നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 22, ക്രിസ്തുവർഷം 2026, ജൂൺ 5, വെള്ളിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: പണ്ട് ബാല്യത്തിൽ ആദ്യമായി കടൽ കാണാൻ പോയ സംഭവം ഓർമ്മ വരുന്നു. അന്ന് ഞങ്ങൾ കുട്ടികൾ കടൽ തീരത്ത് ഓടിക്കളിച്ചു. തീരത്തെ മണലിൽ കടലമ്മ കള്ളി എന്നെഴുതിയതും തിരകൾ വന്ന് എഴുതിയ അക്ഷരങ്ങൾ വാശിയോടെ മായിച്ചതും ഓർക്കുന്നു. അങ്ങനെ കടൽ തിരമാലകൾ വരുന്നതും പോകുന്നതും കൗതുകത്തോട് നോക്കി നിൽക്കവേ അങ്ങ് ദൂരെ ചക്രവാളത്തിൻ്റെ ചുവട്ടിൽ ഒരു കപ്പൽ പുകയും തൂപ്പി തുഴഞ്ഞു പോകുന്നത് കാണാമായിരുന്നു. നേരം പോകുന്നതറിയാതെ കടൽ തിരമാലകളുമായി കളിക്കവേ കപ്പൽ ചെറുതായിക്കൊണ്ടിരുന്നു. പിന്നെ അതൊരു പൊട്ടു മാത്രമായി. പിന്നീട് അപ്രത്യക്ഷമായി. കപ്പലിന് എന്തു പറ്റി? കുട്ടിക്കാലത്തെ സ്വാഭാവികമായ ചോദ്യത്തിന് പിന്നീടാണ് ഉത്തരം കിട്ടിയത്. കപ്പലിന് ഒന്നും പറ്റിയിട്ടില്ല. അത് പിന്നെയും കടൽപ്പരപ്പിലൂടെ യാത്ര ചെയ്യുകയാണ്. അവിടെ നമ്മുടെ കാഴ്ചയെത്തുന്നില്ല എന്ന് മാത്രം. ഭൂമിയുടെ ഉരുണ്ട ആകാരവും പിന്നെ നമ്മുടെ കാഴ്ചയുടെ പരിമിതിയും കപ്പലിനെ അദൃശ്യമാക്കുന്നു. ജീവിതത്തിൻ്റെ ചക്രവാളമാണ് മരണം. മരണത്തിൽ ജീവിതം അവസാനിക്കുന്നു എന്നത് ചക്രവാളം പോലെ ഒരു മിഥ്യയാണ്. മരണത്തിനപ്പുറം നമ്മുടെ കാഴ്ച എത്തുന്നില്ല എന്ന് മാത്രം. സൂര്യൻ്റെ അസ്തമയവും സന്ധ്യയുടെ മിഥ്യയാണ്. സൂര്യൻ വാസ്തവത്തിൽ ഇല്ലാതാവുന്നില്ലല്ലോ. അത് മറ്റൊരു ദിക്കൽ തുടർന്നും ഉദിച്ചു നിൽക്കുകയല്ലേ? മനുഷ്യൻ്റെ ശബ്ദവും ചിന്തയും കണ്ണുനീരും വിയർപ്പും പ്രകൃതി ഏറ്റുവാങ്ങി സൂക്ഷിക്കുന്നു. ശരീരത്തിൻ്റെ ഘടകങ്ങൾ പദാർത്ഥങ്ങളായി വേർപിരിഞ്ഞ് പരിണാമങ്ങളിലൂടെ സംസ്കരിക്കപ്പെടുന്നു. അവ പുതിയ ഊർജ്ജരൂപങ്ങളിൽ പ്രകൃതിയിൽ നിറയുന്നു. എങ്കിലും മരണം ഭയാനകമാണ്. മരണത്തിൻ്റെ കാലൊച്ച മനുഷ്യനെ നടുക്കുന്നു. അസ്തമയവും പകലിൻ്റെ മരണമാണ്. വെളിച്ചം നഷ്ടമാവുകയും രാത്രി വരികയും ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷയും അതോടൊപ്പമുണ്ട്. അതായത് രാത്രിക്കപ്പുറം പുതിയൊരു പ്രഭാതം ഉദിക്കുമെന്നുള്ള പ്രതീക്ഷ. അതുപോലെ ജീവിതത്തെക്കുറിച്ചും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം. മരണത്തിനപ്പുറം പുതിയൊരു ജീവനുണ്ട് എന്ന പ്രതീക്ഷ. വേർപിരിഞ്ഞവയെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് രൂപാന്തരം പ്രാപിച്ച് പിന്നീട് സമ്മേളിക്കും. അത് ജീവൻ്റെ ഉത്സവമാണ്. ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരാണ് മരണം ദുഃഖങ്ങൾക്കും വേദനകൾക്കും പരിഹാരമായി കാണുന്നത്. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ദുരന്തത്തിലേക്കാണ് അവർ പോകുന്നത്. ജീവിതത്തിലുടനീളം പ്രത്യാശ നിലനിർത്തുന്നവർ മരണത്തെ ഒരു ദുരന്തമായി കണ്ട് ഭയക്കാറില്ല. മറിച്ച് ജീവിതം സഫലമാകുന്ന നിമിഷമായി അതിനെ കാണുന്നു. ജീവന്റെ വസന്തത്തിലേക്കാണ് അവർ മടങ്ങുന്നത്.
0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

റേഡിയോ ബൻസിഗർ. റേഡിയോ ബൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബൻസിഗർ 107.8.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാർ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് അണ്ടർ 18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. സൂറത്തിലെ ESIC ആശുപത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് ഗവൺമെന്റിന്റെ വിവിധ പ്രധാന സംരംഭങ്ങൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. യോഗ ഇന്ത്യൻ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സമ്മാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യോഗ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഏകീകരിക്കുകയും ആരോഗ്യകരവും കൂടുതൽ ഐക്യമുള്ളതുമായ ഒരു ലോകത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഹമ്മദാബാദിലെ ഏക അരീനയിൽ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗാസന സ്പോർട്സ് ആഗോളതലത്തിൽ വികസിപ്പിക്കുമ്പോൾ അത് അത്ലറ്റുകൾക്ക് വൈവിധ്യമായ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. രാജ്യം നേരിടുന്ന ഉയർന്ന പണപ്പെരുപ്പം, അസംസ്കൃത എണ്ണ വില വർദ്ധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, ദുർബലമായ മൺസൂൺ സാധ്യത തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ റിപ്പോ നിരക്ക് ഉയർത്തുന്നത് ഉചിതമായ നടപടിയാവില്ലെന്ന് SBI റിസർച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലെയും പശ്ചിമേഷ്യയിലെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ പണപ്പെരുത്തത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് നിയമചട്ടക്കൂട് തയ്യാറാക്കുന്നതിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയിൽ അംഗമായിരുന്നു കശ്യപ്. 100-ലധികം പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹം 1983 മുതൽ 1990 വരെ ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ഭരണഘടനാ ചർച്ചകൾക്ക് നൽകിയ സംഭാവനകൾ സമൂഹത്തെ സമ്പന്നമാക്കിയ ഇന്ത്യയിലെ മുൻനിര ഭരണഘടനാ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ കശ്യപെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെയും പാർലമെന്ററി സംവിധാനത്തിന്റെയും ജീവിക്കുന്ന വിജ്ഞാനകോശമായിരുന്നു ഡോക്ടർ കശ്യപെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അനുസ്മരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനം ലഹരിമുക്തമാക്കാനും ലഹരി വ്യാപനത്തിന്റെ സ്രോതസ് കണ്ടെത്തി തടയുന്നതിനും ഈ മാസം 2-നാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ആരംഭിച്ചത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാൻ വഴി കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. 84 പോലീസ് സബ് ഡിവിഷനുകളിൽ 4 വീതം സ്പെഷ്യൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 27 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും ലഹരി സംഘങ്ങളെ കണ്ടെത്താൻ സിറ്റി പരിധിയിൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത IPS അറിയിച്ചു. ഈ മാസം 18-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും 11 സ്ഥാനാർത്ഥികളുടെ പേരുകൾ BJP പുറത്തിറക്കി. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് മധ്യപ്രദേശിൽ നിന്നും മറ്റൊരു ജനറൽ സെക്രട്ടറി ഡോക്ടർ അൽക്ക ഗുർജാർ രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. ഒഡീഷയിൽ BJDയിൽ നിന്ന് രാജിവെച്ച് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന ദേബാഷിസ് സമന്ത്ര മത്സരിക്കും. രാജ്യസഭയിലെ 24 സീറ്റുകളിലേക്കും ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ യു കെ വിഷൻ 2035 ഒന്നാം വാർഷിക അവലോകന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറും പങ്കെടുത്തു. സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, രാജ്യരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം എന്നീ പ്രധാന മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എത്രയും വേഗം നടപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എക് പേഡ് മാ കെ നാം ക്യാമ്പയിനു കീഴിൽ ന്യൂഡൽഹിയിലെ നമോ ഓക്സിജൻ പാർക്കിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും പങ്കെടുക്കും. സംസ്ഥാനതല പരിപാടികൾക്ക് മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിർ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹരിതസേനയുടെ കോഴിക്കോട്ട് കാച്ചിലാട് സ്കൂൾ യൂണിറ്റും നാട്ടുവെളിച്ചം നെല്ലിക്കോടും ചേർന്ന് വൃക്ഷത്തൈ വിതരണവും നടിയിലും നടത്തും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമുണ്ട്. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒഴികെ എല്ലായിടത്തും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഇന്ന് അതിരാവിലെ 5 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന്. കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി നിത്യേന അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും പുരോഗമിക്കുകയാണ്. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ജപ്പാനിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. രാവിലെ 9:00 മത്സരം. വൈകിട്ട് 3:00 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെയും നേരിടും. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 233 വർഷത്തിനുശേഷം മിക്സഡ് സ്കൂളാകുന്നു. ഈ അധ്യയന വർഷം മുതൽ +1 അടുത്ത വർഷം മുതൽ 5 ക്ലാസിലേക്കും ഘട്ടംഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. പ്രത്യേക സൌകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 ബേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 10:00 വാട്സ്ആപ്പ് മെലഡി, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കഥനം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അജായൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടർ ലൈവ്, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: സ്ത്രീകളെ അടുത്തറിഞ്ഞാൽ ഒത്തിരി വ്യത്യസ്തതകൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയുന്നു. അത്തരം വ്യത്യസ്തതകളെ കുറിച്ച് ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം ഞാൻ കാൻകരിക്കോൾ. സ്ത്രീ അമ്മയായും സഹോദരിയായും ഭാര്യയായും മകളായുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ എത്തുമെങ്കിലും അവരുടെ മാനസിക ഭാവങ്ങളുടെ ഉള്ളറകൾ എത്ര അടുപ്പമുണ്ടെങ്കിലും പുരുഷന് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സ്ത്രീയെ മനസ്സിലാക്കാതെ അവരോട് ഇടപെടുമ്പോഴാണ് അവരിൽ നീരസമുണ്ടാകുന്നത്. സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലാണ്. താൻ ഉൾപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങളെ അവർ ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിച്ചിരിക്കും. സ്ത്രീയുടെ മനസ്സ് വേദനിച്ചാൽ തന്നെ അത് അവർ പുറത്തു കാട്ടുകയില്ല. 70% സ്ത്രീകളും അവരുടെ മനസ്സിന്റെ വേദന പ്രകടിപ്പിക്കുന്നത് തന്നെ നിശബ്ദതയിലൂടെയായിരിക്കാം. ഇനി നിങ്ങൾ അവളെ അവഗണിച്ചതായി നിങ്ങൾക്ക് തോന്നിയാൽ ഓർക്കുക, അത്രമാത്രം വേദന നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ അവർക്കുണ്ടായി എന്നതുകൊണ്ടാകാം. ഒരു സ്ത്രീ അവളുടെ പ്രശ്നങ്ങൾ പറയുന്നു എന്നിരിക്കട്ടെ, അതിന്റെ അർത്ഥം എന്താകും? അവർ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നതാണ്. എന്നാൽ സ്ത്രീ ചിന്തിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് പുരുഷൻ ചിന്തിക്കുന്നത്. ലോകത്തെ മുഴുവനായി ലൈംഗികതയുടെ കണ്ണിലായിരിക്കാം ചിന്തിക്കുന്നത്. സ്ത്രീ ആ കണ്ണിൽ കാണാൻ ശ്രമിക്കയില്ല. എത്ര സമ്മർദ്ദം ജീവിതത്തിൽ ഉണ്ടായാലും അത് പുറത്ത് കാണിക്കാതിരിക്കാനായിരിക്കും സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത്. പെൺകുട്ടി ഒരാളെ ആത്മാർത്ഥമായി പ്രേമിക്കുന്നു എന്നിരിക്കട്ടെ, അയാളോട് കള്ളം പറയാൻ ശ്രമിക്കില്ല. ഇതിന് ശാസ്ത്രീയമായ ഒരു കാരണം കൂടിയുണ്ട്. സ്ത്രീകൾ ചില സന്ദർഭങ്ങളിൽ കള്ളം പറഞ്ഞു പോകാം, പക്ഷെ ആ കള്ളം പറയുന്നതിനനുസരിച്ച് ശരീരഭാവങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതിനാൽ കള്ളം പറയുകയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായിപ്പോകും. അവളോട് ഏറെ അടുപ്പമുള്ള പുരുഷന് അവളുടെ വാക്കുകളിലെ സത്യാവസ്ഥ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും കഴിയും. സ്ത്രീയുടെ സങ്കടം അവളിൽ തന്നെ ഒളിച്ചു വെക്കുമെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ആ സങ്കടം സൂക്ഷിച്ച് സൂക്ഷിച്ച് ഒരു വേള അത് പൊട്ടിത്തെറിച്ചെന്നും വരാം. അപ്പോഴാകാം ഇത്രയും വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി കഴിയുകയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. ഏത് സാഹചര്യത്തിലും തളരാതെ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് ഇഷ്ടമാണ്. പെൺകുട്ടികൾ കെയറിങ് ഇഷ്ടപ്പെടുന്നവരാണല്ലോ, അങ്ങനെയാണല്ലോ പറഞ്ഞു വരുന്നത്. അത് തെറ്റാണ്. പലപ്പോഴും ആണുങ്ങളും കെയറിങ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ ലഭിക്കണമെങ്കിൽ അവൾക്ക് ആദ്യം കെയറിങ് നൽകണം. അങ്ങനെ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ വേണ്ടിയിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ആധുനിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന 200 ബെഡുകളുള്ള ESIC ആശുപത്രി പ്രധാനമന്ത്രി സൂറത്തിൽ ഉദ്ഘാടനം ചെയ്യും. വൽസാദിലെ ആധുനിക വൈദ്യുതി വിതരണ നവീകരണങ്ങൾ, ദഹേജിലെ പെട്രോളിയം കെമിക്കൽസ് മേഖലയിലെ അത്യാധുനിക മലിനജല നിർമ്മാർജ്ജന ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നമോ എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും നമോ ആശുപത്രിയും ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ UK വിഷൻ 2035 അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും UK വിദേശകാര്യ സെക്രട്ടറി എവച്ച് കൂപ്പറും ഇന്നലെ ന്യൂഡൽഹിയിൽ ആദ്യ വാർഷിക യോഗം ചേർന്നു. സാങ്കേതികവിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ UK ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിന് കീഴിലുള്ള വിവിധ സംരംഭങ്ങളിലെ പുരോഗതിയിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. സന്ദർശനവേളയിൽ ലിവർപൂൾ സർവകലാശാലയ്ക്ക് ബംഗളൂരുവിൽ ക്യാമ്പസ് തുറക്കുന്നതിനുള്ള അംഗീകാരപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൈമാറി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ധനനയ സമിതി എടുത്ത തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് മുംബൈയിൽ പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം, ക്രൂഡ് ഓയിൽ വിലവർദ്ധന, രൂപയുടെ മൂല്യത്തകർച്ച തുടങ്ങിയ വെല്ലുവിളികളെ നേരിടുന്നതിന് റിപ്പോ നിരക്ക് വർദ്ധന ഉചിതമായ നടപടി ആയിരിക്കില്ല എന്നാണ് SBI ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സാമ്പത്തിക സ്ഥിരത പിന്തുണയ്ക്കുന്നതിന് RBIക്ക് ഹ്രസ്വകാല പലിശ നിരക്ക് ഉപകരണങ്ങളും ലിക്വിഡിറ്റി നടപടികളും ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ യാത്രാവാഹനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ ഉള്ളത്. ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യ വൻതോതിൽ നടപ്പിലാക്കുന്നത് എഥനോൾ അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങളുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു.
2: India's flex fuel journey expands from two-wheelers to four-wheelers and this transition journey expands from two-wheelers to four-wheelers and this transition is significant. Today India has over 30 crore two-wheelers on the road, but we also have 37 lakh passenger vehicles representing family mobility and the future of personal transportation. When flex fuel technology enters this segment at scale, the impact multiplies dramatically. This is the beginning of a new chapter in India's energy transition.
0: ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വിദേശ ഇറക്കുമതി കുറയ്ക്കുകയും രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും ഫോസിലിതര ഇന്ധനശേഷിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപാദകരിൽ ഒന്നായി ഉയർന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന 2 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിനിടയിൽ ശ്രീ ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നലെ ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1973 മുതലാണ് പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ആഗോളതാപനം, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കാനും അതിനെതിരെ ഒരുമിച്ച് പോരാടാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം. പരിസ്ഥിതി ദിനത്തോടെ

0: അനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്, സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ മൈതാൻഗർഹിലുള്ള നമോ ഓക്സിജൻ പാർക്കിൽ ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വൃക്ഷത്തെ നടീൽ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ സെമിഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പൂൾ എയിൽ 9 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തിയാണ് ഇന്ത്യ അവസാന നാലിൽ ഇടം പിടിച്ചത്. വൈകുന്നേരം 3:30 മത്സരം. വനിതകളുടെ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ന് രാവിലെ 9:30 നടക്കുന്ന സെമിയിൽ ഇന്ത്യ ചൈനയെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ റഷ്യയുടെ ലോക 8 നമ്പർ താരം ആന്റീന പോളണ്ടിന്റെ ചാലിൻസ്കയെ നേരിടും. ഇന്ന് നടക്കുന്ന പുരുഷന്മാരുടെ ആദ്യ സെമിയിൽ ലോക 2 നമ്പർ താരം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് താരം മെൻസിഗിനെയും രണ്ടാം സെമിയിൽ ഇറ്റാലിയൻ താരങ്ങളായ കൊബോലി അർണാൾഡിനെയും നേരിടും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ദീർഘനാളായുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. ഡോക്ടർ കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം കേരള നിയമസഭ പാസാക്കി. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വി ഡി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശകനായ തരുൺ കപൂറിന് 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകാരം നൽകി. 1987 ബാച്ചിലെ വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പുതുക്കിയ കാലാവധി ഈ മാസം 10 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: സബർമതി ആശ്രമത്തിൽ ധ്യാനത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഗാന്ധിജി. അപ്പോഴാണ് ആശ്രമത്തിലെ ഒരു അന്തേവാസി സബർമതി നദിയിൽ നിന്നും ആവശ്യത്തിലധികം വെള്ളം എടുക്കുന്നത് അദ്ദേഹം കണ്ടത്. അയാളെ അടുത്ത് വിളിച്ച ഗാന്ധിജി അധികമായി എടുത്ത ജലം നദിയിലേക്ക് തിരികെ ഒഴുക്കാൻ നിർദ്ദേശിച്ചു. ജലക്ഷാമം ഇല്ലാതിരുന്ന കാലമായിരുന്നു അതെന്ന് ഓർക്കണം. പ്രകൃതി വിഭവങ്ങൾ പാഴാക്കി കളയരുത് എന്ന നിർബന്ധമായിരുന്നു ഗാന്ധിജിയെ അതിന് പ്രേരിപ്പിച്ചത്. ഒരമ്മ കുഞ്ഞിനെ കാക്കുന്നത് പോലെയാണ് വേണ്ടതെല്ലാം നൽകി പരിസ്ഥിതി മനുഷ്യനെ സംരക്ഷിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ ആർത്തി തീർക്കാനുള്ള വക ഇവിടില്ല. നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അപൂർവ സമ്പത്തിന്റെ കലവറയാണ് നമ്മുടെ പരിസ്ഥിതി.

ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. അതിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു നഴ്സറി ക്ലാസ്സിനെ കുറിച്ച് സങ്കല്പിച്ചു നോക്കൂ. പല നിറത്തിൽ, പല രൂപത്തിൽ, പല പല ഭാഷകൾ പറയുന്ന വ്യത്യസ്തരായ കുട്ടികൾ, അങ്ങനെ ഒരു നഴ്സറിയാണ് പരിസ്ഥിതി എന്ന് പറയാം. അവിടെ മനുഷ്യർ മാത്രമല്ല, സസ്യങ്ങളും മൃഗങ്ങളും പക്ഷികളും അടക്കം ഭൂമിയിലെ എല്ലാ തരം ജീവജാലങ്ങളുമുണ്ട്. ഒന്നിച്ച് കളിച്ചും കഴിച്ചും പഴക്കിട്ടും അവയെല്ലാം സന്തോഷത്തോടെ കഴിഞ്ഞു പോരുന്നു. ഈ നഴ്സറിയിൽ പെട്ടെന്നൊരു ദിവസം ഒരു പകർച്ചവ്യാധി പകർന്നു എന്ന് കരുതുക. അതല്ലെങ്കിൽ നഴ്സറിയിലെ ഏതെങ്കിലും കുട്ടി മറ്റുള്ളവരെ കണക്കില്ലാതെ ഉപദ്രവിച്ചു എന്ന് കരുതുക. അതോടെ ആ നഴ്സറിയുടെ താളം തെറ്റും, കളിയഞ്ചിരിയും തീരും. ഇങ്ങനെയാണ് പരിസ്ഥിതിയുടെ കാര്യവും. വിവിധ ജീവജാലങ്ങൾ അടങ്ങുന്ന നമ്മുടെ ചുറ്റുപാടിൽ ഒരു ജീവി സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവരെക്കാൾ മിടുക്കരാവാൻ നോക്കിയാൽ പരിസ്ഥിതിയുടെ കാര്യം അവതാളത്തിലാവും. ചുറ്റുപാടിൻ്റെ ആരോഗ്യം നോക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആ ജീവിയാണ് ഇന്ന് മനുഷ്യൻ. ആഗോള പരിസ്ഥിതി ഇന്ന് നേരിടുന്ന ഒട്ടുമിക്ക ഭീഷണികൾക്കും പിന്നിൽ നാം തന്നെയാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും ഭീകരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഒന്നാണ് ആഗോള താപനം. ഒരു കാലത്ത് ശാസ്ത്രജ്ഞർക്ക് മാത്രം അറിവുണ്ടായിരുന്ന ഈ ഭീഷണി ലോകത്തിന് മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുകയാണ് ഇന്ന്. ലോകത്തിലെ ഏതൊരു അത്ഭുതത്തെക്കാളും മഹത്തായ അത്ഭുതമാണ് പ്രകൃതി അഥവാ പരിസ്ഥിതി. പരിസ്ഥിതി എന്ന മഹാ അത്ഭുതത്തെ പൊതുവെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. എല്ലാ സസ്യ ജന്തുജാലങ്ങളും അടങ്ങിയ ജൈവ പരിസ്ഥിതിയാണ് ആദ്യത്തെ വിഭാഗം. രണ്ടാമത്തേത് ഭൂമിയുടെ പൊക്കം, ചരിവ്, പ്രകാശം, സമ്മർദ്ദം, കാലാവസ്ഥ തുടങ്ങിയ അജൈവ പരിസ്ഥിതി. ഈ രണ്ട് വിഭാഗങ്ങളും ഒരു മാലയിലെ മുത്തുകൾ പോലെ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ പരിസ്ഥിതി സുഖകരമാവുകയുള്ളൂ. ഇവയുടെ സുഗമമായ പ്രവർത്തനത്തെയും അതിന് സഹായിക്കുന്ന ഘടകങ്ങളെയും അവയിൽ ഉൾപ്പെട്ട സസ്യജന്തുജാലങ്ങളുടെ പരസ്പര ബന്ധത്തെയുമാണ് പൊതുവെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. കുളം, തടാകം, നദി, കടൽ, വനം തുടങ്ങിയവയെല്ലാം സ്വതന്ത്രമായ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഓരോ ആവാസ വ്യവസ്ഥയിലും പ്രധാനമായിട്ടും 5 ഘടകങ്ങളാണ് ഉള്ളത്. ഭക്ഷണം സ്വന്തമായി പാചകം ചെയ്യുന്ന, പാകം ചെയ്യുന്ന ഉൽപാദകരാണ് ഇവയിൽ ആദ്യത്തേത്. ഹരിത സസ്യങ്ങളും ചിലയിനം ബാക്ടീരിയകളും ഇക്കൂട്ടത്തിൽപ്പെടും. ഇവരെ ആശ്രയിച്ച് കഴിയുന്ന ഉപഭോക്താക്കളാണ് രണ്ടാമത്തെ വിഭാഗം. സസ്യബുക്കുകളും മാംസബുക്കുകളുമായ ജീവികളാണ് ഇവ. മൃതദേഹങ്ങളും വിസർജന വസ്തുക്കളും മറ്റും വിഘടിപ്പിക്കുന്ന വിഘടനകാരികളാണ് അടുത്ത വിഭാഗം. ഇക്കൂട്ടർ പരിസ്ഥിതിയോട് ലയിപ്പിച്ച് ചേർത്തതിനെ നാലാമത്തെ വിഭാഗക്കാർ വീണ്ടും ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറ്റുന്നു. സൂക്ഷ്മജീവികളായ ബാക്ടീരിയകളാണ് ഇക്കൂട്ടർ. ആവാസ വ്യവസ്ഥയിലെ അഞ്ചാമത്തെ ഘടകം അജൈവ പദാർത്ഥങ്ങളാണ്. പരിസ്ഥിതിയുമായി ഏതൊരു തരത്തിലും ചേർന്ന് പോകാത്ത പ്ലാസ്റ്റിക്കും രാസവളങ്ങളും പോലുള്ള മാരക വസ്തുക്കളാണ് ഇവ. എല്ലാ ആവാസ വ്യവസ്ഥയിലും പല ഭക്ഷ്യ ശൃംഖലകൾ ഉണ്ടാകും. സസ്യങ്ങളിൽ നിന്നാണ് എല്ലാ ഭക്ഷ്യ ശൃംഖലയും തുടങ്ങുന്നത്. ഉദാഹരണത്തിന് കരയിലെ ഒരു ഭക്ഷ്യ ശൃംഖല നോക്കാം. പുല്ല് തിന്നുന്ന പുൽച്ചാടി, പുൽച്ചാടിയെ തിന്നുന്ന തവള, തവളയെ തിന്നുന്ന പാമ്പ്, പാമ്പിനെ തിന്നുന്ന പരുന്ത്, ഇങ്ങനെ പല പല ജീവികൾ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നതിൻ്റെ ഫലമായാണ് പരിസ്ഥിതിയിൽ സന്തുലിതാവസ്ഥ അഥവാ ബാലൻസ് നിലനിൽക്കുന്നത്. പരിസ്ഥിതിയുടെ ജീവനാഡിയാണ് ജൈവ വൈവിധ്യം. ഏറെ ജൈവ വൈവിധ്യമുള്ള ഒരു പ്രദേശത്ത് സാധാരണയായി ഒരു സസ്യ ജന്തുജാതിക്കും പരിസ്ഥിതിയുടെ ബാലൻസ് തെറ്റിക്കുന്ന രീതിയിൽ വംശവർദ്ധനവ് നടത്താൻ സാധിക്കില്ല. ഇത് ഉറപ്പാക്കാനുള്ള സംവിധാനം പ്രകൃതിയിലുണ്ട്. എന്നാൽ ഒരു ജൈവ വ്യവസ്ഥയിൽ ഒരു ജീവിയുടെ എണ്ണം മാത്രം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടുത്തെ ജീവ വൈവിധ്യം കുറയാനും ഇത് കാരണമാകും. ഇങ്ങനെ പ്രകൃതിയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച് പെരുകിയ ജീവിയാണ് മനുഷ്യൻ. കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിൽ, പ്രത്യേകിച്ചും 20-ാം നൂറ്റാണ്ടിൽ മനുഷ്യരുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചു. ഇതിൻ്റെ ഫലമായി

0: മലിനീകരണം ഉൾപ്പെടെയുള്ള പലവിധ പരിസ്ഥിതി പ്രശ്നങ്ങൾ ലോകത്തുണ്ടായി. മനുഷ്യൻ വളർന്നതിനോടൊപ്പം പ്രകൃതി തളർന്നുകൊണ്ടിരുന്നു. തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പ്രകൃതിയും അതിലെ സകല ജീവജാലങ്ങളും എന്ന ഭാവത്തിൽ മനുഷ്യൻ പ്രകൃതിയെ കൊള്ളയടിച്ചു. അതിന് പ്രകൃതി നൽകിയ തിരിച്ചടികളാണ് ഇന്ന് നാം നേരിടുന്ന ഗുരുതരമായ എല്ലാ പരിസ്ഥിതി പ്രശ്നങ്ങളും. പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം ജൈവ വൈവിധ്യം സംരക്ഷിക്കുക ആണെന്ന് ഇന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് സസ്യജന്തുജാലങ്ങളെ അവയുടെ സ്വാഭാവിക ചുറ്റുപാടിൽ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്കുകളും വന്യജീവി സങ്കേതങ്ങളും ബയോസ്ഫിയർ റിസർവുകളുമൊക്കെ വിവിധ ലോകരാജ്യങ്ങളിൽ രൂപം കൊണ്ടത്. ഇപ്പോഴത്തെയും ഭാവി തലമുറകളുടെയും നന്മയ്ക്കായി ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ ആഗോളതലത്തിൽ രൂപം കൊടുത്ത കരാറാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. 1993 നിലയിൽ വന്ന ഈ കരാറിൽ ഇന്ത്യയടക്കം 170+ രാജ്യങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ട്. ഈ കരാറിനെ പിന്താങ്ങാനായി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് എന്ന ഒരു കേന്ദ്ര നിയമം ഇന്ത്യൻ സർക്കാരും 2002 പാസാക്കിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങൾ ഉഷാറായി പ്രവർത്തിക്കണമെങ്കിൽ അവയ്ക്ക് പ്രാണവായുവായ ഓക്സിജൻ ലഭിക്കണം. ശുദ്ധീകരിച്ച പ്രാണവായു അവയ്ക്ക് ലഭിക്കുന്നത് രക്തത്തിലൂടെയാണ്. രക്തത്തിന് അത് നൽകുന്നതാകട്ടെ ശ്വാസകോശവും. മനുഷ്യ ശരീരത്തിന് ശ്വാസകോശം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് 2 ശ്വാസകോശങ്ങളാണ് ഉള്ളതെന്ന് അറിയാമല്ലോ. ഭൂമിക്കുമുണ്ട് അതുപോലെ 2 ശ്വാസകോശങ്ങൾ. ഭൂമിക്ക് പ്രാണവായു നൽകി അതിനെ നിലനിർത്തുന്ന ഇവയാണ് വനവും സമുദ്രവും. ഇവയിൽ ആദ്യത്തെ ശ്വാസകോശമായ വനങ്ങളിലാണ് മനുഷ്യൻ പിറന്നു വീണത്. അവനെ തീറ്റിപ്പോറ്റിയത് കാടാണ്. പുരോഗതിയുടെ എല്ലാ ഘട്ടങ്ങളിലും മനുഷ്യൻ താങ്ങും തണലുമായി കാട് ഒപ്പം നിന്നു. എന്നാൽ എന്താണ് വനം? നാനാജാതി സസ്യങ്ങളും ജന്തുക്കളും നിറഞ്ഞ അതിസങ്കീർണമായ ഒരു ആവാസ വ്യവസ്ഥയാണ് കാട് എന്ന് ഒറ്റ വാചകത്തിൽ പറയാം. പരസ്പരം സഹകരിച്ചും ആശ്രയിച്ചും കഴിയുന്ന ജീവജാലങ്ങളാണ് കാട്ടിലുള്ളത്. ഭക്ഷണവും വാസസ്ഥലവും നൽകി ജന്തുക്കളെയും പക്ഷികളെയും ഒക്കെ പരിപാലിക്കുന്നത് കാട്ടിലെ സസ്യങ്ങളാണ്. ജന്തുജാലങ്ങളാകട്ടെ സസ്യങ്ങളിൽ പരാഗണം നടത്തിയും വിത്ത് വിതരണം ചെയ്തും മണ്ണിനെ സമ്പുഷ്ടമാക്കിയും സസ്യങ്ങളെ സഹായിക്കുന്നു. ആരോഗ്യകരമായ ഈ ബന്ധം തകർന്നാൽ പരിസ്ഥിതിയുടെ കാര്യം പരിങ്ങലിലാകും. ഒരു കാടിന്റെ ബലം അതിലെ ജീവജാലങ്ങളാണ്. ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിന് പുറമെ മറ്റനേകം സംഭാവനകളും കാട് പരിസ്ഥിതിക്കായി ചെയ്യുന്നുണ്ട്. ജലസംഭരണവും വിതരണവുമാണ് അവയിൽ ഏറ്റവും പ്രധാനം. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ പ്രധാന ഉറവിടം കാടുകളാണ്. വനങ്ങളിൽ വൻതോതിൽ ശേഖരിക്കപ്പെടുന്ന മഴവെള്ളം അരിച്ചിറങ്ങിയാണ് ഉറവകളായി പുഴകളിലും മറ്റ് ജലാശയങ്ങളിലും എത്തുന്നത്. വനത്തിന് ലഭിക്കുന്ന ജലത്തിന്റെ വലിയൊരു പങ്ക് നീരാവിയായി മേലോട്ട് പോയി പിന്നീട് മഴയായി താഴോട്ട് പതിക്കുകയും ചെയ്യുന്നു. മണ്ണൊലിപ്പ് തടഞ്ഞ് മണ്ണിനെ സംരക്ഷിക്കുന്നതും പരിസ്ഥിതിക്ക് മാരകമായ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് പ്രാണവായുവായ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതും വനങ്ങളാണ്. ആഗോളതാപനത്തെ തടഞ്ഞ് ഭൂമിയിൽ സുഖകരമായ കാലാവസ്ഥ നിലനിർത്താനും വനങ്ങൾക്ക് മാത്രമേ കഴിയൂ. കടലിന്റെ ഏത് ഭാഗത്തു നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്താലും അനേകായിരം സൂക്ഷ്മജീവികളെയും സൂക്ഷ്മ സസ്യങ്ങളെയും അതിൽ കാണാൻ കഴിയും. പ്രകൃതിയെ ഒരു മഹാത്ഭുതമാക്കി തീർക്കാൻ കടലിനെ സഹായിക്കുന്നതും അതിസമ്പന്നമായ ഈ ജൈവ വൈവിധ്യമാണ്. കടൽ ഒടുങ്ങാത്ത അത്ഭുതമാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികൾ മുതൽ ഭീമാകാരനായ തിമിംഗലം വരെ കടലിൽ ജീവിക്കുന്നു. ജീവജാലങ്ങളുടെ വൈവിധ്യം മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയ്ക്കും ഭക്ഷ്യ വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിയുടെ സന്തുലിത അവസ്ഥയ്ക്കുമൊക്കെ കടലുമായി അഭേദ്യ ബന്ധമുണ്ട്. കാർബൺ ഡയോക്സൈഡിന്റെ കലവറയാണ് കടലുകൾ. അതുകൊണ്ടാണ് എണ്ണമറ്റ ജലസസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും കടൽ സുഖമുള്ള ആവാസ വ്യവസ്ഥയായി മാറിയത്. ഭൂമിയിലെ ജലചംക്രമണത്തിനും സമുദ്രങ്ങൾക്ക് കാര്യമായ പങ്കുണ്ട്. നമ്മുടെ കാലാവസ്ഥയെ ഏതാണ്ട് പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് സമുദ്രങ്ങളാണ്. സമുദ്രങ്ങളിലെ ജലമാണ് മഴയും ഈർപ്പവുമെല്ലാം നിയന്ത്രിച്ച് ഓരോ പ്രദേശത്തിന്റെയും ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നത്. സമുദ്രജലം സൂര്യപ്രകാശമേറ്റ് നീരാവിയായി പൊങ്ങുന്നു. ഈ നീരാവി അന്തരീക്ഷത്തിൽ വെച്ച് തണുത്ത് മേഘങ്ങളാകുന്നു. ഈ മേഘങ്ങളാണ് മഞ്ഞായി മഴയായി പെയ്യുന്നത്. സമുദ്രജലം പകൽ സൂര്യനിൽ നിന്നും ചൂട് വലിച്ചെടുക്കും. രാത്രിയാകുമ്പോൾ അത് പുറത്തുവിടും. തീരപ്രദേശങ്ങളെ രാത്രിയിലെ കൊടും തണുപ്പിൽ നിന്ന് രക്ഷിക്കുന്നത് ഇതാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ കഠിനമായ ചൂട് കുറയ്ക്കുന്നത് സമുദ്രങ്ങളാണ്. ശീതമേഖലയിലെ കൊടും തണുപ്പ് നിയന്ത്രിക്കുന്നതും ഇത് തന്നെയാണ്. കടലുകളിൽ ധാരാളമായി കാണുന്ന ഫൈറ്റോപ്ലാക്ടനുകൾ എന്ന സൂക്ഷ്മ സസ്യങ്ങൾ ഹരിതഗൃഹ വാതകമായ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജൻ ആക്കി അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. അങ്ങനെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ ബാലൻസ് നിലനിർത്തുന്നതിലും കടലിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. കാടുവെട്ടിയും കുന്നിടിച്ചും പരിഷ്കാരിയാകാൻ ശ്രമിക്കുന്ന മനുഷ്യൻ പരിസ്ഥിതിക്ക് വരുത്തുന്ന നാശങ്ങൾ ഒട്ടേറെയാണ്. വായു, ആഹാരം, ഭക്ഷണം, പാർപ്പിടം എന്നിവയാണല്ലോ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രധാനം വായു തന്നെയാണ്. കാരണം മറ്റെന്തെങ്കിലും ഇല്ലെങ്കിലും വായു നമുക്ക് കൂടിയേ തീരൂ. എന്നാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ മലിനമാക്കുന്നതും ഈ വായു തന്നെയാണ്. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതകങ്ങളുടെ ഒരു ആവരണമാണ് നമ്മുടെ അന്തരീക്ഷം. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് ഇത്. പല രീതിയിൽ മനുഷ്യൻ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. നിരത്തുകളിലേക്ക് വലിച്ചെറിയുന്ന ചീഞ്ഞ മാലിന്യങ്ങൾ, വാഹനങ്ങളും വ്യവസായശാലകളും പുറത്തേക്ക് തള്ളുന്ന പുക, വിഷവാതകങ്ങൾ, കീടനാശിനികൾ, പലതരം രാസവസ്തുക്കൾ എന്നിങ്ങനെ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന വസ്തുക്കൾ ഏറെയാണ്. മണ്ണും ജലവും മലിനമാക്കുന്ന പല രാസമാലിന്യങ്ങളും വായുവിലേക്ക് കലർന്ന് അന്തരീക്ഷത്തെ ആകെ മലിനമാക്കുന്നു. പല മഹാനഗരങ്ങളും അന്തരീക്ഷ മലിനീകരണത്തിന്റെ പിടിയിലാണ് ഇന്ന്. മലിനവായു ശ്വസിക്കുന്നത് ശ്വാസകോശ ക്യാൻസർ അടക്കമുള്ള പല മാരക രോഗങ്ങൾക്കും കാരണമാകുന്നു. എന്നിട്ടും അന്തരീക്ഷ മലിനീകരണ തോത് കുറയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ല. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഉള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരെപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. അധ്യയന വർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. കുട്ടികളുടെ മനസ്സ് തുറക്കാം, മടിമാറ്റാം, അതേക്കുറിച്ചാണ് ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. ഇന്നലെ നമ്മൾ പഠന സാമഗ്രികൾ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. വിപണിയിലെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി പ്രധാനം കുട്ടികളുടെ മനസ്സൊരുക്കുക എന്നതാണ്. 2 മാസത്തെ നീണ്ട വേനൽ അവധിക്ക് ശേഷം സ്കൂളിലേക്ക് മടങ്ങുക എന്നത് കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ്. കളിയുടെയും മടിയുടെയും ലോകത്തു നിന്ന് വീണ്ടും പുസ്തകങ്ങളിലേക്കും സമയക്രമങ്ങളിലേക്കും മാറാൻ അവരെ എങ്ങനെ മാനസികമായി തയ്യാറാക്കാം എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദിനചര്യകൾ പതിയെ മാറ്റിയെടുക്കണം. അവധിക്കാലത്തെ കുട്ടികൾ വൈകി ഉണരുന്നതും വൈകി ഉറങ്ങുന്നതുമൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ സ്കൂൾ തുറക്കുന്ന ദിവസം പെട്ടെന്ന് രാവിലെ കുട്ടിയെ വിളിച്ചുണർത്തിയാൽ അത് അവരിൽ വലിയ മടിയും ദേഷ്യവും ഉണ്ടാക്കും. അതുകൊണ്ട് സ്കൂൾ തുറക്കുന്നതിന് 1 ആഴ്ച മുമ്പ് തന്നെ ഉറങ്ങുന്ന സമയവും ഉണരുന്ന സമയവും കൃത്യമാക്കാൻ ശ്രദ്ധിക്കണം. പ്രഭാത ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുന്ന ശീലം വീണ്ടെടുക്കണം. ഈ സമയമാറ്റം വളരെ ശാന്തമായിരിക്കണം. വഴക്കു പറഞ്ഞോ നിർബന്ധിച്ചോ ഒന്നും ആകരുത്. സ്കൂളിനെ കുറിച്ച് പോസിറ്റീവായ ചിന്തകളാണ് പങ്കുവയ്ക്കേണ്ടത്. പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികളെ പേടിപ്പിക്കാറുണ്ട്, സ്കൂൾ തുറക്കട്ടെ, അപ്പോൾ നിനക്ക് കാണിച്ചു തരാം, അധ്യാപകർ ശിക്ഷിക്കും എന്നൊക്കെ. ഇത് കുട്ടികളിൽ സ്കൂളിനോടൊരു ഭയവും വിരക്തിയും ഒക്കെ ഉണ്ടാക്കും. അതിനു പകരം സ്കൂളിൽ ചെന്നാൽ വീണ്ടും നിനക്ക് കൂട്ടുകാരെ കാണാമെന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാമെന്നും കളിക്കാമെന്നും ഒക്കെ പറഞ്ഞ് അവരിൽ പോസിറ്റീവായ മനോഭാവം സൃഷ്ടിക്കണം. അങ്ങനെയുള്ള ചിന്തകൾ അവരിൽ ഉണ്ടാക്കണം. അതുപോലെ പഴയ നല്ല ഓർമ്മകൾ അവരോട് ചോദിച്ചറിയുകയും വേണം. പഠനമുറിയിലെ ചില ഒരുക്കങ്ങളുണ്ട്, അത് നിങ്ങളും അവരും കൂടി ചേർന്ന് ചെയ്യേണ്ടതാണ്. കുട്ടിയുടെ പഠനമേശയും മുറിയും വൃത്തിയാക്കുന്നതിൽ എപ്പോഴും അവരെ കൂടെ കൂട്ടുന്നത് വളരെ നല്ലതാണ്. കഴിഞ്ഞ വർഷത്തെ പുസ്തകങ്ങൾ മാറ്റിവെക്കാനും പുതിയ പുസ്തകങ്ങൾ അടുക്കി വയ്ക്കാനും ഒക്കെ അവരെ സഹായിക്കണം. പഠിക്കുന്ന സ്ഥലം ആകർഷകവും വൃത്തിയുള്ളതുമാകുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ തനിയെ താല്പര്യം തോന്നും. TVയുടെയും മൊബൈൽ ഫോണിന്റെയും ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ ഈ ദിവസങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളുടെ പുതിയ അധ്യയന വർഷം മികച്ചതാകുന്നത് വില കൂടിയ സാധനങ്ങളിലൂടെയല്ല, മറിച്ച് നമ്മൾ അവർക്ക് നൽകുന്ന മാനസികമായ പിന്തുണയിലൂടെയാണ്. ഭയമില്ലാതെ വലിയ ആത്മവിശ്വാസത്തോടെ വിദ്യാലയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് മക്കളെ സജ്ജമാക്കാം. ഭയമല്ല, പ്രത്യാശയാകണം വഴിവിളക്ക് എന്ന് പറഞ്ഞ പോലെ അവരെ സന്തോഷത്തോടെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കാം. അതുപോലെ അവരെ മാനസികമായി ഒരുക്കുകയുമാകാം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.
0: നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു അറിവിന്റെ ലോകം. മത്സര പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, പൊതുവിജ്ഞാനം, അങ്ങനെ വിജ്ഞാനപ്രദമായ എന്തുമാകട്ടെ, അറിവിന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നിടുന്നു. കേൾക്കുക അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ.
2: പ്രക്ഷേപണം ചൊവ്വാഴ്ച രാവിലെ 9:30-നും പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 7:30-നും വെള്ളിയാഴ്ച രാവിലെ 9:30-നും പുനഃപ്രക്ഷേപണം അന്നേ ദിവസം വൈകിട്ട് 7:30-നും.
3: വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെ കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7:00. വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെഞ്ചഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കുണ്ടറ AGD ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഫിസിക്സ്, ബോട്ടണി, സുവോളജി, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ അപേക്ഷ ക്ഷണിച്ചു. 10-ാം തീയതി വൈകിട്ട് 4-ന് സ്കൂൾ ഓഫീസിൽ അപേക്ഷ നൽകണം. പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HSS വിഭാഗം ഇംഗ്ലീഷ് ജൂനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 12-ാം തീയതി രാവിലെ 10:30 നടക്കും. വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ജൂനിയർ സുവോളജി തസ്തികയിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 8-ാം തീയതി ഉച്ചയ്ക്ക് 2-ന് ഓഫീസിൽ നടക്കും. പള്ളിമൺ ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങൾക്ക് ജൂനിയർ ഗസ്റ്റ് അധ്യാപകരെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 10-ന് ഉച്ചയ്ക്ക് 2-ന് സ്കൂളിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ചവറ MSN കോളേജിൽ

കോർപ്പറേഷന്റെ സബ് റീജിയണൽ ഓഫീസിൽ നടക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ പുന്നത്താനം PHC സമീപം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 9 മണി മുതൽ 5 മണി വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കുകയോ വാട്സ്ആപ്പ് സന്ദേശം അയക്കുകയോ ചെയ്യണമെന്നും അറിയിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 1912, മറ്റൊരു നമ്പർ 9496-03-03-03. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാം, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 103 ഭാഗം. സഹാറ മരുഭൂമിയിൽ വിസ്തരിച്ച് വിശാലമായി പരന്നുകിടക്കുന്ന ഏറ്റവും വലിയ ചരൽ സമതലം അറിയപ്പെടുന്നത് ഗ്രാൻഡ് ഏർഗ് ഡി ബിൽമ എന്നാണ്. ആ ചരൽ സമതലത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ച് അവിടുത്തെ വിസ്മയ കാഴ്ചകളെ പറ്റി കേൾക്കാം. വിശാലമായ കടൽ പോലെ പരന്നുകിടക്കുന്ന മണ്ണ്, കാറ്റിന്റെ ശക്തി കൊണ്ട് ചിത്രപ്പണികൾ ചെയ്തിട്ടിരിക്കുന്ന മണ്ണിന്റെ അലകളായി പരന്നുകിടക്കുന്നു. സഹാറ മരുഭൂമി ആശ്വാസം കിട്ടാത്ത ഒരു മണൽ കടലല്ല. ശരിക്കും സഹാറയുടെ 1/5 ഭാഗം മാത്രമാണ് മണ്ണുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത്. സഹാറയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഏഗ് എന്നറിയപ്പെടുന്ന ചരൽ സമതലങ്ങളും കല്ല് നിറഞ്ഞ ഉയർന്ന പീഠഭൂമിയും ഒറ്റപ്പെട്ട ദ്വീപ് പോലെ കിടക്കുന്ന പാറക്കൂട്ടങ്ങളും മലകളും നിറഞ്ഞതാണ്. മരുഭൂമിയിൽ വിസ്തരിച്ച് വിശാലമായി പരന്നുകിടക്കുന്ന ഏറ്റവും വലിയ ചരൽ സമതലം അറിയപ്പെടുന്നത് ഗ്രാൻഡ് ഏഗ് ഡി ബിൽമ എന്നാണ്. അതായത് ഗ്രേറ്റ് ഏഗ് ഓഫ് ബിൽമ സഹാറയുടെ തെക്കും മധ്യഭാഗത്തുമായി ചാഡും നൈജറും സ്ഥിതി ചെയ്യുന്നു. ഈ മരുഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ടിബെസ്തി എന്നറിയപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറായി കിടക്കുന്ന വലിയ ചരൽ സമതലത്തിന് 1200 km നീളമുണ്ട്. അത് 450,000 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിൽ കിടക്കുന്നു. ഈ വിശാലമായ മണൽക്കുനകൾക്കിടയിൽ അവിടെയും ഇവിടെയുമായി ജലസ്രോതസ്സുകളും മരുപ്പച്ചകളും മുകളിലേക്ക് തള്ളി നിൽക്കുന്ന പാറകളും മാത്രം കാണുന്നുള്ളൂ. ഈ മണൽക്കുനകളിലെ മണ്ണ് പ്രധാനമായും ടിബെസ്തി പർവ്വതത്തിൽ നിന്നുമാണ് എത്തിയത്. 1000 വർഷങ്ങളുടെ കാറ്റിന്റെയും വെള്ളത്തിന്റെയും പ്രവർത്തന ഫലമായി. ഹാമറ്റാൻ എന്നറിയപ്പെടുന്ന കാറ്റ് വടക്ക് കിഴക്ക് നിന്നും വർഷത്തിൽ 8 മാസവും ആഞ്ഞടിക്കുന്നത് കൊണ്ട് മണൽത്തരികളെ ഗ്രാൻഡ് ഏഗ് ഡി ബിൽമയിൽ ഉടനീളം വിതറി നിരത്തുകയും അവ മൺകുന്നകളായി തീരുകയും ചെയ്യുന്നു. വിവിധ തരത്തിലുള്ള മൺകുനകളുണ്ട്. ഗ്രാൻഡ് ഏർഗിന്റെ മധ്യഭാഗത്ത് വളരെ ഉയരത്തിൽ നിൽക്കുന്ന മൺകുനകൾ കാണാം. കിഴക്കൻ അതിർത്തിക്കടുത്തുള്ള വളരെ പെട്ടെന്ന് സഞ്ചരിക്കുന്ന തരത്തിലുള്ള മൺകുനകളും അറ്റം താഴേക്ക് പോയിന്റ് ചെയ്ത് ചന്ദ്രക്കലയുടെ രൂപത്തിലുള്ള മൺകുനകളും ഒക്കെ കാണാം. കൂടാതെ പിരമിഡിന്റെ രൂപത്തിലുള്ള മൺകുനകളും നക്ഷത്ര രൂപത്തിൽ 4 പാടും പ്രകാശം പരത്തുന്ന തരത്തിലുള്ള മൺകുനകളും കാണാൻ സാധിക്കും. തെക്ക് ഭാഗത്ത് കാണുന്ന മൺകുനകൾ സമാന്തരമായി നീണ്ടുകിടക്കുകയും അതിന്റെ കൂടെ മൺതിട്ടയും ഉണ്ടാവും. ചില മൺതിട്ടകൾ വളരെ വലുതാണ്. 200 km നീളവും 1000 m അതായത് 1 km വീതിയും കാണാം. ചിലപ്പോൾ ചരിഞ്ഞ് കുറുകെ കിടക്കുന്ന മണൽത്തിട്ടകളും കാണാൻ സാധിക്കും. ഈ മണൽക്കുനകളുടെ പുറമെ ഉള്ള മണ്ണിന്റെ ആകൃതി സാധാരണ കാറ്റുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും. ഏഗിന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന നൈജറിൽ ഈ മണൽക്കുനകളുടെ ആകൃതി അവിടെ വളരുന്ന ചെടികളാൽ വ്യതിയാനം ഇല്ലാതായിരിക്കുന്നു. സാവധാനത്തിൽ ചരിഞ്ഞു കിടക്കുന്ന മണൽക്കുനകളിൽ അവിടുത്തെ ആൾക്കാർ കൃഷി ചെയ്യുന്നതുകൊണ്ട് മൺകുനകളിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ഇതിലെ ചെടികൾ മഴയുടെ കുറവ് കൊണ്ടോ കന്നുകാലികൾ സംരക്ഷിക്കുന്നത് കൊണ്ടോ നഷ്ടമായാൽ കാറ്റ് വളരെ ശക്തിയായി അടിക്കുകയും ഈ മൺകുനകളെ പൊട്ടിച്ച് പരത്തി വിതറി പുതിയ രൂപത്തിലുള്ള മൺകുനകളാക്കുകയും അങ്ങനെ ഈ മൺകുനകൾക്ക് സ്ഥാനചലനം ഉണ്ടാക്കുകയും ചെയ്യും. അടുത്ത ദിവസം നമുക്ക് ആഫ്രിക്കയിലെ ചാഡ്, കാമറൂൺ, നൈജീരിയ, നൈജർ എന്നീ രാഷ്ട്രങ്ങളുടെ നടുവിൽ കിടക്കുന്ന ഒരു അസാധാരണ തടാകമായ ചാഡ് തടാകത്തെ പറ്റി കേൾക്കാം.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: ഗുഡ് മോർണിംഗ്, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 04 7 4 2 9 3 1 1 1 1. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 8 0 9 0 1 3 3 1 1. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കാനായിട്ട് 50 വരെ സമയമുള്ളൂ, പക്ഷെ വിളിക്കുവാനായിട്ട് 9 മണിവരെ സമയമുണ്ട്. അപ്പോൾ ഇന്ന് June 5th കേട്ടോ. ഓക്കെയോ, നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ ഹലോ
2: ഹലോ, നമസ്കാരം.
3: ആ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ സഞ്ജു ആണ്.
2: പറയൂ ഡോക്ടർ.
3: ആ ഇന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ 3 പേരുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു.
2: ഓക്കെ.
3: അത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിരുന്നു.
2: ഓക്കെ.
3: അതൊന്ന് വിഷയം
2: വിചാരിച്ചു.
3: ഡോക്ടർ അലീന പീഡിയാട്രിഷ്യൻ, ഡോക്ടർ റമി നെഫ്രോളജിസ്റ്റ്, ഡോക്ടർ അനൂപ് ന്യൂറോളജിസ്റ്റ്. ഇവര് 3 പേരുടെയും ബർത്ത്ഡേ ആയിരുന്നു.
2: ഏത് ഹോസ്പിറ്റലിലാണ്? അവർ
3: മെഡിട്രീന, മെഡിട്രീന.
2: ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയട്ടെ.
3: ആ പറഞ്ഞോ പറഞ്ഞോ.
2: ഡോക്ടർ അലീന,
3: ആ
2: ഡോക്ടർ അനൂപ്,
3: ആ
2: പിന്നെ ഒരു പേരും കൂടെ പറഞ്ഞിരുന്നു,
3: ഡോക്ടർ റമി, റമി നെഫ്രോളജിസ്റ്റ്.
2: ഓക്കെ, ഡോക്ടർ റമി.
3: മൂന്ന് പേർക്കും എന്റെ ഫാമിലിയുടെയും ബർത്ത്ഡേ വിഷസ് ആൻഡ് ഫ്രം മെഡിട്രീന ഹോസ്പിറ്റൽ ഓൾസോ.
2: ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെയും അല്ലെങ്കിൽ അടിപൊളി ജന്മദിന ആശംസകൾ നേരുന്നു 3 ഡോക്ടേഴ്സ്.
3: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, സന്തോഷം ഡോക്ടർ വിളിച്ചതിൽ. അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
4: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഞാൻ വിളിക്കുന്ന ലേഖ ചേച്ചിയാ.
2: പറയൂ ചേച്ചി.
4: എന്റെ കൊച്ചുമോളുടെ കൊച്ചുമോന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേയാ.
2: ആ കൊച്ചുമോന്റെ പേരെന്താ?
4: അദ്രി.
2: അദ്രി ആണോ?
4: അദ്രി.
2: ഓക്കെ, അദ്രി. ആ അദ്രിക്ക് ഇന്ന് എത്ര വയസ്സാകുവാണ്?
4: 8 വയസ്സ്
2: തികയുന്ന അദ്രിക്ക് നല്ല അടിപൊളി ആശംസ പറഞ്ഞു.
4: കാശിക്കുട്ടന് അമ്മാമ്മയുടെ ബർത്ത്ഡേ ആശംസകൾ.
2: കാശിക്കുട്ടന് ആശംസകൾ കേട്ടോ. ഓക്കെ, അപ്പോ വിളിച്ചതിൽ സന്തോഷം.
0: ഗ്രീറ്റിംഗ്സ് ടൈം.

0: Greetings time.
1: Greetings time.
0: Greetings time.
1: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോളിലേക്ക് പോവുകയാണ്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
1: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
2: ഞാൻ പള്ളിമുക്കിന്റെ ഗീത ചേച്ചിയാ.
1: ഗീത ചേച്ചി, ഇന്ന് ആർക്കാ ചേച്ചി ആശംസ?
2: എന്റെ മകന്റെ മകളുടെ ബർത്ത്ഡേ ആണ്.
1: കൊച്ചുമകളുടെ ബർത്ത്ഡേ ആണ്?
2: ആ, കൊച്ചുമകളുടെ ബർത്ത്ഡേ ആണ്.
1: കൊച്ചുമകളുടെ പേരെന്താ?
2: ദ്രൗപദി.
1: ദ്രൗപദി. ഓക്കെ,
2: പറയട്ടെ?
1: പറഞ്ഞു പറഞ്ഞു.
2: ആ, ദ്രൗപദി മോക്ക് അച്ഛമ്മയുടെ 100 ബർത്ത്ഡേ ആശംസകളും ആയുസ് ആരോഗ്യത്തോടെ എന്റെ മോൾ ഒരുപാട് നാളെ ജീവിക്കട്ടെ. റേഡിയോ ബെൻസർ വഴി ഒന്ന് പറയണേ.
1: പിന്നെ ഉറപ്പായും. ദ്രൗപദി മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളുടെയും 1000 ജന്മദിന ആശംസകൾ.
2: ഓക്കെ, താങ്ക് യു ശ്രീലക്ഷ്മി.
1: സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ.
3: ഹലോ, നമസ്കാരം മോളെ.
1: നമസ്കാരം ഉമ്മ.
3: ഇത് ആവിതാമായ. പിന്നെ എന്റെ കൊച്ചുമക്കളുടെ ഇന്നലെയായിരുന്നു ജന്മദിനം. പക്ഷെ ഇന്നാ എനിക്ക് പറയാൻ പറ്റിയത്. ഒരു മോളെ പേര് ഐഷ മനാൽ, രണ്ടാമത്തേന്റെ പേര് അലീന ഹസ്രത്ത്. രണ്ടുപേർക്കും ഉമ്മയുടെ ജന്മദിനാശംസകൾ.
1: ഐഷ മനാൽ, പിന്നെ അടുത്ത പേര് ഹസ്രത്താ? എന്താണ്?
3: അലീന ഹസ്രത്ത്.
1: അലീന ഹസ്രത്ത് അല്ലേ? ഓക്കെ, അപ്പൊ രണ്ട് മക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും അടിപൊളി ജന്മദിനാശംസകൾ നേരുന്നു കേട്ടോ. ഓക്കെ അമ്മ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, കോള് കട്ടാവും. അതിനു മുമ്പ് ഹലോ പറയുമോ? ചന്ദ്രത്തോപ്പ്. ഇന്ന് ആരാണ്?
4: നൗഷാദ്.
1: പറഞ്ഞോളൂ, ഇന്ന് ആർക്കാണ് ആശംസ?
4: എന്റെ മോളുടെ മകന് വേണ്ടിട്ട്.
1: ശരി, എന്താ മോന്റെ പേര്?
4: സഹറു.
1: കേട്ടില്ല.
4: സഹറു. സഹറു. മുഹമ്മദ് സഹറു.
1: മുഹമ്മദ് സഹറു. ഓക്കെ, ആശംസ പറഞ്ഞോ കേട്ടോ. ആശംസ പറയണ്ടേ?
4: പറയണം.
1: പറഞ്ഞു.
4: എന്താ? എന്റെ പൊളിമോൻ സഹറുക്കുട്ടന് ജന്മദിനാശംസകൾ.
1: ഓക്കെ, അപ്പോ മോഹൻ സഹർ കമ്മ്യൂണിറ്റി യുബൻസിന്റെയും ജന്മദിനാശംസകൾ. സന്തോഷം കേട്ടോ വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, കോൾ കട്ടായിരിക്കുന്നു. മറ്റൊരു കോൾ ഉണ്ട്, നോക്കാം. ഹലോ
5: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
1: ഓക്കെ, പറയ ചേച്ചി.
5: ഇന്ന് എന്റെ നാത്തുവിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കണം. ഞാൻ രാവിലെ പറഞ്ഞു.
1: പേര് പറഞ്ഞില്ല. നാത്തുവിന്റെ
5: അമ്പിളി.
1: ഓക്കെ, അമ്പിളി നാത്തുവിന്റെ കമ്മ്യൂണിറ്റി യുബൻസിന്റെ 1000 ജന്മദിനാശംസകൾ കേട്ടോ. ഓക്കെ ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോൾ. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കെ, മറ്റൊരു കോളിൽ. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? എന്നെ ഹോൾഡ് ചെയ്തിട്ട് പോയി. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാം. 9:00 സമയം ഫോൺ എടുത്ത് വിളിച്ചോളൂ. അടുത്ത കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കെ, നമ്മളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ട് തന്നെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. അതല്ല എങ്കിൽ നമുക്ക് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ
5: ഹലോ,
1: ആ ഗുഡ് മോർണിംഗ്.
5: രണ്ടാം കുട്ടിന്ന് ഷീബ ചേച്ചിയാ.
1: ഷീബ ചേച്ചി, ഇന്ന് ആർക്കാണ് ആശംസ?
5: മോളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ശ്രീലക്ഷ്മി.
1: ആണോ?
5: ബിപിയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് 2-3 മുമ്പേ അഡ്മിറ്റ് ആക്കണോന്ന് പറഞ്ഞു. 7-ാം തീയതി ആയിരുന്നു ഡെലിവറി.
1: ഓ, കഴിഞ്ഞു. മോനാണോ? മോളാണോ?
5: കട്ട് മോളാ. മോളാണ്. തൂലിക.
1: തൂലിക, നല്ല പേര്.
5: ആ, തൂലിക.
1: ചരട് കെട്ടൊക്കെ കഴിഞ്ഞു.
5: ആ, ബുധനാഴ്ച ആയിരുന്നു ചരട് കെട്ട്, 3-ാം തീയതി.
1: ഓക്കെ ഓക്കെ. ശരി, അപ്പൊ മോക്ക് നല്ല അടിപൊളി ഒരു ആശംസ അങ്ങ് പറഞ്ഞു.
5: ഹാപ്പി
1: തൂലിക മോളുടെ അച്ഛന്റെ അമ്മയുടെ പേരൊന്ന് പറഞ്ഞേ.
5: അച്ഛന്റെ പേര് അഖിൽ രാജ്, അമ്മയുടെ പേര് സഞ്ജിത.
1: അഖിൽ രാജ്, സഞ്ജിത. ഓക്കെ, അപ്പോ ആശംസകൾ കേട്ടോ. തൂലിക മോളെ നല്ല കുഞ്ഞു ആവയായി വളർത്തിക്കൊണ്ടുവരട്ടെ. രണ്ടുപേർക്കും ആശംസകൾ. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഓക്കെ. സന്തോഷം വിളിച്ചതിൽ. അടുത്തൊരു കോളിലേക്ക് പോകട്ടെ, നോക്കാം ആരാണെന്ന്. ഹലോ, കോളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, കേൾക്കാമോ?
6: ഹലോ,
1: ആ ഗുഡ് മോർണിംഗ്.
6: ആ, ഞാൻ ചെറുമുടിന് വിജയകുമാരിയാ. എന്റെ മോളെ ബർത്ത്ഡേ 3-ാം തീയതി ആയിരുന്നു. ബീനാചന്ദ്രൻ എന്ന പേര്, കൊക്കുന്ന് വിട്ടി വിളിക്കും.
1: ബീനാചന്ദ്രൻ എന്നാണോ വീണാചന്ദ്രൻ എന്നാണോ?
6: വീണാചന്ദ്രൻ വിട്ടി കൊക്കുന്ന് വിളിക്കും.
1: കൊക്കുന്ന് വിളിക്കുന്ന വീണാചന്ദ്രന്റെ ബർത്ത്ഡേ ആയിരുന്നു 3-ാം തീയതി. ഓക്കെ, അപ്പോ കമ്മ്യൂണിറ്റി റേഡിയോ ബസ്സിന്റെ ആശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ
7: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഇതാരാണ്?
7: കടപ്പാക്കടന്ന് രേവതി.
1: ഓക്കെ, പറയൂ, ആർക്കാണ് ആശംസ?
7: മോക്ക് വേണ്ടിയായിരുന്നു. ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ, ഇന്നലെ വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടിയില്ല.
1: ഓക്കെ ഓക്കെ.
7: മോളെ പേര് ദേവനന്ദ.
1: ദേവനന്ദക്ക് ആശംസ.
7: മോക്ക് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ
1: പറഞ്ഞു പറഞ്ഞു പറഞ്ഞു.
7: ദേവനന്ദ, ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓക്കെ, ദേവനന്ദക്ക് എത്ര വയസ്സായി?
7: 12 വയസ്സ്.
1: 12 വയസ്സായ ദേവനന്ദക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. സന്തോഷം വിളിച്ചതിൽ. അപ്പൊ ഓക്കിയിട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ നല്ലൊരു ഗാനത്തിലേക്ക് പോവാണ്. അപ്പോ ഗാനം വരുന്ന സമയത്ത് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809901311. ഒപ്പമുള്ളത് ശ്രീലക്ഷ്മി MS.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസി 107.8. ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. 9 മണിയുടെ സമയമുണ്ട്, പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. നമ്മൾ കോളിലേക്ക് ഓക്കെ, കോൾ ഹോൾഡ് ആയിപ്പോയി. ശരി, അപ്പോൾ എന്തായാലും വീണ്ടും വിളിച്ചോളൂ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. അങ്ങനെ മെസ്സേജ് അയക്കാൻ ഇനി കുറച്ച് സമയം കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഒക്കെ അയച്ചോളൂ. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. ഈ നമ്പറിലേക്ക് മെസ്സേജ് മാത്രമേ അയക്കുള്ളൂ, വിളിക്കാനായി ശ്രമിക്കരുത്. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോകാം.
1: ഹലോ
0: ഹലോ
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. മറ്റൊരു കോളിലേക്കാണ് പോകുന്നത്, നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
3: എന്റെ മോള ജന്മനാളാണ്, ഒരു പാട്ട് വേണം.
0: മോളുടെ പേര് പറയോ?
3: പേര് വിഷ്ണുപ്രിയ. കൊച്ചുമോന്റെ ജന്മനാളും കൂടെ ആദിശേഷി.
0: ഓക്കെ, വിഷ്ണുപ്രിയ, ആദ്യത്തെ രണ്ടു പേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസി കണ്ടെയും ആശംസകൾ കേട്ടോ, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളുണ്ട്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ,
0: പറഞ്ഞോ, പേര് പറഞ്ഞോ.
4: ഹലോ, എന്റെ മോളുടെ ജന്മനാളാ.
0: മോളുടെ പേരെന്താ?
4: മോളുടെ പേര് അനിത.
0: ആശംസ പറഞ്ഞോ അമ്മ.
4: അനിതയ്ക്ക് ദീർഘായുസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
0: ഓക്കെ, അപ്പോ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ആശംസകൾ കേട്ടോ അമ്മ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോൾ ഉണ്ട്. ഹലോ
5: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
5: കൃഷ്ണേന്ദു.
0: കൃഷ്ണേന്ദു, ഇന്ന് ആർക്കാണ് ആശംസ?
5: എന്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ഇന്നലെയായിരുന്നു. ദേവനന്ദ.
0: ഓക്കെ, ആശംസ പറഞ്ഞോട്ടോ അനിയത്തിക്ക്.
5: ഹാപ്പി ബർത്ത്ഡേ ദേവനന്ദ.
0: ഓക്കെ, പോ ദേവനന്ദയ്ക്ക് ആശംസകൾ കേട്ടോ, വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. മെസ്സേജ് അയക്കാനുള്ള സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111. കുറച്ച് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു മെസ്സേജുകളൊക്കെ. ഈ മെസ്സേജൊക്കെ ഞാനൊരു 8:50 ശേഷം വായിക്കാം, കാരണം നമുക്ക് ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുള്ളവരെല്ലാം തന്നെ റേഡിയോ എടുത്ത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഏത് സമയവും മെസ്സേജ് വായിച്ച് തുടങ്ങാനുള്ള സമയമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചോണേ. ഞാനിപ്പം വായിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് മെസ്സേജുകളൊക്കെ വായിക്കാം. ഇപ്പോൾ ഒരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കെ, കോൾ കട്ടായിരിക്കുന്നു. അപ്പം നമുക്ക് മെസ്സേജ് വായിക്കാനുള്ള സമയമായി വരുന്നു. ഇനിയൊന്ന് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടോ? കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, അപ്പം മെസ്സേജിലേക്ക് പോകാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയമുണ്ട് വിളിക്കാനായിട്ട്, ഇനി ആശംസകൾ പറയാനായിട്ട്. കാരണം ഇനിയിപ്പം മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഇനിയിപ്പം മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കരുത്. അയച്ചിട്ടുള്ളവരൊക്കെ ശ്രദ്ധിച്ചോളൂ, വായിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ മെസ്സേജ് അയക്കാനായി ഫോൺ എടുത്തോളൂ, പെട്ടെന്ന് തന്നെ വിളിക്കാനായിട്ട് ശ്രമിച്ചോളൂ. കാരണം ഇനിയിപ്പോൾ മെസ്സേജ് അയച്ചാൽ വായിക്കാനായിട്ട് കഴിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ശ്രീ, ഇന്ന് എൻ്റെ മകൾ പ്രാർത്ഥനയുടെ ബർത്ത്ഡേ ആണ്, മോൾക്ക് ആശംസ പറയാമോ? ഞാൻ പോളയത്തോട് നിന്നും പ്രഭിനി. പ്രഭിനി ചേച്ചിയാണ് മെസ്സേജ് ചെയ്യിച്ചിരിക്കുന്നത്. ഓക്കെ, എനിക്ക് എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചിട്ടുണ്ട് ചേച്ചി. ഓക്കെ പ്രഭിനി ചേച്ചി, സന്തോഷം. അപ്പോൾ മോൾ പ്രാർത്ഥനയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൻ്റെയും ജന്മദിന ആശംസകൾ കേട്ടോ. ഓക്കെ ചേച്ചി, അടുത്ത മെസ്സേജ്. ഹായ്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഞാൻ ഷൈമ രാജീവ്, മുണ്ടയ്ക്കൽ. എൻ്റെ മകൻ സ്വാഗത് യോനിക്സ് സൺറൈസ് കേരള സ്റ്റേറ്റ് സബ് ജൂനിയർ റാങ്കിംഗ് ടൂർണമെൻറ്റ് 2026 അണ്ടർ 13 ബോയ്സ് ഡബിൾസ് ബ്രോൺസ് നേടിയതിന് സ്വാഗതിനും പാർട്ണർ മുഹമ്മദ് ഫിസാനും എല്ലാ ആശംസകളും നേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ മിടുക്കൻ കുട്ടൻ, അപ്പോൾ എന്തായാലും മോനും സ്വാഗതനും മുഹമ്മദ് ഫിസാനും കമ്മ്യൂണിറ്റി റേഡിയോ മിനിസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും കേട്ടോ. ഭാവിയിൽ നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമായി വരട്ടെ എല്ലാവിധ ആശംസകളും. അപ്പോൾ അടുത്ത എന്താണ് അടുത്ത മെസ്സേജ്? യോ മെസ്സേജ് കാണുന്നില്ല. ആ മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഹായ് ശ്രീ, ഗുഡ് മോർണിംഗ്. ഇന്നലെ എൻ്റെ സഹോദരൻ കുഞ്ഞായിയുടെ മകൻ ഷെഫിക് തംസീന വിവാഹ വാർഷികമായിരുന്നു. അവർക്ക് നല്ലൊരു ആശംസ പറയണം. സുൽബത്തേച്ചി പഴയാറ്റൻകുഴിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകളും ചേച്ചി നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷെഫിക് തംസീന വിവാഹ വാർഷികമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൻ്റെയും വിവാഹ വാർഷിക ആശംസകൾ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. കോളിന് ശേഷം അടുത്ത മെസ്സേജ് വായിക്കാം. നോക്കട്ടെ ആരാണെന്ന്. ഹലോ.
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് മോളെ.
0: ഇതാരാണ്?
2: ഷീല അമ്മയും മോളെ.
0: ഷീല അമ്മ പറയും. ഷീല അമ്മ
2: മൂത്ത മോടെ മോന്റെ ബർത്ത്ഡേ മോളായിരുന്നു.
0: ആണോ?
2: മോന്റെ പേര് ബിജിത്ത്.
0: ബിജിത്ത്.
2: പിന്നെ മോന്റെ എന്റെ മോന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: പേര് പറയോ മോന്റെ പേര്?
2: മോന്റെ പേര് ശിവക്.
0: കേട്ടില്ല അമ്മ.
2: മോന്റെ പേര് ശിവക്. ശിവക്. മൂത്ത മോന്റെ പേര് ബിജിത്ത്.
0: ബിജിത്ത്.
2: രണ്ടുപേർക്കും എന്റെ മൊന്നും മക്കൾക്ക് ആശംസകൾ. എന്റെ മോന് നല്ലോണം ഒന്ന് പറഞ്ഞു എല്ലാവർക്കും. എല്ലാവർക്കും ഒരു ആശംസ. എന്റെ മോക്ക് നല്ലൊരു
0: ദിവസം. രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും ആശംസകൾ കേട്ടോ. അമ്മ സന്തോഷം വിളിച്ചതിൽ. അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാണ്. ഉഷയമ്മയുടെ മെസ്സേജാണ്. ഉഷാ ശിവൻ, ഗുഡ് മോർണിംഗ്. ലക്ഷ്മി മോളെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പിന്നെ സഹോദരന്റെ മകൾ റാണി മോളുടെ ബർത്ത്ഡേ ആണ്. മോൾക്ക് ഹൃദയം നിറഞ്ഞ് ബർത്ത്ഡേ ആശംസ പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉഷയമ്മയുടെ മെസ്സേജ് ആയിരുന്നു. റാണി കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികണ്ടെയും ജന്മദിനാശംസകൾ കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജ്. ഡിയർ ശ്രീ, ഹാവ് എ നൈസ് ഡേ. ശ്രീയുടെ പനിയൊക്കെ മാറിയോ? മാറി, പനി മാറി. പനി ഒരൊറ്റ ദിവസം കൊണ്ട് മാറി. പക്ഷേ ശബ്ദം ശരിയാവാൻ സമയമെടുക്കുമെന്നാണ് തോന്നുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ, ഈ ഒരു കാലാവസ്ഥ വളരെ മോശമായിട്ട് ഈ പനിയൊക്കെ വരാതെ ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പോൾ മെസ്സേജ് ഞാൻ വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ പ്രകൃതിയെ ഇന്നെങ്കിലും നമുക്ക് ഓർക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിസ്ഥിതി ദിനാശംസകൾ. കൂടാതെ മെഡിട്രേനിയയിലെ ഡോക്ടർമാർക്കും ആബിദ ഉമ്മയുടെ കൊച്ചുമക്കൾക്കും ഹൃദയം നിറച്ച ജന്മദിനാശംസകൾ. നൂർജാൻ ചേച്ചിയാണ് കേട്ടോ വയനാട് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ചേച്ചി, സന്തോഷം. അന്വേഷണമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഓക്കെ, എല്ലാവർക്കും ചേച്ചി ആശംസ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. ശ്രീലക്ഷ്മി, ശുഭദിനം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബർത്ത്ഡേ ആഘോഷിച്ച ഈ പൊന്നോമനകൾക്ക് വിഷസ് പറയണേ. ഓക്കെ പറയാം. ആയിഷ, നഷ്വ, ഹരിക്കുട്ടൻ, ഹിസ്സു മോനും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ആശംസകൾ നേരുന്നു. നസീറ ചേച്ചിയാണ് ആയത്തിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പേര് ഞാൻ ഒന്നും കൂടെ പറയാം. ആയിഷ, നഷ്വ, ഹരിക്കുട്ടൻ, ഹൈസു. ഓക്കെ, ഈ മൂന്ന് പേരാണ് കേട്ടോ. അപ്പോൾ മൂന്ന് പേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൻ്റെ ആശംസകൾ. ഓക്കെ, അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി, ഇന്ന് പരിസ്ഥിതി ദിനമാണ്. എല്ലാവരും പരിസ്ഥിതിയെ സംരക്ഷിക്കുക. എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ. പനിയൊക്കെ മാറിയോ ശ്രീക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ദിശ ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പനിയൊക്കെ മാറി ചേച്ചി, അപ്പോൾ ആശംസകൾ കേട്ടോ. അപ്പോൾ എന്തായാലും മെസ്സേജ് വായിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മെസ്സേജുകളെല്ലാം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു നമുക്കൊരു 5 മിനിറ്റോളം മാത്രമേ സമയമുള്ളൂ വിളിക്കുവാനായിട്ട്. പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് വിളിച്ചോളൂ ആശംസകളൊക്കെ പറയാനായിട്ട്. വിളിക്കേണ്ട നമ്പർ 0474239311. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
6: ഹലോ, ഇരയിപുറം മുത്തു.
0: ആ പറയൂ ചേട്ടാ, ആർക്കാണ് ആശംസ?
6: ഹലോ,
0: ആ പറയൂ, ആർക്കാണ് ആശംസ?
6: ആ അമ്മക്ക് ഇന്ന് കല്യാണ വാർഷികയാണ്. റേഡിയോ പ്രോഗ്രാമിൽ പറഞ്ഞായിരുന്നല്ലേ?
0: ആ ഇന്നല്ല, ഞാൻ കേട്ടിരുന്നു കാതോട് പേസിലാവില്ലേ. അപ്പൊ രണ്ടുപേരുടെ പേരൊന്ന് പറഞ്ഞേ. ചേട്ടൻ ആദ്യം ചേച്ചി ഒരു ആശംസ പറഞ്ഞു. ഒന്നും കേട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ മുത്തു ചേട്ടനും ധനലക്ഷ്മി ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും വിവാഹ വാർഷിക ആശംസകൾ കേട്ടോ. ഓക്കെ, അപ്പോ വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ജന്മദിനാശംസകൾ.

0: ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും ടാറ്റ പറയുന്നു. ശ്രീലക്ഷ്മി എം എസ്. ഇപ്പോൾ സമയം 9 മണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: രസങ്ങളുടെ ഭാവ പകർച്ചയിൽ കേരളത്തെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയ കഥകളിയുടെ പിറവിക്ക് മാതൃത്വം പേറിയത് കൊല്ലത്തിന്റെ മണ്ണാണ് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ്. നടന കലാ സാമ്രാട്ട് കൊട്ടാരക്കര തമ്പുരാൻ കഥകളി ചരിത്രത്തിന്റെ അങ്ങേ തലയ്ക്കിൽ അവിസ്മരണീയമായ സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. അഭിമാന ക്ഷതമെന്ന വേദനയിൽ ഉരുകി അദ്ദേഹം ജന്മം നൽകിയ വിശ്വോത്ര കല നാട്യഭംഗിയും സംഗീത മേന്മയും വേഷഭംഗിയുടെ അപൗമ സാന്നിധ്യവും കൊണ്ട് കലാ ആസ്വാദകരുടെ ആരാധന രൂപമായി. സഞ്ചാര പദത്തിൽ പലവട്ടം നിർണായക പരിണാമങ്ങൾക്ക് വിധേയമായ കഥകളിയുടെ ചരിത്ര വഴിയിൽ ഒടുവിലത്തെ ഏടും കൊല്ലത്ത് നിന്ന് തന്നെയാണ്. കലാമണ്ഡലത്തിൽ കഥകളിക്ക് പ്രവേശനം നേടുന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയായി ചരിത്രമുദ്ര ചാർത്തിയത് കൊല്ലത്തെ തന്നെ അഞ്ചൽ സ്വദേശി സാബ്രിയ എന്ന 8-ാം ക്ലാസ്സുകാരിയായിരുന്നു. കൊട്ടാരക്കരയിൽ രാമനാട്ടം കഥകളി രൂപമെടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ പൂർവ്വരൂപം കൊല്ലം നഗരത്തിൽ അരങ്ങേറിയിരുന്നു അത്രേ. കൊല്ലം രാജാവിൻ്റെ കാലത്ത് മുളങ്കാടകം ക്ഷേത്രത്തിൽ രാമനാട്ടം കഥകളി അവതരിപ്പിച്ചു. അജീരേണ, ആശ്രാമം, ആനന്ദവല്ലീശ്വരം, വള്ളിക്കീഴ്, ശക്തികുളങ്ങര, കടവൂർ മുതലായ ക്ഷേത്രങ്ങളിലും പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലും മറ്റും കഥകളി പിന്നീട് പതിവായി. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടായി കഥകളി മാറി. പിന്നീട് 2, 3, 4 വേദികളിൽ കഥകളി അരങ്ങേറുന്നത് ആശ്രാമം ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. കേരളത്തിൽ കഥകളിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് മണ്ണൂർക്കാവ്. ഓരോ വർഷവും 70-ലധികം കഥകളിയാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ ക്ഷേത്രത്തിൽ കഥകളി ഒരു നേർച്ച കൂടിയായി നടക്കുന്നുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ കൊല്ലത്തെ ചില പ്രമുഖ വ്യക്തികൾ കളിയോഗങ്ങൾ തുടങ്ങിയിരുന്നു. ധനിക കുടുംബങ്ങളിലെല്ലാം കഥകളി നടത്തുന്നത് സർവ്വസാധാരണമായി. ഒരു കൂട്ടം കഥകളി നടന്മാരെ കേരളത്തിന് സംഭാവന ചെയ്ത ഗ്രാമം കൂടിയാണ് ചടയമംഗലത്തിന് സമീപത്തെ അർക്കന്നൂർ. 200 വർഷം മുമ്പ് തന്നെ അർക്കന്നൂരിൽ കഥകളിക്ക് കളിവിളക്ക് തെളിഞ്ഞിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പുരാതനമായ നെടുമൺ മഠമായിരുന്നു കഥകളിയുടെ കേളീഗ്രഹം ആയിരുന്നത്.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: Gainer. Gainer.
1: Gainer is spelled as G A I N E R.
2: This is a noun. It's a person or thing that benefits, profits, or increases in value from a specific situation. ഈ വാക്കിന്റെ പ്രധാന മലയാള അർത്ഥങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് നേടിയെടുക്കുന്നയാൾ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്നയാൾ എന്നിവയാണ്.
1: താങ്ക് യു.
0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
1: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഒരു ഭക്ഷണ പദാർത്ഥത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യം അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഭക്ഷണ പദാർത്ഥം പലപ്പോഴും പലർക്കും കൺഫ്യൂസിംഗ് ആവുന്ന ഒരു ചോദ്യം തന്നെയാണിത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റിന്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യമാണ് അല്ലെങ്കിൽ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ പേര് മൊണാക്കോ എന്നാണ്. ഇതേ പേരിൽ ഒരു ഭക്ഷണ പദാർത്ഥം കൂടി മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത് മൊണാക്കോ എന്ന് പറഞ്ഞ ഈ ഒരു പ്രദേശത്തെ കുറിച്ചാണ്. ഔദ്യോഗികമായി മൊണാക്കോ പ്രിൻസിപ്പാലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു പരമാധികാര നഗര സംസ്ഥാനവും മൈക്രോ സ്റ്റേറ്റുമാണ് ഈ ഒരു പ്രദേശം. ഫ്രഞ്ച് റിവിയേരയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഫ്രാൻസുമായി അതിർത്തി പങ്കിടുന്ന ഒരു അർദ്ധ എൻക്ലേവ് കൂടിയാണ്. അപ്പൊ എന്താണ് ഈ ഫ്രഞ്ച് റിവേര എന്നൊക്കെ ഞാൻ പുറകിൽ പറഞ്ഞു വരുന്നുണ്ട്. തെക്ക് മെഡിറ്ററേനിയൻ കടലും ഇറ്റാലിയൻ പ്രദേശമായ ലിഗൂറിയ ഏകദേശം 15 കിലോമീറ്റർ കിഴക്കുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വത്തിക്കാൻ സിറ്റി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ പരമാധികാര രാഷ്ട്രം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മൊണാക്കോയാണ്. ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ദേശീയ തീരപ്രദേശമുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഇത് തന്നെയാണ്. മൊണാക്കോയുടെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച് ആണ് എങ്കിലും ഇറ്റാലിയൻ ഭാഷയും ഔദ്യോഗികമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാപകമായി സംസാരിക്കുന്ന ഒരു ഭാഷ കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഫ്രഞ്ച് ആണ്. സാധാരണമായി ഇറ്റാലിയൻ, മൊണെഗാസ്ക്, ലിഗൂറിയൻ എന്നീ ഭാഷകളും ഉപയോഗിച്ചു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് മൊണാക്കോയിൽ നിരവധി വംശീയ ഗ്രൂപ്പുകളെ കാണാൻ സാധിക്കും. മോണോഗാസ്കസ്, ഫ്രഞ്ച്, ഇറ്റലിക്കാർ, ഓക്സിറ്റൻസ് എന്നിവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം പ്രധാനപ്പെട്ട മതം ക്രിസ്തു മതമാണ്. അതിൽ തന്നെ കത്തോലിക്ക മതവും മറ്റ് ക്രിസ്ത്യാനികളെയും മതമില്ലാത്തവരെയും ജൂതമതത്തിൽപ്പെട്ടവരെയും ഇസ്ലാം മതത്തിൽപ്പെട്ടവരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാണയം എന്ന് പറയുന്നത് യൂറോ ആണ്. ഇനി മൊണാക്കോയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അർദ്ധ ഭരണഘടനാ രാജവാഴ്ചയുടെ കീഴിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇത്. രാഷ്ട്രത്തലവനായ ആൽബർട്ട് രണ്ടാമൻ രാജകുമാരൻ ഗണ്യമായ രാഷ്ട്രീയ അധികാരങ്ങൾ വഹിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇത്. ഗവൺമെന്റിന്റെ തലവനായ പ്രധാനമന്ത്രിക്ക് മോണഗാസ്ക് അല്ലെങ്കിൽ ഫ്രഞ്ച് പൗരനാകാം എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. 1993 മൊണാക്കോ ഐക്യരാഷ്ട്രസഭയുടെ പൂർണ്ണ വോട്ടിംഗ് അംഗമായി മാറുകയും മൊണാക്കോയുടെ സ്വാതന്ത്ര്യവും പ്രത്യേക വിദേശ നയവും ഉണ്ടായിരുന്നിട്ടും ഒരു രണ്ട് ചെറിയ സൈനിക യൂണിറ്റുകൾ ഉണ്ടായിരുന്നിട്ടും അതിന്റെ പ്രതിരോധം ഫ്രാൻസിന്റെ ഉത്തരവാദിത്തമായി നടക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ചെലവേറിയതുമായ സ്ഥലങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെടുന്ന പ്രദേശം കൂടിയാണ് മൊണാക്കോ. യൂറോപ്യൻ കൗൺസിൽ രൂപീകരിക്കുന്ന 46 അംഗരാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മൊണാക്കോ. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല എങ്കിലും കസ്റ്റംസ്, അതിർത്തി നിയന്ത്രണങ്ങൾ എന്നിവയുൾപ്പെടെ ചില യൂറോപ്യൻ യൂണിയൻ നയങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് മൊണാക്കോ. അതിനോടൊപ്പം ലോകത്തിലെ തന്നെ ആദ്യത്തെ സംരക്ഷിത സമുദ്ര ആവാസ വ്യവസ്ഥകളിലൊന്നായ ഒരു സമുദ്ര ശാസ്ത്ര മ്യൂസിയവും ഐക്യരാഷ്ട്രസഭയിലെ ഏക സമുദ്ര പരീക്ഷണശാലയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി മറൈൻ എൻവയോൺമെന്റ് ലബോറട്ടറികളും സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് മൊണാക്കോ. സമുദ്ര സംരക്ഷണത്തിന്റെയും ഗവേഷണങ്ങളുടെയും കേന്ദ്രം കൂടിയാണ് ഈ രാഷ്ട്രമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ കേട്ടായിരുന്നു ഫ്രഞ്ച് റിവേറ. മൊണാക്കോയെ കുറിച്ച് പറഞ്ഞപ്പോൾ കേട്ടൊരു പേരാണ് ഫ്രഞ്ച് റിവേറ. എന്താണ് ഈ ഫ്രഞ്ച് റിവേറ? ഫ്രഞ്ച് ഭാഷയിൽ കോട്ട് ഡി അസൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം ഫ്രാൻസിന്റെ തെക്ക് കിഴക്കൻ മൂലയിലുള്ള മെഡിറ്ററേനിയൻ ആൽപ്സ് മാരിടൈം ഡിപ്പാർട്ട്മെന്റിന്റെ തീരപ്രദേശമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഫ്രഞ്ച് റിവേറയുടെ മറ്റ് വിശേഷങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഫ്രഞ്ച് റിവേറയിൽ 163 രാജ്യങ്ങളിൽ നിന്നുള്ളവർ താമസിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ ഒരു പദം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രഞ്ച് റിവിയേര എന്ന പദം ഇറ്റാലിയൻ റിവിയേര എന്ന പദവുമായി സാമ്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രഞ്ച് റിവിയേരയുടെ കിഴക്ക് 19th century തുടക്കത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തെ റിവിയേര അഥവാ ഫ്രഞ്ച് റിവിയേര എന്ന് വിളിച്ചു വന്നിരുന്നു എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം 1887 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച ലാ കോട്ട് ഡി അസൂർ എന്ന പുസ്തകത്തിൽ എഴുത്തുകാരനായ സ്റ്റെഫൻ ലീഗിയാർഡ് തീരത്തിന് കോട്ട് ഡി അസൂർ എന്ന പേര് നൽകുകയുണ്ടായി. ഫ്രഞ്ച് ഡിപ്പാർട്ട്മെന്റായ കോട്ട് ഡി ഓറൽ ഡിജോണിലാണ് ഈ ലീഗിയാർഡ് എന്ന വ്യക്തി ജനിക്കുന്നത്. അദ്ദേഹമാണ് ഈ പേര് ആദ്യമായി സജസ്റ്റ് ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കോട്ട് ഡി അസൂറിനും ഫ്രഞ്ച് റിവിയറയ്ക്കും ഔദ്യോഗിക അതിർത്തികളൊന്നുമില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അടുത്തതായിട്ട് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് മോണ്ടി കാർലോ എന്ന പ്രദേശത്തെ കുറിച്ചാണ്. മോണ്ടി കാർലോ എന്ന് പറയുന്നത് മൊണാക്കോയിലെ ഒരു ഔദ്യോഗിക ഭരണ പ്രദേശമാണ്. മോണ്ടി കാർലോ കാസിനോ സ്ഥിതി ചെയ്യുന്ന വാർഡ് കൂടിയാണ് ഇത്. ഫ്രഞ്ച് റിവിയേരയോട് ചേർന്നുള്ള മാരിടൈം ആൽപ്സിന്റെ അടിത്തട്ടിലുള്ള ഒരു പ്രമുഖ എക്സ്കാർപ്മെന്റിലാണ് മോണ്ടി കാർലോ സ്ഥിതി ചെയ്യുന്നത്. ക്വാർട്ടറിന്റെ പടിഞ്ഞാറനറ്റത്തിനടുത്തായി ലോക പ്രശസ്തമായ പ്ലേസ് ടു കസീനോ ചൂതാട്ട കേന്ദ്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രഞ്ച് റിവിയേരയോട് ചേർന്നുള്ള മാരിടൈം ആൽപ്സിന്റെ അടിത്തട്ടിലുള്ള ഒരു പ്രമുഖ എസ്കാർപ്മെന്റിലാണ് ഈ പ്രദേശം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി എന്താണ് മാരിടൈം ആൽപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാരിടൈം ആൽപ്സിന്റെ വിശേഷങ്ങളും കൂടി കേട്ടിട്ട് വരാം. ഈ ആൽപ്സ് പർവ്വത നിരയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു പർവ്വത നിരയാണ് മാരിടൈം ആൽപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രഞ്ച് മേഖലയായ പ്രൊവൻസ് ആൽപ്സ് കോട്ട് ഡി അസൂറിനും ഇറ്റാലിയൻ പ്രദേശങ്ങളായ പീഡ്മോണ്ട് ലിഗൂറിയ എന്നിവയ്ക്കും ഇടയിലുള്ള അതിർത്തി കൂടിയാണ് ഈ പ്രദേശം. ആൽപ്സിന്റെ തെക്കേ അറ്റത്താണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ അടുത്തായിട്ട് വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ്, ഇറ്റലി, മൊണാക്കോ ഇവയൊക്കെയാണ് ഈ ഒരു മാരിടൈം ആൽപ്സുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭൂമിശാസ്ത്രപരമായിട്ട് ഈ മാരിടൈം ആൽപ്സിന്റെ അതിർത്തികൾ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലും വാർ താഴ്വരയുമാണ്. അതിനോടൊപ്പം തന്നെ നിരവധി പ്രദേശങ്ങളും ഈ ഒരു പ്രദേശവുമായി അതിർത്തി പങ്കിടുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് കേൾക്കേണ്ട മറ്റൊരു പേരും കൂടിയാണ് ആൽപ്സ് പർവ്വതം എന്ന് പറയുന്നത്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയതും വ്യാപിച്ചതുമായ പർവ്വത നിരകളിൽ ഒന്നാണ് ആൽപ്സ് എന്ന് പറയുന്നത്. മൊണാക്കോ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ലിച്ചൻസ്റ്റൈൻ, ജർമ്മനി, ഓസ്ട്രിയ, സ്ലൊവേനിയ എന്നീ നിരവധി ആൽപൈൻ രാജ്യങ്ങളിലായി ഏകദേശം 1200 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു പർവ്വത നിരയാണ് ആൽപ്സ് എന്ന് പറയുന്നത്. ഇനി കൊടുമുടി എന്ന് പറയുന്നത് മോണ്ട് ബ്ലാങ്ക് ആണ്. ഉയരം 4,808.73 meters ആണ്. അതിനോടൊപ്പം തന്നെ നീളം 1200 km, വീതി 280 km വീതിയുണ്ട്. അതിനോടൊപ്പം തന്നെ ആൽപൈൻ കമാനം പടിഞ്ഞാറൻ മെഡിറ്ററേനിയയിലെ നൈസ് മുതൽ അഡ്രിയാറ്റിക് കടലിലെ ട്രിസ്റ്റെ വരെയും പന്നോണിയൻ തടത്തിന്റെ തുടക്കത്തിൽ വിയന്ന വരെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശം യൂറോപ്പിലെ കാലാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഴയുടെ അളവ് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത മേഖലകളായി തരംതിരിച്ച ഒരു പ്രദേശം കൂടിയാണ് ഇത്. അതോടൊപ്പം തന്നെ BC 13 to 6 centuries വരെ ആൽപ്സിന്റെ ഭൂരിഭാഗവും ജർമ്മനിക് ജനത, ലോംബോർഡുകൾ, അലമാനി, ബവേറിയ, ഫ്രാങ്ക്സ് എന്നിവർ അധിവസിച്ചു എന്നാണ് ചരിത്രം ചൂണ്ടിക്കാട്ടുന്നത്. അതിനോടൊപ്പം കെൽറ്റ് ഗോത്രങ്ങൾ BC 1500 to 1000 ആധുനിക സ്വിറ്റ്സർലൻഡിൽ സ്ഥിരമാക്കി എന്നും അല്ലെങ്കിൽ സ്ഥിര താമസമാക്കി എന്നും പറയപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം BC 430 to 400 ആൽപ്സിലെ നീണ്ടുനിന്ന യുദ്ധങ്ങൾ കാർഷിക ഭൂമിയെയും മനുഷ്യവാസ കേന്ദ്രങ്ങളെയും നശിപ്പിക്കുന്നതിലേക്ക് നയിക്കുകയും ഒടുവിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കാൻ തുടങ്ങി എന്നുള്ള ചരിത്രവും ആൽപ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. BC 218 രണ്ടാം പ്യൂണിക് യുദ്ധകാലത്ത് കാർത്തേജ് ജനറൽ ഹാനിബാൽ പുരാതന യുദ്ധത്തിലെ ഏതൊരു സൈനിക ശക്തിയുടെയും ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന നേട്ടങ്ങളിലൊന്നിനെ തുടക്കം കുറിച്ചതും ചരിത്രം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ നന്ദി, നമസ്കാരം.

കിട്ടി പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: ശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബിഷപ്പ് ബെൻസിഗർ നഴ്സിംഗ് കോളേജിലെ അധ്യാപികയും വിദ്യാർത്ഥിനിയും തമ്മിൽ നടത്തുന്ന അഭിമുഖം കേൾക്കാം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥിനിയും NSS വോളണ്ടിയറുമായ ബെൻസി അന്ന. ഇന്ന് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം. നമ്മുടെ ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം. ഓരോ വർഷവും June 5 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതാപനം തടയാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക. വനങ്ങൾ, ജലാശയങ്ങൾ, മറ്റ് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ എന്നിവ സംരക്ഷിക്കുക. പ്രകൃതിക്ക് ദോഷകരമല്ലാത്തതും പുനരുപയോഗിക്കുന്നതുമായ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് സുരക്ഷിതമായ ഒരു ഭാവി ഉറപ്പാക്കുക എന്നിവയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്നത്തെ ചർച്ചയിൽ പരിസ്ഥിതി പ്രശ്നങ്ങളെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് നമ്മോട് പറയുന്നത് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് FOI ഡിപ്പാർട്ട്മെന്റ് ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറും NSS അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസറുമായ അനീറ്റ മാഡം ആണ്. മാഡത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം ബിൻസി.
1: മാം, പരിസ്ഥിതി ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് ആഗോളതാപനം തടയുക എന്നതാണ്. അപ്പോ ഈ ആഗോളതാപനം എന്നാൽ എന്താണ്? ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ഭൂമിയുടെ ഉപരിതല താപനില ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. ഇതെങ്ങനെ ഉണ്ടാകുന്ന വെച്ചാല്, ഫോസിൽ ഇന്ധനങ്ങള് കത്തിക്കുമ്പോൾ നമുക്ക് കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയിട്ടുള്ള ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് അടിഞ്ഞുകൂടുമ്പം ഭൂമിയിലെ ചൂട് വർദ്ധിക്കുന്നതായിട്ട് വരും. ഈ ചൂട് പുറത്തു പോകാതെ തടയുന്നതിലൂടെയാണ് ആഗോളതാപനം സംഭവിക്കുന്നത്.
1: അപ്പം മാം, ഈ ആഗോളതാപനം എന്ന് പറയുന്ന പ്രവണത ഒരു പ്രധാന പരിസ്ഥിതി പ്രശ്നമാണ്. ഇതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്?
2: ഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നു, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നു, ഹിമാനികൾ ഉരുകുന്നു, വെള്ളപ്പൊക്കവും വരൾച്ചയും വർദ്ധിക്കുന്നു, നമ്മുടെ ജീവജാലങ്ങളുടെ ജീവന് ഭീഷണിയാവുന്നു.
1: അപ്പം ആഗോളതാപനം മൂലം നമുക്ക് കുറെ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. ഇവയൊക്കെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? ഇതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
2: മാർഗങ്ങളുണ്ട്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റണം. കഴിവതും പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കുക, വെള്ളവും വൈദ്യുതിയും പാഴാക്കാതിരിക്കുക, റീസൈക്ലിംഗ് എനർജി ഉപയോഗിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ആഗോളതാപനം തടയാനുള്ള മാർഗങ്ങൾ.
1: ഞാൻ നേരത്തെ ചോദിച്ചപ്പം പറഞ്ഞായിരുന്നു ഈ ആഗോളതാപനം മൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മനുഷ്യനെയും പ്രകൃതിയും എങ്ങനെ ബാധിക്കുമെന്ന്. ഇതിൽ പരിസ്ഥിതിയെ ഇതെങ്ങനെ ബാധിക്കും എന്നൊന്ന് മാമിന് എടുത്തു പറയാൻ പറ്റുമോ?
2: തീർച്ചയായും. ആഗോളതാപനം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതും വാഹനങ്ങളിൽ നിന്ന് ഉയരുന്ന പുകയും വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്.
1: ആഗോളതാപനം മൂലം വായു മലിനീകരണം ഉണ്ടാകുന്നു. ഈ വായു മലിനീകരണം മനുഷ്യന്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും?
2: വായു മലിനീകരണം സംഭവിക്കുമ്പോൾ അന്തരീക്ഷത്തില് പുക കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പൊടിപടലങ്ങള്, കാർബൺ ഡയോക്സൈഡ്, ഇതിന്റെയൊക്കെ അളവുകള്, വിഷവാതകങ്ങളുടെയൊക്കെ അളവുകള് നമുക്ക് കൂടുന്നു. ഇത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു.
1: അപ്പം വായു മലിനീകരണം വഴി നമുക്ക് ശ്വാസകോശത്തിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ശ്വാസകോശത്തിന് വരുന്ന രോഗങ്ങൾ, ഇത് എല്ലാവർക്കും അറിയാൻ വേണ്ടി മാമിന് ഒന്ന് ലളിതമായിട്ട് പറയാൻ പറ്റുമോ?
2: സാധാരണയായിട്ട് നമ്മളൊക്കെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലെ, ചുമ, ശ്വാസം മുട്ടൽ, ഇങ്ങനെ ഡൽഹിയിലൊക്കെ പുകയൊക്കെ അമിതമായിട്ട് വന്നിട്ടുണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് സാധാരണ കാണുന്നത്. ചുമ, ശ്വാസ തടസ്സം എന്നിവ ഉണ്ടാക്കുന്നത്. ഇത് കൂടാതെ അല്ലെങ്കിൽ ഇത് കുറച്ച് ദിവസങ്ങളിലേക്ക് നീണ്ടു നിൽക്കുമ്പോൾ അല്ലെ, ക്രോണിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ആളുകളിൽ ആസ്മ, COPD, ന്യൂമോണിയ, ശ്വാസകോശ അർബുദം തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
1: ഞാനിപ്പോ വായു മലിനീകരണം എന്ന് എടുത്തു ചോദിച്ചതാണ് മാമിന്റെ അടുത്ത്. അല്ലാതെ ഈ ആഗോളതാപനം മൂലം നമുക്ക് ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. അത് പരിസ്ഥിതി എങ്ങനെ ബാധിക്കുന്നു?
2: ആഗോളതാപനം നമ്മുടെ ഭൂമിയിലെ ആവാസ വ്യവസ്ഥയെ, അതായത് ജീവജാലങ്ങളുടെ ജീവനെ ബാധിക്കുന്നുണ്ട്. അത് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. കടലിലെയും കരയിലെയും ജീവജാലങ്ങൾക്ക് ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് മൂലം അവ ചത്തൊടുങ്ങുന്നു. പിന്നെ ഇത് അങ്ങനെ ഒരു മൃഗങ്ങളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ ചത്തൊടുങ്ങുമ്പോൾ ഭൂമിയുടെ മൊത്തത്തിലുള്ള ഒരു സന്തുലനാവസ്ഥയെ ഇത് ബാധിക്കുന്നുണ്ട്.
1: ആഗോളതാപനത്തിന് പ്രധാന കാരണം മനുഷ്യനാണ്. അപ്പോ ഒരു സാധാരണക്കാരനെന്ന നിലയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം?
2: നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മിക്കതും വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഓരോ വർഷവും നമുക്ക് ഒരു മരമെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യമല്ലേ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കണം. പിന്നെ വെള്ളം പാഴാക്കാതിരിക്കുക, അതുപോലെ തന്നെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. മാലിന്യങ്ങൾ, അത് പ്ലാസ്റ്റിക് ആയാലും ജൈവ മാലിന്യങ്ങളായാലും, ശരിയായ രീതിയിൽ തന്നെ സംസ്കരിക്കണം. പ്രകൃതിയോട് സൗഹൃദപരമായ ഒരു ജീവിതശൈലി നാം പിന്തുടരണം. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഇന്നത്തെ കുട്ടികളാണ് നമ്മുടെ നാളെയുടെ ലോകം കെട്ടിപ്പടുക്കാനുള്ളത്. അതിനാൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാധാന്യം അവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം പ്രകൃതിയെ സ്നേഹിക്കാനും എങ്ങനെയൊക്കെ സംരക്ഷിക്കാമെന്നും അവരെ പഠിപ്പിച്ചു കൊടുക്കണം.
1: പരിസ്ഥിതി നയത്തെ കുറിച്ച് നമുക്കുണ്ടാവുന്ന വളരെ ചുരുക്കം സംശയങ്ങൾ നമ്മളിവിടെ തീർത്തു. ഇനി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, പരിസ്ഥിതി സംരക്ഷണം സർക്കാർ മാത്രമോ സംഘടനകളോ ചെയ്യേണ്ട കാര്യമല്ല. ഓരോ വ്യക്തിക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ജീവിക്കേണ്ടത് ഇന്നേക്ക് വേണ്ടി മാത്രമല്ല, നാളേക്ക് കൂടി വേണ്ടിയാണ്. കൈകോർക്കാം, നമുക്കൊന്നായി കരുതി വെക്കാം. നല്ലൊരു നാളേക്കായി. പ്രകൃതിയെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും നമുക്ക് പഠിക്കാം. ഭൂമി നമ്മുടെ സ്വത്തല്ല, വരും തലമുറയിൽ നിന്ന് കടം വാങ്ങിയതാണ് എന്ന സന്ദേശം നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കണം. ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം, പ്രകൃതിയെ സംരക്ഷിക്കാം, ഭൂമിയെ ഹരിതാപമാക്കാം. എല്ലാവർക്കും അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിന്റെ ആശംസകൾ.
0: കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബിഷപ്പ് പെൻസിഗർ നഴ്സിംഗ് കോളേജിലെ അധ്യാപികയും വിദ്യാർത്ഥിനിയും തമ്മിൽ നടത്തിയ അഭിമുഖം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഗുഡ് മോർണിംഗ്. വാട്സ്ആപ്പ് മെലഡിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വാട്സ്ആപ്പ് മെലഡിയിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9800

9091311 എന്ന നമ്പറിലേക്കാണ് അപ്പൊ 11 മണി വരെയാണ് നമ്മുടെ ടൈം. അപ്പൊ വേഗം തന്നെ മെസ്സേജുകളൊക്കെ അയച്ചു തുടങ്ങുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9091311. അപ്പൊ ദേ നമുക്ക് മെസ്സേജുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം ആരാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, കടവൂരിൽ നിന്നും രാജു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാജു റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് ഓട്ടോ രാജ എന്ന സിനിമയിലെ നമ്മുടെ ഇളയരാജ മ്യൂസിക് നൽകി ഇളയരാജയും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച് സംഘത്തിൽ പാടാത്ത കവിത എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം തന്നെയാണ്. ഗാനം കേൾക്കുന്നതിനോടൊപ്പം ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9091311.

ഓക്കെ, തിരികെ എത്താം. വാട്സപ്പ് മെലഡിയിലേക്ക് ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809011. ശ്രോതാക്കളോട് പറഞ്ഞ രീഷ്മയാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാരോൺ ആണ്. ഉളിയക്കോവിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷാരോൺ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സോങ് നിനക്കായി എന്ന ആൽബത്തിലെ ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് ബാലഭാസ്കർ മ്യൂസിക് നൽകി ബിജു നാരായണൻ ആലപിച്ച നിനക്കായി തോഴി പുനർജനിക്കാം എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഭാര്യ ലിജിഷയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലിജിഷയ്ക്ക് വേണ്ടി മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

തിരികെ തം വാട്സപ്പ് മെലഡിയിലേക്ക്. അങ്ങനെ നല്ലൊരു ഗാനം നമ്മൾ കേട്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് വാട്സപ്പ് മെലഡിയിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111 എന്ന നമ്പറിലേക്കാണ്. 11 മണിവരെയാണ് കേട്ടോ നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉണ്ണിയാണ്. വെള്ളിമണ്ണിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉണ്ണി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സോങ് കാതലൻ എന്ന മൂവിയിലെ നമ്മുടെ വൈരമുത്തുവിൻ്റെ വരികൾക്ക് എ ആർ റഹ്മാൻ മ്യൂസിക് നൽകി. എസ് പി ബിയും ഉദിത് നാരായണനും പല്ലവിയും ചേർന്ന് ആലപിച്ച കാതലിക്കും പെണ്ണിൻ കൈകൾ എന്നിറങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ്. പ്രഭുദേവയും എസ് പി ബിയും നഗ്മയൊക്കെ ചേർന്ന് അഭിനയിച്ച അടിപൊളി ഒരു മൂവി കൂടിയാണ്. അപ്പം അടിപൊളി ഗാനം കേൾക്കുന്നതിനോടൊപ്പം തന്നെ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111.

ഓക്കെ, തിരികെത്താം. വാട്സപ്പ് മെലഡിയിലേക്ക് അങ്ങനെ നല്ല അടിപൊളി ഒരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് വാട്സപ്പ് മെലഡിയിൽ ശ്രോതാക്കളോടൊപ്പം. ഞാൻ രീഷ്മയാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ബബീഷാണ്. പുളിയത്ത് മുക്കിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബബീഷ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സോങ് ഉത്സവ പിറ്റേന്ന് എന്ന സിനിമയിലെ കാവാലം നാരായണ പണിക്കറുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷ് മ്യൂസിക് നൽകി. കെ ജെ യേശുദാസ് ആലപിച്ച് പുലരി തു മഞ്ഞു തുള്ളിയിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ്. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

ഓക്കെ, തിരികെ എത്താം വാട്സപ്പ് മെലഡിയിലേക്ക്. അപ്പം ഈ നമുക്ക് അടുത്തൊരു കോള്, സോറി, അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബയാണ്. പട്ടത്താനത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബ ചേച്ചി റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് 1989 പുറത്തിറങ്ങിയ നാടുവാഴി എന്ന സിനിമയിലെ. ഓക്കെ, ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാം മ്യൂസിക് നൽകി. ദിനേശും ഉണ്ണിമേനോനും ചേർന്ന് ആലപിച്ച രാവിൻ പൂന്തീൻ തേടും എന്നുതുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ്. അപ്പം നാടുവാഴികൾ എന്ന സിനിമയിലെ മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

തിരികെത്തും വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സജിത്താണ്. പുന്തലത്താഴത്ത് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. സജിത്ത് റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് പുത്രൻ എന്ന സിനിമയിലെ മണിക്കതിർ കൊയ്തും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ONV കുറുപ്പിന്റെ വരികളാണ്. KJ യേശുദാസ് ആണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗാനം കേട്ടിട്ട്

തിരികെത്താം. വാട്സാപ്പ് മെലഡിയിലേക്ക് അങ്ങനെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രഞ്ജിനിയാണ്. കൊല്ലത്ത് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. രഞ്ജിനി റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് 2011 പുറത്തിറങ്ങിയ ഇത് നമ്മുടെ കഥ എന്ന സിനിമയിലെ സന്തോഷ് വർമ്മയുടെ വരികൾക്ക് മോഹൻ സിതാര മ്യൂസിക് നൽകി ശ്വേതാ മോഹനും മധു ബാലകൃഷ്ണനും ചേർന്ന് ആലപിച്ച ഓലക്കിളി കുഴലൂതി എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ്. ഗാനം കേട്ടിട്ട് തിരികെത്താം.

ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുൽബത്താണ്. പഴയാറ്റൻകുഴിയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നലെ വിവാഹവാർഷികം ആഘോഷിച്ച എന്റെ ബ്രദർ ഷെഫീഖ്, തംസീന എന്നിവർക്ക് വേണ്ടിയിട്ടാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൻ ഷെഫീഖിനും തംസീനയ്ക്കും ബിലേറ്റഡ് വിവാഹ വാർഷികാശംസകൾ നേരുകയാണ്. ഓക്കെ, അപ്പം സുൽബത്ത് ചേച്ചി റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് പാഴ്നില പുഞ്ചിരി തൂകുമാ സുന്ദരി എന്ന് തുടങ്ങുന്ന മനോഹരമൊരു ആൽബം സോങ് ആണ്. കെ ജെ മാർക്കോ ാണ് ആലപിച്ചിരിക്കുന്നത്. രഹിനയൊക്കെ ചേർന്ന് ആലപിച്ച നല്ലൊരു ഗാനം തന്നെയാണ്. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

ഓക്കെ, അങ്ങനെ നല്ലൊരു ആൽബം സോങ് കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് വാട്സപ്പ് മെലഡിയിൽ ശ്രോതാക്കളോടൊപ്പം. ഞാൻ രേഷ്മയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രഭിനിയാണ്, പോളയത്തോട്ട് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ മകൾ ഇന്ന് എൻ്റെ മകൾ പ്രാർത്ഥനയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം പ്രാർത്ഥനയ്ക്ക് റേഡിയോ ബിൻസിയറിൻ്റെ ജന്മദിന ആശംസകൾ നേരുകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് കാവൽ എന്ന സിനിമയിലെ വി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് രഞ്ജിൻ രാജ് മ്യൂസിക് നൽകി മധു ബാലകൃഷ്ണ ആലപിച്ച എന്നോമൽ നിധിയല്ലേ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ്. ഗാനം കേട്ടിട്ട് തിരികെത്താം.

ഓക്കെ, തിരികെ എത്താം വാട്സപ്പ് മെലഡിയിലേക്ക്. പുതിയ നമുക്ക് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗോകുലാണ്. മാടന്നടയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗോകുൽ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന സോങ് 1997 പുറത്തിറങ്ങിയ വർണ്ണപ്പക്കിട്ട് എന്ന സിനിമയിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ മ്യൂസിക് നൽകി. എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച് വെള്ളി നില തുള്ളികളോ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ് നമ്മുടെ ലാലേട്ടനും മീനയൊക്കെ ചേർന്ന് അഭിനയിച്ച അടിപൊളിയൊരു മൂവി കൂടിയാണ്. അപ്പം ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

ഓക്കെ, അങ്ങനെ നല്ല അടിപൊളി ഒരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് വാട്സപ്പ് മെലഡിയിൽ. പക്ഷേ ഇന്നത്തെ വാട്സപ്പ് മെലഡി അവസാനിക്കാനുള്ള സമയമായിരിക്കുകയാണ്. എനിക്കും ടാറ്റ പറയാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വാട്സപ്പ് മെലഡിയിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം PCOD. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ദേവി ഗായത്രി ഐ കൺസൾട്ടന്റ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474 2931111.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
1: നമസ്കാരം, വനിതാ ലോകത്തിലേക്ക് എല്ലാ പ്രിയ വനിതകൾക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണല്ലേ, പരിസ്ഥിതി ദിനമാണ്. ഈ ഒരു പരിസ്ഥിതി ദിനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെടികളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും ഒക്കെ ഓർക്കുന്ന ഒരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ചെടി എങ്കിലും നടു നാളേക്കായി, അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്കായി, ഒരു തണലിനായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് പൊതുവേ ഇത്തരത്തിലുള്ള പൂന്തോട്ടമൊക്കെ ചെയ്യുന്നതിലും അല്ലെങ്കിൽ ചെടികൾ പരിപാലിക്കുന്നതിലൊക്കെ വളരെ താല്പര്യമുള്ള ആളുകളാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വനിതാ ലോകത്തിൽ അപ്പോൾ നല്ല നല്ല ചെടികളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയെക്കുറിച്ചിട്ട്, ആ ചെടി നിങ്ങൾക്ക് തരുന്ന എന്താ പറയുക ഗുണങ്ങളെ കുറിച്ചിട്ട്. ഓരോ ചെടിക്ക് ഓരോ ഗുണമുണ്ട്, ഓരോ ഉപയോഗമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ചെടി, അതിൻ്റെ ഗുണം, അതിൻ്റെ ഉപയോഗം, അതിനെ നിങ്ങൾ പരിപാലിക്കുന്ന രീതികൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്നും സംസാരിച്ചല്ലോ. കാരണം ഇത് കേട്ടിട്ട് കൂടുതൽ പേർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൂടിയത് പ്രോത്സാഹനമാണല്ലോ. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചേച്ചിമാരൊക്കെ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നവരാണ്. ഇന്ന് വിളിക്കുമ്പോൾ ഒരു രണ്ട് വരി ഈ അറിയാവുന്ന, നിർബന്ധമൊന്നുമല്ല, നമ്മൾ ഈ ചെടിയെക്കുറിച്ച് മരത്തെക്കുറിച്ചൊക്കെ കവിതകളൊക്കെ ഉണ്ട്, അറിയാവുന്ന ഒരു രണ്ട് വരി കവിത കൂടിയാണെങ്കിൽ അടിപൊളി. പാട്ടെന്നല്ല ഞാൻ പറഞ്ഞ, കവിത അറിയാമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഒരു ചെടിയെക്കുറിച്ച് നമ്മൾ പറയാൻ റെഡി ആയിരിക്കുമല്ലോ. നമുക്ക് എത്ര ചെടികളെക്കുറിച്ച് പറയാം അല്ലേ. നമ്മളെ വീട്ടിലൊക്കെ എത്രയോ ചെടികളുണ്ട്, എത്രയോ മരം നടുന്നവരുണ്ട്, തണൽ വൃക്ഷങ്ങൾ നടുന്നവരുണ്ട്. അതിനെയൊക്കെ രാവിലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ രാവിലെ എണീറ്റ് വെള്ളം ഒഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് വെള്ളം ഒഴിക്കില്ലെങ്കിലും പക്ഷേ അതിൻ്റെ പരിപാലനം കൃത്യമായി നോക്കണം അല്ലേ. ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ മഴയാണ്, കാറ്റാണ്, അത് ചാഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ എന്തൊക്കെ ചെയ്യാം, അപ്പോൾ ഇത്തരം കാര്യങ്ങളും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111. വനിതാ ലോകം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ ആദ്യത്തെ കോൾ. ഹലോ, ഹലോ, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഗുഡ്
1: റമീസ ചേച്ചി, ഗുഡ് മോർണിംഗ്. റമീസ ചേച്ചി, അങ്ങനെ ഇന്ന് നമ്മള് പരിസ്ഥിതി ദിനമായതുകൊണ്ട് ചെടികളെയൊക്കെ കുറിച്ചിട്ട്, വൃക്ഷങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ പറഞ്ഞോ ചേച്ചിക്ക്, ഒരു എന്താണ് ചേച്ചിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ചെടിയൊക്കെ ഇഷ്ടമാണോ?
2: പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും നമ്മള് എന്താ പറയുന്നേ, അതിന് എല്ലാത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ ഒരു മരം നട്ടാൽ അത് നമുക്ക് തരുന്ന എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ റോഡിൽ കൂടെ ഓടുമ്പം വെയില് കൊണ്ട് സഹിക്കാൻ കഴിയാൻ ഏതെങ്കിലും ഒരു മരത്തണല് കിട്ടിയാ അതിന്റെ ചുവട്ടിലോട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തൊരു ആശ്വാസമാണ്. ഭയങ്കരമായിട്ട് നമ്മളങ്ങ് അവിടെ നിന്ന് അങ്ങ് അങ്ങ് സഹിക്കുക. സത്യം പറഞ്ഞു ഇപ്പോഴത്തെ റോഡിലെങ്ങും ഒരു മരങ്ങളേ ഇല്ല.
1: തണൽ വൃക്ഷങ്ങൾ കുറവാണ്.
2: തണൽ വൃക്ഷങ്ങളില്ല. എല്ലാം വെട്ടി മുറിച്ചിട്ട് റോഡും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിപ്പോയില്ലേ. നമുക്ക് നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു മരമെങ്കിലും നട്ട് പിടിപ്പിച്ചാൽ ഒരു മരം ഒരു വരം എന്നാണല്ലോ പറയുന്നത്.
1: മരം ഒരു വരം.
2: ശരിക്കും സത്യമാണ്. നമ്മളൊരു വാഴ വെച്ചാല് അത് നമുക്ക് ഭാവിയിൽ എന്തെല്ലാം തരുന്നു. ഒരു തെങ്ങ് നട്ടാൽ, ഒരു മാവ് നട്ടാൽ, ഞാൻ സത്യത്തിൽ രാവിലെ ഒരു മാവും തൈ നട്ടു കേട്ടോ.
1: ആണോ, അടിപൊളി.
2: നട്ടിട്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്തിട്ട് ഫസ്റ്റ് ഉദ്ഘാടനം ഞാനായിരുന്നു.
1: ഓക്കെ, എന്ത് മാവായിരുന്നു ചേച്ചി അത്?
2: ഒരു എന്താ പറയുന്ന, ഒരു നമ്മുടെ നാടൻ മാങ്ങയല്ല, അല്ലാത്തൊരു മാവ് തൈയാണ്.
1: ഓ ശരി, അങ്ങനത്തെ എന്തായാലും
2: അത് നാളത്തെ തലമുറക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പെടട്ടെ.
1: ഈ മാവ് നടുമ്പോ അതിന് പ്രത്യേക എന്തെങ്കിലും ശ്രദ്ധയൊക്കെ കൊടുക്കണോ? അങ്ങനെയാ ചേച്ചി അത് മാവ് നട്ടപ്പോ അങ്ങനെ ചിന്തിച്ചോ? അപ്പൊ ഇതിന് ഞാൻ ഇനി കൃത്യമായി എന്തെങ്കിലും ചെയ്യണോ?
2: അതിന് വേര് പിടിക്കാൻ വേണ്ടിട്ട് ഇത്തിരി കരിയില അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ നട്ടു. അത് നല്ലോണം കിളിച്ചു വരുവാണെങ്കിൽ നമ്മൾ ഇത്തിരി ഒന്ന് എന്തെങ്കിലും ഒന്ന് കരിയിലയും അങ്ങനെയൊക്കെ ചുവട്ടിലൊന്ന് കൂട്ടിയാൽ മതിയല്ലോ.
1: മാവ് അങ്ങ് വളർന്നു അല്ലേ, അത് നല്ല കായ്ഫലം കിട്ടും.
2: അത് പിന്നെ വേരോടുമ്പോഴത്തേക്കും മണ്ണിനകത്തുള്ള വളം അതങ്ങ്
1: വലിച്ചെടുത്തോളും. അതെ,
2: ആവശ്യമുള്ളതെല്ലാം അത് പിടിച്ചെടുത്തോളും. നമ്മൾ അതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യം
1: ഇല്ല. അപ്പൊ ഒരു മാവ് നല്ലതല്ലേ അല്ലേ? നമുക്ക് നല്ല തണലും കിട്ടും. മാമ്പഴക്കാലം ആവുമ്പോ
2: നമ്മള് സ്വന്തമായിട്ട് പിച്ചി കഴിക്കുമ്പോ അതിനകത്ത് പുഴുവില്ല, മരുന്നില്ല, വിഷമില്ല എന്നൊക്കെയുള്ള സമാധാനത്തിനും കഴിക്കാമല്ലോ.
1: സമാധാനത്തോടുകൂടി കഴിക്കാം, അതാണ്,
2: ആസ്വദിച്ച് കഴിക്കാം.
1: അതെ, അതാണ് ചേച്ചി. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി ഇന്ന് പരിസ്ഥിതി ദിനമായിട്ടൊരു മാവാണ് നട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ നല്ലൊരു സന്ദേശമാണ് ചേച്ചി നൽകിയത്. മരം ഒരു വരമാണ്. അത് നമ്മുടെ ഈ പറയും പോലെ തണൽ വൃക്ഷങ്ങൾ എത്ര ഒരു ശരിയല്ലേ? നമ്മൾ ഈ റോഡിൽ കൂടിയൊക്കെ നല്ല നടന്നു വരുമ്പോ ഈ നല്ല കടുത്ത ചൂടൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു വൃക്ഷം കണ്ട അതിന്റെ തണലിൽ കൊണ്ട് നിൽക്കാൻ എന്തൊരു ആശ്വാസമാണ്. ഇന്ന് നല്ല തണുപ്പാണ്, അതൊന്നും ഇപ്പൊ അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതുപോലെ ഈ പരിസ്ഥിതി ദിനത്തിൽ നിങ്ങളും എന്തെങ്കിലും മരം നട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളെ കുറിച്ചിട്ടോ, അതിന്റെ പ്രയോജനത്തെ കുറിച്ചിട്ടോ, അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടോ ഒക്കെ പറയാം കേട്ടോ. ഓക്കെ, അടുത്ത കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
3: ഹലോ,
1: ഹലോ, നമസ്കാരം അമ്മ.
3: നമസ്കാരം.
1: നമസ്കാരം.
3: കൊറേ പ്രാവശ്യം എല്ലാ പ്രോഗ്രാമിലും വിളിച്ചാ പാടാണ്. ഇപ്പൊ
1: കിട്ടാണോ?
3: ഭയങ്കര പാടാണ്. രേഷ്മയുടെ മ്യൂസിക് ചെയറിൽ ഞാൻ വിളിക്കുമായിരുന്നു. അത് എന്തൊരു പാടാന്നറിയ
1: കിട്ടോട്ടെ. നമുക്ക്
3: എന്റെ കാല് ചില സമയത്ത് ഇങ്ങനെ വേദന എടുത്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെന്ന് റേഡിയോയുടെ വോളിയം കുറയ്ക്കാൻ ചിലപ്പോ പറ്റത്തില്ല. ചില സമയത്ത് ഒരു സ്റ്റെപ്പ് പോലും അങ്ങോട്ട് വെക്കാൻ പറ്റാത്ത ഒരു വേദന വരും. അപ്പോ റേഡിയോ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇരിക്കുന്ന വേറെ സ്ഥലത്ത് ഫോൺ വെച്ചോണ്ട് അങ്ങനെ, അതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയാനാണെങ്കിൽ എന്റെ വീടിന് ചുറ്റും ആകപ്പാടെ ഇരിച്ചൊരു സ്ഥലമേ ഉള്ളു കേട്ടോ. എന്നിട്ട് പിന്നെ വലിയ കൊമ്പുണ്ട്, വലിയ വീട്ടിലാണ്, ഷെയറൊക്കെ ചെയ്ത് തന്നപ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി സ്ഥലമായി പോയി. പക്ഷെ അതിനകത്ത് ഇല്ലാത്ത ഒരു വൃക്ഷങ്ങളും ഇല്ല, ഒറ്റ ചെടികളും ഇല്ല, ഇല്ലാത്തത്. ഒരുപാട് ചെടികള്, പല സൈസ് ചെമ്പരത്തികളൊക്കെ, 20 ടൈപ്പ് ചെമ്പരത്തിയൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ. പക്ഷെ എനിക്ക് പിന്നെ അലർജി പ്രശ്നമൊക്കെ വന്നു അതിന്റെ ആ നേരത്തെ. പക്ഷെ എനിക്ക് പിന്നെ അലർജി പ്രശ്നമൊക്കെ വന്നു അതിന്റെ ആ ഇതുണ്ടല്ലോ,
1: പൂമ്പടി,
3: അതിന്റെ അത് വന്നിട്ട് എന്റെ ദേഹത്ത് തടുമ്പത്തേക്ക് എനിക്ക് ഭയങ്കര ചൊറിച്ചില്, ശ്വാസം മുട്ട് ഒക്കെ വന്ന് ഡോക്ടർ തന്നെ പറഞ്ഞതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞ്. പിന്നെ ഞാൻ നിർത്തിയില്ല എന്നിട്ട്. പിന്നെ നമ്മള് കൊറേ അമ്മ ഹോസ്പിറ്റലിലൊക്കെ കടന്നപ്പോഴത്തേക്ക് കൊറേ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ നിൽക്കേണ്ടി വന്ന് ചെടികള് കൊറേ അങ്ങ് കരിഞ്ഞുപോയി.
1: അപ്പൊ
3: വെള്ളം ഇല്ലാതെ കരിഞ്ഞ് നിക്കുമ്പോഴും ഞാൻ മോളോടൊക്കെ പറയും എനിക്ക് വയ്യ എങ്കിലും ഞാൻ പറയും മോളെ ഒരു മഗ് വെള്ളം അതിന് ഒഴുതു, അത് കരിഞ്ഞു നിക്കുന്നു, അതിന് സാധിക്കത്തില്ലേ ഇങ്ങനെ പറഞ്ഞ് നീലൂരെ കൊണ്ട് നിർബന്ധിച്ച് വെള്ളമൊക്കെ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചെടിച്ചട്ടിയില് വെയിച്ചതുകൊണ്ടാണ് പ്രശ്നമായത്. പിന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫലവൃക്ഷങ്ങള്, പേരക്കയുണ്ട്, കപ്പയ്ക്കുണ്ട്, പിന്നെ മാവുണ്ട്, പിന്നെ ചാമ്പയുണ്ട്, ലിമ്പിക്കയുണ്ട്, പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെ കുറെ ആത്തി, സീതപ്പഴം ഒക്കെ ഉണ്ട് ഇതിനകത്ത്.
1: ഇത് മുമ്പുള്ള കാര്യമാണോ അതോ ഇപ്പോഴും ഉണ്ടോ?
3: ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം പോയത് ചെടികളാണ്, ചെമ്പരത്തി ചെടികളൊക്കെയാണ് പോയത്. മരങ്ങൾക്ക് നമ്മള് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് അങ്ങനെ നമ്മള് അടുക്കളയിലെ വെള്ളമൊക്കെ ഞാൻ ഈ

0: ഗോവിൽ കൂടെ അങ്ങനെ കളയത്തില്ല.
1: ശരി,
0: എനിക്കാവുന്ന സമയത്ത് കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മള് വെള്ളം പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ പാത്രത്തിലെ വെള്ളം കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിലും ചെടികളിലും ഒക്കെ ഒഴിച്ചു. അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ഗോവിൽ കൂടെ കളയുമ്പോ ആ മണ്ണ് അവിടെ വൃത്തിയേടായി പോത്തില്ല.
1: റോസൊക്കെ ഉണ്ടായിരുന്നോ അമ്മ?
0: റോസ് മാത്രം ഞാൻ വെച്ചിട്ടില്ല, കാര്യം വെച്ചാൽ എനിക്ക് ശരിയായിട്ടില്ല.
1: ഓഹോ, സാറിന് നമ്മള് സ്ത്രീകൾക്ക് ഈ റോസ ചെടിയോട് ഭയങ്കര കമ്പമായിരിക്കുമല്ലോ. ഈ ചെമ്പരത്തി പോലെ തന്നെയാണ്.
0: റോസ്, താമര ഉണ്ടോ? താമര, ആമ്പലൊക്കെ ഉണ്ട്.
1: ആ അത് ശരി. ഓക്കെ ഓക്കെ,
0: ഇപ്പോഴും ഉണ്ട്.
1: മുട്ടൊക്കെ വരുന്നുണ്ട്.
0: മുട്ട വരുന്നത് ഇപ്പൊ ഇന്നും ഉണ്ടൊരു പൂ വിരിഞ്ഞത് ഇപ്പൊ ഉണ്ട്.
1: അടിപൊളി,
0: അത് പോയിട്ടില്ല. ഏതായാലും ഭാഗ്യത്തിനുണ്ട്, വെള്ളത്തിലായത് കൊണ്ട് കിട്ടി. പിന്നെ ചെടിച്ചട്ടിയിലുള്ളതെല്ലാം പോകും.
1: ഏറ്റവും ഈ വളർത്തിയിട്ടുള്ള ഇത്രയും ചെടികളിൽ ഏറ്റവും കൂടുതൽ ഫലം അല്ലെങ്കിൽ നമുക്ക് ഗുണം നൽകുന്ന ഒരു വൃക്ഷം ഏതായിട്ടാണ് അല്ലെങ്കിൽ ഒരു ചെടി ഏതായിട്ടാണ് തോന്നുന്നത്?
0: എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടിയിട്ടുള്ളത് മാങ്ങയാണ്.
1: മാവ്
0: നല്ല മാങ്ങയാണ്.
1: നല്ല മധുരമുള്ള
0: അവിടൊക്കെ പപ്പടെ ഇഷ്ടപ്പെട്ട മാവെന്ന് മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ്. പിന്നെ അവരൊക്കെ അവര് കൊളമ്പി മാങ്ങ എന്നാ പറയുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ ഒട്ടുമാങ്ങ എന്നാണ് പറയുന്നത്.
1: ഒട്ടുമാങ്ങ,
0: ഒട്ടുമാങ്ങ അച്ചാടാൻ സൂപ്പറാണ്. പരുത്താല് തൊലിച്ചിട്ട് നമുക്ക് തിന്നാൻ ഭയങ്കര നല്ലതാണ്. പച്ചക്കൻ തിന്നാൻ നല്ല
1: രസമാണ്.
0: അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇലിമ്പിക്ക ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അച്ചാറടിയും ഒക്കെ ചെയ്യാം. കൊളസ്ട്രോളിന് ബെസ്റ്റ് ആണ്. പ്രഷറിന് നല്ലതാണ്.
1: തുളസി ഇല്ലേ അമ്മ?
0: തുളസി ഉണ്ടാകാതെ മറന്നുപോയി. തുളസി കിടപ്പുണ്ട്. തുളസി
1: ഔഷധമാണ് സത്യത്തിൽ.
0: തുളസി നമ്മള് ഒരു എന്തെങ്കിലും ഒന്ന് കുത്തിയാൽ ഉടനെ നമ്മള് തുളസി ഉടനെ അരച്ച് ഇങ്ങനെ കൈവച്ച് ഞെരടി അവിടെ അങ്ങ് തേച്ചു കൊടുത്താൽ മതി. കന്തലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊത്തും.
1: ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന എന്താണെന്നറിയാവോ, എന്തെങ്കിലും ഒരു പനി വന്നാലോ അല്ലെങ്കിൽ ഒരു ചെറിയ മൂക്കടപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അത് വെള്ളത്തിലിട്ട് ആവി പിടിക്കും.
0: അത് തന്നെ. പിന്നെ പനിക്കൂർക്കയില ഉണ്ട്, അത് മറന്നുപോയി. പനിക്കൂർക്കയില ഈ ഇലയും തുളസിയും ഒരു കഷ്ണം കൽക്കണ്ടവും കൂടെ ഇട്ട് തിളപ്പിച്ച്. പിന്നെ അവിടെ ഒരു ചെടിയുണ്ട്, എന്താണ് കിരിയാത്ത്. ചുമ ശ്വാസം മുട്ടി കടന്നപ്പം എന്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നെയാണ് ഒരു തൈ. അതിപ്പം മൊത്തമായിട്ടുണ്ട്. അത് നല്ലതാണ് കേട്ടാ. ഭയങ്കര കയ്പ്പാണ്, പക്ഷെ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാൻ. ഞാൻ ഒരു സിറപ്പും വാങ്ങിച്ചു കഴിക്കത്തില്ല ശ്രീലക്ഷ്മി. ഹോസ്പിറ്റലിൽ വന്നാലും പറയാം എനിക്ക് വേണ്ടെന്ന് പറയും. ഞാൻ ഇവിടെ വന്ന ഉടനെ പോയി രണ്ടില വിച്ചി എടുത്തിട്ട് ഇതിട്ട് പനിക്കൂർക്കില ഇട്ട് തുളസി ഇട്ട് ഒരു കഷ്ണം ഇതുണ്ടല്ലോ പനം കൽക്കണ്ട്, അതും കൂടെ ഇട്ട് തിളപ്പിച്ച് കട്ടയും കൂടെ ചേർത്താൽ നല്ലതാ. ഒരു മണം കൂടെ കിട്ടും. തിളപ്പിച്ച് വറ്റിച്ച് അങ്ങ് കുടിക്കും.
1: അതാണ് ഓരോ വൃക്ഷം കൊണ്ടുള്ള ഓരോ ഗുണം അല്ലെ, ഓരോ ചെടി കൊണ്ടുള്ള ഓരോ ഗുണം.
0: അപ്പൊ നിറച്ച് ചെടിയാണ് ഇവിടെ, പക്ഷേ നമുക്ക് അത് കണക്ക് പാടുവാണ്. വൃത്തിയാക്കിയുടെ
1: അതാണ് പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്.
0: ഭയങ്കര പാടാണ്. നാലഞ്ച് കളർ ബൊഗെയിൻവില്ലയുണ്ട്.
1: അടിപൊളി. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു സമയം പോരാ അവിടുത്തെ ചെടിയുടെ കണക്കെടുത്ത് വരാനായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഒരു ദിവസം വിളിച്ച് ഈ കാര്യം പറഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, ഞാനല്ലേ നമ്മള്. ഓക്കെ അമ്മ, സന്തോഷമുണ്ട്. നമ്മള് ഈ ചെടികളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് ഒരുപാട് പറയാനുണ്ട്. എനിക്കറിയാം ഒരുപാട് പറയാനുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ചെടികൾ ഏതാണെന്നും കൂടി പറയാനായിട്ട് ശ്രമിച്ചു നോക്കട്ടെ. അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: ഹലോ,
1: നമസ്കാരം. ഇത് ആരാണ്?
2: ഞാന് കാവനാട് നിന്ന് വിളിക്കുന്ന ബേബി ആന്റി ആണ്.
1: ബേബി ആന്റി, ഇഷ്ടമുള്ള ചെടി ഏതാ ആന്റിക്ക്?
2: ഞാനേ ഗാർഡനിലേക്കൊക്കെ താമസിക്കുന്നവർക്ക് എല്ലാം വെച്ചു കൊടുത്തിരിക്കാം. ഞാൻ താമസിക്കുന്നിടത്തെല്ലാം വാഴ, മുളക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിരിക്കും. പക്ഷെ അതിന്റെ ഫലം വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് താമസം മാറേണ്ടി വരും. എന്നാലും ചെല്ലുന്നിടത്തെല്ലാം നമ്മള്, കാരണം പണ്ട് തൊട്ടേ നമ്മൾ കൃഷിയില്
1: ഞങ്ങളുടെ
2: പപ്പയൊക്കെ എന്ന് പറഞ്ഞ കൃഷി ചെയ്യുന്ന ആളായിരുന്നോണ്ട് ആ ഒരു ഒരു നമുക്ക് ആ ഒരു വിചാരം എപ്പോഴും ഉണ്ട്. കൃഷിയോട്
1: കൃഷിയോട്
2: ഇഷ്ടമുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ എവിടെ താമസിച്ചാലും ശരി, എന്തെങ്കിലും നടും. ഇപ്പൊ താമസിക്കുന്നിടത്ത് പനിക്കൂർക്ക, ഇല്ല നേരത്തെ കോളർ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എവിടെന്നെങ്കിലും ഞാൻ തുളസി കൊണ്ടു വെക്കും. തുളസി റോഡിൽ കാണുന്നത് ഒടിച്ചു കൊണ്ട് വെക്കും. പിന്നെ ആണെങ്കിൽ പണിപ്ലാന്റ്, അതെല്ലാം വഴിയിലൊക്കെ പോഷിച്ചുകൊണ്ട് വരുന്നത്. അത് വഴിയില് വഴിയില് നിക്കുന്നതൊക്കെ പോഷിച്ചുകൊണ്ട് വരുന്നതാ. അതാണ് പനിക്കൂർക്ക. അതൊക്കെ അവര് പറഞ്ഞതുപോലെ ഞാനും അങ്ങനെയാണ്. എന്തുവാ പനിക്കൂർക്കയും തുളസിയിലയും പിച്ചി കൽക്കണ്ടവും ഇട്ട്.
1: അല്ല, ഈ മണിപ്ലാന്റിലോട്ടൊന്ന് വരട്ടെ ഞാൻ. നേരത്തെ പനിക്കൂർക്ക ഈ മണി പ്ലാന്റ് കൊണ്ട് വെച്ചതിന്റെ ഉദ്ദേശം ശരിക്കും എന്തായിരുന്നു പറയൂ.
2: അതെനിക്ക് കാണാൻ തന്നെ ഞങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നു, ഞങ്ങൾ തെങ്ങില് വളർത്തി ഭയങ്കരമായ മുറത്തിന്റെ അത്രയും വലുപ്പത്തില് ഈ ഇല കിളിക്കുമായിരുന്നു അത്രയും വലുപ്പത്തില്. പക്ഷേ പിന്നെ ഒരു ചൊല്ലുണ്ടല്ലോ, മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ മണി വീട്ടിൽ ഉണ്ടാകുമായിരിക്കും.
1: അത് വെച്ചിട്ടാണ് പലരും മണി പ്ലാന്റ് ചിലരെങ്കിലും വെച്ചിട്ടുള്ളത് കേട്ടോ. അതിന്റെ ഇലയുടെ വലിപ്പം അനുസരിച്ച് നമ്മളുടെ വീട്ടിൽ ധനം വരും എന്നൊക്കെ ചില വിശ്വാസങ്ങളും ഉണ്ട്. അത് അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത് കേട്ടോ. എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും കണ്ടില്ല.
2: ആ മരത്തിലെ പണം കുറയും.
1: എങ്ങനെ എങ്ങനെ?
2: നമ്മളിപ്പോ തെങ്ങിലോട്ട് പടർത്തുകയാണെങ്കിൽ ആ തെങ്ങില് ഫലം കുറയുന്നതല്ല, ഫലത്തിന്റെ വലിപ്പം കുറയും. കാരണം മണിപ്ലാന്റിന്റെ വേര് അതിന് കയറി അള്ളിപ്പിടിച്ചിരിക്കുമല്ലോ, അത് അതിനകത്തുനിന്ന് ആഹാരം പിടിച്ചെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളത് മാറ്റിക്കളയുമ്പോ നല്ലപോലെ പാടുണ്ട്, ആ തെങ്ങിലെല്ലാം പാട് കാണും, ആ മരത്തിലെല്ലാം.
1: ആഴത്തിലുള്ള ബന്ധത്തെയാണ് നിങ്ങൾ ഈ വലിച്ചു കീറി കളഞ്ഞത്.
2: പക്ഷേ അങ്ങനെയല്ല, അത് അത് നമ്മള് ഇപ്പം ഇപ്പോഴാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഒരു പഴയ കുടമുണ്ട്, അതിനകത്താണ്, അതിനകത്ത് വെള്ളവും ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ അടുക്കളയിൽ വെച്ചിരിക്കുകയാണ് ഞാന്.
1: ചിലരിത് വീടിനകത്ത് വെക്കും, ഞാൻ ചിലത്
2: വീടിനകത്ത് വെക്കാം.
1: അതെ, വീടിനകത്തൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും, നല്ല രസമാണ്. പക്ഷെ അത് വീടിനകത്ത് വെക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതും വലിയ പാടാണ്.
2: പിന്നാണെങ്കിൽ ഞാന് മുളക് ഇന്ന് ഇന്ന് നട്ടതെന്ന് പറഞ്ഞാൽ ഞാന് പച്ചക്കറി മേടിക്കാൻ പോയപ്പം കാപ്സിക്കം കണ്ട്, മഞ്ഞ കാപ്സിക്കം. അപ്പൊ അത് 35 രൂപയാ. ഞാൻ എന്തായാലും ഇനി വാങ്ങിച്ചു വാങ്ങിച്ചപ്പോ ഞാൻ അത് കട്ട് ചെയ്ത് നോക്കിയപ്പോ അതിനകത്ത് ഒരു ഉണ്ട കുരു പോലെ ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്ന ക്യാപ്സിക്കത്തിനകത്ത്. അപ്പൊ ഞാൻ അത് വെള്ളത്തി ഇട്ടിരുന്ന, ഇല്ല അവര് പറഞ്ഞ കണക്ക് തന്നെ ഈ പച്ചക്കറിയുടെ എല്ലാം ഞാൻ വെള്ളത്തി ഇട്ടിരുന്ന അടച്ചു വെച്ചിട്ട് അതിന്റെ വെള്ളം ഊറ്റിക്കൊണ്ട് ഊറ്റി ഊറ്റിയാണ് കൊണ്ടു ഞാൻ ചെടികൾക്കെല്ലാം ഒഴിക്കുന്നത്. ആ കൊത്തെല്ലാം കൂടെ എടുത്ത് ഞാൻ പ്രത്യേകം ഞാനൊരു വളമാക്കി എടുക്കാത്തക്ക രീതിയിൽ കരുവത്തിനകത്ത് ഇട്ട് അടച്ചു വെച്ചിരിക്കും. അത് വളമായിട്ട് എടുക്കും. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ഒരു ഇഡലിക്കുട്ടുക ഓട്ടം വീണായിരുന്നു, അതിനകത്താണ് ഇപ്പം ഈ മുളകെല്ലാം കൊണ്ട് നട്ടിരിക്കുന്നത്. മറ്റേ മുളകുണ്ട്, ഇത് ക്യാപ്സിക്കത്തിന്റെ കൊണ്ടിട്ടിട്ടുണ്ട്. എന്തൊക്കെ ഇളിച്ചു വരുമോ ഇല്ലയോ ഒന്ന് അറിയാം. അഥവാ എന്തൊക്കെ പിടിച്ചു വന്നാലും ശരി. പിന്നാണെങ്കിൽ ഇതുണ്ട്, എന്തുവാ വെള്ള കിഴങ്ങുണ്ടല്ലോ, ഇല്ല നമുക്ക് വയറുവേദനയ്ക്കൊക്കെ എടുക്കുന്ന ഒരു സൈസ് കൂവക്കിഴങ്ങ്. കൂവക്കിഴങ്ങല്ല, ആ കൂവക്കിഴങ്ങല്ല, വേറൊരു സൈസ് കിഴങ്ങുണ്ടല്ലോ, വെളുത്ത നീളമുള്ള കിഴങ്ങ്.
1: അയ്യോ, അതേത് കിഴങ്ങാ ചേച്ചി?
2: അതാണ് തോന്നുന്നത് വെള്ളക്കിഴങ്ങാണ്, വയറുവേദനയ്ക്കൊക്കെ നല്ലതാണത്. കൂവപ്പൊടി, ആ അത് തന്നെ കൂവക്കിഴങ്ങ് തന്നെ.
1: അതാണ് ചേച്ചി ആദ്യം പറഞ്ഞത്.
2: വയറിളക്കമൊക്കെ വരുവാണെങ്കിൽ കൂവപ്പൊടിയും ചവ്വരിയും കൂടി തന്നെ കുറുക്കി കുടിക്കുന്നത്.
1: ഓ, അങ്ങനെ ചെയ്യാല്ലേ.
2: കൂവപ്പൊടി നമ്മൾ 100 ഗ്രാമിന് 100 രൂപയാണ്. അത് നമ്മള് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ
1: കൂടെ
2: ചവ്വരിയും കൂടി ഇട്ട് നമ്മള് കാച്ചി കുറുക്കി കടിക്കുകയാണെങ്കിൽ വയറിളക്കം വയറുകടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറും.
1: ഞാനും അങ്ങനെയാ.
2: അപ്പൊ ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ അതിനെ കുറിച്ച് കേട്ടത് കൊണ്ട് ഞാനൊന്ന് വിളിച്ചതാ. താങ്ക് യു, താങ്ക് യു. ഇനി ഒരുപാട് പേര് വിളിക്കാനുണ്ട്.
1: സന്തോഷം കേട്ടോ. എന്തായാലും രസം ഉണ്ടായിരുന്നു സംസാരം കേൾക്കാനായിട്ട്. അതാണ് നമ്മളെ വീട്ടിൽ ഓരോ ചെടികൾക്കും ഓരോരോ കഥകളുണ്ട് പറയാനായിട്ട്, ഓരോരോ ഗുണങ്ങളുണ്ട്, ഓരോരോ പ്രത്യേകതകളുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് അതാണ് ചില ഔഷധ ഗുണങ്ങളുള്ള ചെടികൾ എന്നൊക്കെ പറയുന്നത്. ഇതിനോടൊരു താല്പര്യവും കൂടെ ഏറ്റവും പ്രധാനമാണ്. ഇത് നമ്മൾ നട്ടു വളർത്തി അതിനെ പരിപാലിക്കുക എന്ന് പറയുമ്പോൾ അതിനോടൊരു താല്പര്യവും കൂടി ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അടുത്തൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്? കൊച്ചുമോൾ ചേച്ചി. അപ്പോ ചെടി അല്ലേ ഇന്ന് പരിസ്ഥിതി ദിനം. നമുക്ക് മരത്തെക്കുറിച്ചും ചെടികളെ കുറിച്ചും പൂക്കളെ കുറിച്ചും ഒക്കെ സംസാരിക്കാം.
3: അത് കേട്ടോണ്ട് ഞാൻ വിളിച്ചതാണ്.
1: ആ പറഞ്ഞോ.
3: പിന്നെ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം റോസയാണ്, റോസാപ്പൂ.
1: ആ എനിക്കും.
3: എനിക്ക് ഇനി ഏത് പൂവെന്ന് പറഞ്ഞാലും ശരി, എനിക്ക് ഏറ്റവും ഇഷ്ടം റോസാപ്പൂ. ഇഷ്ടം പോലെ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിന് മുന്നേ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ എന്നെ ഞാൻ ഈ കൊല്ലം നാട്ടിൽ വന്ന് ഇഷ്ടം പോലെ റോസ വെച്ച് പിടിപ്പിച്ച്. പക്ഷെ അതിലൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഞങ്ങളുടെ വീട്ടിന്റെ അപ്പുറത്ത് ഒരു വീട്ടില് പിന്നെ റോസ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതിലൊരു കമ്പ് വെച്ചു. അതിൽ നിറച്ച് പൂ നിൽക്കുക. അപ്പൊ ആ ഒരു കമ്പ് വെച്ച് ഞാൻ ചെടിച്ചിട്ടിക്കകത്ത് വെച്ച് കിളിപ്പിച്ച് നല്ല രീതിയിൽ കിളിച്ച് ശ്രീലക്ഷ്മി എനിക്ക് തോന്നുന്നു ഒരു ദിവസം 40 പൂവെങ്കിലും അതിനകത്ത് പിടിക്കും. ഞങ്ങള് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്.
1: ഒരു ചെടിയിലോ
3: അങ്ങനെ പൂ, റോസാപ്പൂ, അത് മൊത്തം പൂവാ. നല്ല കൊമ്പുകള് ശിഖരങ്ങള് വന്നിട്ട് അതിനകത്ത് നിറച്ച് ഈ ശിഖരം ഇങ്ങോട്ട് പൊട്ടി വരുന്നതേ അങ്ങ് മുട്ടായിട്ടാണ് നിൽക്കുന്നത്. അങ്ങ് ഒരു 10-40 പൂവ് അങ്ങ് പിടിക്കും. അത് പിടിച്ച് അവസാനം അതിൽ നിന്ന് ഒരു കമ്പ് മാറ്റി വെച്ചിട്ട് അത് കിളിച്ചിട്ടേ ഇല്ല. ഇഷ്ടം പോലെ മാറ്റി വെച്ച്, പക്ഷെ ഒന്നും കിളിച്ചില്ല. ഒരു വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതങ്ങ് പട്ടുപോയി. എന്നിട്ട് ഞാൻ ഇളക്കി മണ്ണ് കുടഞ്ഞ് വന്നിട്ട് വേറെ മണ്ണ് വാരിയിട്ടിട്ട് വേറെ ചെടിച്ചട്ടിയിൽ വെച്ച് അതിന്ന് പൊട്ടി കിളിച്ചു. എന്നിട്ട് ഒരു കമ്പ് നമ്മൾ മാറ്റി വെച്ചിട്ട് കിളിച്ചിട്ടില്ല.
1: അയ്യോ,
3: അതിന്ന് കിളിച്ച് വീണ്ടും പൂ വന്ന് പിന്നെ പിന്നെ അതങ്ങ് പട്ടുപോയി. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കറ്റാർ വാഴ ഇഷ്ടം പോലെ ഉണ്ട്. ടെറസിന്റെ മണ്ടയില് മൊത്തം കറ്റാർ വാഴ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോഴ് പിന്നെ നിങ്ങള് ഞാൻ യൂട്യൂബിൽ കണ്ട് ഈ കറ്റാർ വാഴ ആർക്കും ദാനം കൊടുക്കരുതെന്ന്, പൈസ വാങ്ങിയിട്ടേ കൊടുക്കാവോളെന്ന് യൂട്യൂബിൽ കിടക്കുന്നു. പക്ഷെ എല്ലാവർക്കും ഞാൻ തൈ പിരിച്ചു കൊടുക്കും. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ വെക്കുന്ന എന്നെ ഇഷ്ടം പോലെ പിടിക്കും.
1: അത് ശരി. അത് എങ്ങനെ ദാനം കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ആ ചെടി നശിച്ചു പോകുന്നു?
3: അത് എന്തുവാണെന്ന് അതിനകത്ത് പറയുന്നില്ല. പക്ഷേ ദാനം കൊടുക്കരുതെന്നാണ് യൂട്യൂബിൽ പറയുന്നത്. എന്തോന്ന് എനിക്കറിയത്തില്ല അതിനെ പറ്റി. അതിന്റെ എന്തോ പിന്നെ ചെമ്പരത്തി ഉണ്ട്, എല്ലാ സൈസ് ചെടികളും ഉണ്ട് ഞങ്ങളുടെ വീട്ടില്. പിന്നെ ഞാൻ റോസാ വാങ്ങി വെക്കും. വാങ്ങി വെക്കുമ്പോ ആദ്യത്തെ ആ പൂവേ പിടിക്കത്തുള്ളൂ, പിന്നെ പിടിക്കത്തില്ല.
1: ഈ വീട്ടിലെ പിടിച്ച ചെടികളിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രയോജനം തോന്നിയിട്ടുള്ളത് ചെടി ഏതാണ്? അല്ലെങ്കിൽ നമുക്കൊരു ഉപയോഗം,
3: ഏറ്റവും കൂടുതൽ പ്രയോജനം എനിക്ക് എന്റെ മനസ്സിൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് റോസാ തന്നെ. പിന്നെ
1: ഇത് തലയിൽ വെക്കുവോ അതോ
3: കടയിലില്ല?
1: അല്ല, തലയില്, തലയില് ചൂടോ എന്ന് ഞാൻ ചോദിച്ചേ. തലമുടിയിൽ ചൂടോ?
3: ഒന്നും വെക്കത്തില്ല.
1: കടയല്ല, തലമുടി
3: തലമുടി ഇല്ലില്ല. ഞാൻ തലയിലൊന്നും പൂവൊന്നും വെക്കാറേ ഇല്ല, വെക്കത്തുമില്ല. പിന്നെ എല്ലാ സൈസും ചെടിയുണ്ട്. പിന്നെ ഇലയുടെ പല മോഡലിലെ ചെടികളുണ്ട്. അത് ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കും. 100, 150, 200, 250. പിന്നെ എല്ലാ സൈസ് ചെടികളും ഉണ്ട് ഒരുമാതിരിപ്പെട്ട.
1: ഇന്നത്തെ ദിവസം ഏതെങ്കിലും ചെടി നട്ടോ? ഇന്നത്തെ ദിവസം
3: ഒന്നും നട്ടില്ല. ഞാൻ എന്റെ ചെടികളൊന്നും നോക്കിയതേ ഉള്ളൂ, ഒന്നും നട്ടില്ല. മഴ അല്ലായിരുന്നോ
1: ഇന്ന്? ഇന്ന് വൈകിട്ട് ഒരു സമയമുണ്ട്, ശ്രമിച്ചോ പറ്റുമെങ്കിൽ നോക്കൂ കേട്ടോ. ഓക്കെ കൊച്ചുമോൾ ചേച്ചി, സന്തോഷമുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വനിതാ ലോകം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പരിസ്ഥിതിയുമായി ഇണങ്ങിയുള്ള കുറച്ച് കാര്യങ്ങളല്ലേ നമ്മൾ പൂക്കൾ, ചെടികൾ, മരങ്ങൾ ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ.
4: ഭൂമി മനുഷ്യന്റെ അല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ്. പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയിലേക്ക് മടങ്ങും. എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ. ഞാൻ ദിശയാണ്.
1: ഓ, ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ, അയ്യോ എന്റെ റേഡിയോ മാറിപ്പോയോ, വേറെയേറെ എന്തൊക്കെയോ കേൾക്കുന്നു. അത്ര രസം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കാസറ്റ് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പൊ ഞാൻ വേറെ എന്തൊക്കെയോ എന്റെ ചെവിയിൽ കേൾക്കുവാണല്ലോ എന്നിങ്ങനെ കരുതി. മനോഹരം.
4: അപ്പൊ എല്ലാവരും പ്രകൃതിയെ നല്ലതുപോലെ സ്നേഹിക്കുക. നമ്മളാൽ കഴിയുന്ന എന്തൊക്കെ മരങ്ങൾ വെച്ചു കൊത്താം, പച്ചക്കറി, ഈവൻ മരങ്ങൾ, എന്തെങ്കിലും എല്ലാം, ഏതെങ്കിലും ഒരു മരങ്ങളൊക്കെ നാളേക്ക് വേണ്ടി വെച്ചു പിടിപ്പിക്കുക. എല്ലാവരും
1: ഒരു പച്ചക്കറി തോട്ടം,
4: പച്ചക്കറിയോ ഇരിക്കാം, അത്രേ ഉള്ളൂ.
1: അല്ല, ഈ പച്ചക്കറി തോട്ടം ഒക്കെ ഉണ്ടോ വീട്ടിൽ?
4: പച്ചക്കറി തോട്ടമായിട്ടൊന്നും ഇല്ല, സ്ഥലമില്ല.
1: നല്ല മുളക്
4: ഒക്കെ, പച്ചമുളക്, അങ്ങനെ പറഞ്ഞ പനിക്കൂർക്ക, പച്ചമുളക് ഒക്കെ, എന്താ പാവയ്ക്ക ഒക്കെ, കുറച്ച് കുറച്ച് സ്ഥലമുണ്ട്. ഇച്ചിരി സ്ഥലമുള്ളൂ, ആ സ്ഥലത്തിനകത്ത് ഇച്ചിരി ഉണ്ട്. പിന്നെ പൂക്കളും അത് കുറെ ചട്ടികളിൽ വെച്ചിട്ടുണ്ട്. പനിക്കൂർക്കയുണ്ട്, തുളസിയുണ്ട്. ഇന്ന് ഇന്ന് രാവിലെ രാമതുളസി വെച്ചു.
1: രാമതുളസി വെച്ചു ഇന്ന് പരിസ്ഥിതി ദിനമായിട്ട്. അത് അടിപൊളി. എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ.
4: അപ്പുറത്ത് ചേച്ചി തന്നതായിരുന്നു തന്നെ, ഞാൻ അതെടുത്ത് ഇന്ന് രാവിലെ വെച്ചു.
1: വെച്ചു
4: അപ്പം എല്ലാവരും, എല്ലാവരും ഇച്ചിരി സ്ഥലം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ, നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒക്കെ, അതായത് ഇച്ചിരി സ്ഥലം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ, നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒക്കെ അതിന് നട്ട് വളർത്തുക.
1: ഓക്കെ,
4: അതിനകത്ത് നമുക്കിപ്പോ പച്ചക്കറി ആകുമ്പോ നമുക്കിപ്പോ വിഷയില്ലാത്ത പച്ചക്കറി കഴിക്കാമല്ലോ.
1: അതെ, അത് സത്യമാണ്.
4: അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന എന്ത് വസ്തുക്കളുള്ളവര്, ഒരു മാവോ പ്ലാവോ എന്തെങ്കിലും, ഇപ്പൊ റോഡരികിൽ തന്നെ ആണെങ്കിലും, സ്കൂളിന്റെ പരിസരത്താണെങ്കിലും, കോളേജിന്റെ പരിസരത്താണെങ്കിലും, കുട്ടികളെല്ലാവരും ഒരു മരമെങ്കിലും വെച്ച് പ്രകൃതിയെ സംരക്ഷിക്കുക.
1: അതെ, അപ്പൊ എന്തായാലും പ്രത്യേകിച്ച് കാറ്റും മഴയാകുമ്പോ അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കണം. അല്ലെങ്കിൽ കാരണം എന്തെങ്കിലും തരത്തിൽ അത് ഒടിഞ്ഞു വീഴാൻ സാധ്യത, കൃത്യമായിട്ടുള്ള ഒരു പരിപാലനം കൊടുത്തിട്ടെങ്കിൽ അത് ഭയങ്കര വേദനയാണ് നമുക്ക്, അതല്ലേ? എന്തെങ്കിലും സംഭവിച്ചു പോയാലൊക്കെ. അപ്പൊ അതിനെ കൃത്യമായി നോക്കുകയും ചെയ്യണം.
4: ഇപ്പൊ ഞാൻ കൊറേ ചക്ക ചെമ്പരത്തി വരിക്ക അതങ്ങനെ കിട്ടാറില്ല. ഞാൻ കൊറേ അരിയിട്ട് കിളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അത് ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോ അവിടെയുള്ള സ്ഥലം.
1: ഓക്കെ ഓക്കെ, ചെമ്പരത്തി വരിക്ക നല്ലതാണ്.

0: അതെ, അവിടെ കൊണ്ട് വെക്കണതായിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും പിടിക്കുന്നേ, അങ്ങ് വർഷങ്ങൾ കഴിഞ്ഞ് പിടിക്കട്ടെ, നമ്മുടെ തലമുറ വരുന്ന സമയത്ത് പിടിച്ച് ഉപയോഗിക്കട്ടെ.
1: അതെ, നമ്മളിപ്പോ കഴിക്കുന്നൊക്കെ നമ്മുടെ തലമുറ എത്രയോ തലമുറകൾക്ക് മുമ്പുള്ളവർ ചെയ്തതായിരിക്കും അല്ലേ നമ്മളൊക്കെ കഴിക്കുന്നത്. അതേപോലെ നാളേക്കായാണല്ലോ
0: നാളേക്കായി നമ്മൾ ചെയ്യുക. ഇന്ന് നമ്മളില്ലല്ലോ, നമുക്ക് പ്രയോജനപ്പെടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചോണ്ടല്ല,
1: അതെ
0: നാളേക്ക് വേണ്ടി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, അതുപോലെ നാളേക്ക് വേണ്ടി നാളെയുടെ എന്താ ആൾക്കാർക്ക് വരുന്ന തലമുറകൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക.
1: ഓ ശരി ചേച്ചി, സന്തോഷം ചേച്ചി. ഓക്കെ, വളരെ മനോഹരമായിരുന്നു ചേച്ചി സംസാരിക്കുന്നത് കേൾക്കാൻ തന്നെ. ഓക്കെ, നമുക്ക് ഇനി വീണ്ടും അടുത്ത ഒരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം,
1: ആരാണ്? നാന്തിരിക്കൽ നിന്നും ലില്ലി ചേച്ചി ആണോ? ലില്ലി അമ്മയാണ്. ഓക്കെ ഓക്കെ അമ്മ, അപ്പോ ഇങ്ങനെ ഇങ്ങനെ ചെടികളെയൊക്കെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു. ആണോ, ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്?
2: ഇഷ്ടംപോലെ.
1: ആണോ
2: അമ്മ, എനിക്ക് 69 വയസ്സുണ്ട്. ഞാൻ ചെടി എവിടെ കണ്ടാലും, ചെടിയായാലും മരമായാലും എല്ലാം ഞാൻ കൊണ്ടുവന്ന് വെച്ചു.
1: ആഹാ, ഏറ്റവും ഇഷ്ടമുള്ള ചെടി ഏതാ അമ്മക്ക്?
2: എനിക്ക് റോസാപ്പൂ.
1: വീട്ടിലെ ഏറ്റവും ഉള്ളത്
2: റോസാപ്പൂ. പിടിക്കുമ്പോ റീസാമ്മയുണ്ട്, ഞങ്ങൾക്ക് ഒരു പള്ളിയുണ്ട്.
1: ഓക്കെ,
2: റീസാമ്മയുടെ മെയിൻ ആയിട്ടുള്ള റോസാപ്പൂ ആണ്. ഞാൻ പുണ്യാളത്തേക്ക് കൊണ്ട് കൊടുക്കും.
1: ആണോ?
2: എത്ര നിറത്തിൽ നിങ്ങൾക്ക് ഇത്ര റോസാപ്പൂ വീട്ടിലുണ്ടോ?
1: എത്ര നിറങ്ങളുണ്ട്?
2: ഉണ്ടെന്ന് പറയും.
1: എത്ര നിറങ്ങളുണ്ട് വീട്ടില് റോസ?
2: 2-3-4 നിറമുണ്ട്.
1: 4 നിറമുണ്ട്. അത് ഏതൊക്കെയാ?
2: പിന്നെ ജമന്തിയുടെ ഉണ്ടല്ലേ, ജമന്തി, മന്തി.
1: ഓ
2: ഇല്ല, നല്ല പൂവുള്ള ജമന്തിയുടെ വേറെ സൈസ് പൂക്കൾ നമ്മള് മേടിക്കത്തില്ല.
1: മനസ്സിലായി.
2: അതെല്ലാം ഉണ്ട്. പിന്നെ നെല്ലിമരം ഉണ്ട്, പ്ലാശ്യംപൂട്ടുണ്ട്, ആത്തിയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ എവിടെ കണ്ടാലും എന്തെങ്കിലും വിശേഷം.
1: അതെ, എവിടെങ്കിലും ഒക്കെ ഈ ഇപ്പൊ ഒരു യാത്ര പോവാണെങ്കിൽ റോഡിലൊക്കെ ഇറങ്ങി നിന്നിട്ട് യു ആ ചെടി കൊള്ളാന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് വരുവോ?
2: വാങ്ങിക്കുന്നതല്ല, കോഴിവാലം ചെടി എന്നും പറഞ്ഞൊരു ചെടിയുണ്ട്, നല്ല ലില്ലിപ്പൂ പോലെ അതുണ്ട്. ലില്ലിപ്പൂവിന്റെ മരമുണ്ട്.
1: പേരിൽ തന്നെ ഉണ്ട് ഒരു ലില്ലി. അതൊരു ഭാഗ്യമല്ലേ. ഓക്കെ അമ്മ, സന്തോഷം കേട്ടോ. എന്നെയൊക്കെ നന്നായിട്ട് തന്നെ പരിപാലിക്കുക. പൂക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ നമ്മളോട് സംസാരിച്ചത്. അതുപോലെയാണ് നമുക്ക് ഇനി ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. നോക്ക ആരൊക്കെയാണെന്ന്. ഹലോ ഹലോ
3: ഹലോ,
1: നമസ്കാരം.
3: ആ, ഈ ഇത് കണ്ടോണ്ട് വിളിച്ചതാ.
1: ഇത് ആരാ ഇത് സംസാരിക്കുന്നേ?
3: ഇത് കരിക്കോട്ടുന്ന ലൈല.
1: പറഞ്ഞോ അമ്മ. അപ്പോ നമ്മള് ഇങ്ങനെ സംസാരിച്ചേക്ക മനസ്സിലായല്ലോ എന്താണ് നിന്ന് പറയാൻ ഉദ്ദേശിച്ചത്.
3: ആ, ചെടിയുടെ കാര്യങ്ങളൊക്കെ തന്നെ, ചെടിയുടെയും അതെ കൃഷികളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലേ. ഇന്ന് പരിസ്ഥിതി ദിനമാണത്.
1: അതെ അമ്മ. അപ്പോ വീട്ടില് ചെടികളൊക്കെ ഉണ്ട്?
3: ആ, ചെടികളൊക്കെ ഉണ്ട്. പനിക്കൂർക്ക, പിന്നെ പിന്നെ തുളസി, തുളസി 2 സൈസ്, പിന്നെ പിന്നെ ജാമ്പയ്ക്ക മരങ്ങളും ഇതെല്ലാം ഉണ്ട്. ജാമ്പയ്ക്ക, ഇലിമ്പിക്ക, മാവ്, പ്ലാവ്,
1: അതെല്ലാം പോട്ടെ. ഈ പരിസ്ഥിതി ദിനത്തിൽ എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്?
3: പരിസ്ഥിതി ദിനത്തിൽ പറയാനുള്ളത്, നമ്മള് പിന്നെ എല്ലാരും മാവും വൃക്ഷ തൈകളും ഒക്കെ നട്ട് വളർത്തണം. കുഞ്ഞുങ്ങളായാലും അതുപോലെ ഇപ്പോഴേ നട്ടാലേ അത് അവർക്ക് ഒരു ഇതാവത്തുള്ളൂ. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് തന്നെ ചെടികളൊക്കെ വെക്കണം. പിന്നെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കണം.
1: അതെ, ശരിയാണ്. അത് ഒരു ഒരു വൃക്ഷം നടന്നതോടൊപ്പം തന്നെ ആ പരിസരവും ഒക്കെ വൃത്തിയാക്കാനും കൂടി നമ്മൾ ശീലിക്കണം അല്ലേ.
3: അതെ,
1: അതും കൂടെ നോക്കണം. ശരിയാണ്.
3: പിന്നെ ഞാൻ ഇപ്പൊ ഈ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ 4 വശവും ഇടും.
1: ഓക്കെ, മനസ്സിലായി.
3: അത് പിന്നെ
1: പറയാമ.
3: പിന്നെ മുളക്, വഴുതനങ്ങ, ഇങ്ങനെയുള്ള പനിക്കൂർക്ക, പിന്നെ തുളസി, പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മള് നട്ട് വളർത്തിയുണ്ട്. ഇഷ്ടംപോലുണ്ട്, തൈ വീണ് ഇഷ്ടംപോലുണ്ട്.
1: ഇതെല്ലാം അമ്മയാണോ നോക്കുന്നേ ഒറ്റയ്ക്ക്? ഇതെല്ലാം
3: ഞാനാ നോക്കുന്നത്. ഞാൻ എനിക്ക് ഒരു രാവിലെ ഒരു പിന്നെ ഒരു രാവിലെ എണീക്കുമ്പോ ഇതെല്ലാം ഒന്ന് നോക്കി കണ്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് നട്ട് അത് അതിന്റെ ചുറ്റുമുള്ള പോച്ചയൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ്
1: നല്ല
3: ഒരു ഇൻട്രസ്റ്റ് ആണ് എനിക്ക് പണ്ട് തൊട്ടേ.
1: അതിന് എന്തൊക്കെ വളങ്ങൾ കൊടുക്കുന്നേ?
3: വളങ്ങൾ കൊടുക്കുന്നത് നമ്മള് തേയിലയുടെ ഇത് എടുത്തു വെച്ചിട്ട് അത് മുട്ടത്തോട്
1: പിന്നെ
3: അല്ലാതെ കരിയിലയും പിന്നെ ഇതുമൊക്കെ ഈ വേസ്റ്റ് എന്തൊരു സാധനം മലക്കറിയുടെ ഒക്കെ
1: ഉണ്ടല്ലോ
3: അതെല്ലാം ഒരു വളമാക്കി കരിയിലയൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് അത് ഞാൻ ആയി വരുമ്പോ അതൊക്കെ കുറേച്ചെ വാരി ഇടും. ആ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മേടിച്ചു വിട്ടിട്ടുണ്ട്.
1: ഓ ഓക്കെ ഓക്കെ ഓക്കെ. അത്
3: പിന്നെ റോസ റോസ നമ്മള് ഇഷ്ടംപോലെ റോസയൊക്കെ ഉണ്ടായിരുന്നു. റോസ ഇപ്പൊ നമ്മള് മേടിച്ചു വെച്ചത് അത് അന്ന് രണ്ടു തവണ പൂ പിടിച്ചു പിന്നെ പൂ പിടിക്കുന്നില്ല റോസ കളിച്ചിരിക്കുന്നു.
1: ശരി, എന്തായാലും അമ്മയായിരുന്നു ഇന്നത്തെ പരിപാടിയിലെ ലാസ്റ്റ് കോള്. അവസാനമായി നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒരു പരിസ്ഥിതി ദിനത്തിൽ എന്തെങ്കിലും പറയണ്ട ഒരു പാട്ടോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ?
3: പാട്ടോ?
1: ആ എന്തെങ്കിലും പൂവിനെ കുറിച്ചോ മരത്തിനെ കുറിച്ചോ ഒരു കുഞ്ഞു പാട്ട് ഒരു രണ്ടു വരി ഉണ്ടോ? അല്ലെങ്കിൽ മരം എന്ന് പറയുന്നത് വരമാണ് അല്ലേ? മരം എന്നാൽ ഒരു വരമാണ് അല്ലേ? ആണോ? അപ്പൊ കുഞ്ഞുങ്ങളോട് ഒരു രണ്ട് വാക്ക് പറഞ്ഞു കൊടുത്തോ. കുഞ്ഞുങ്ങൾ മരത്തെ സ്നേഹിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെടികൾ നട്ടു വളർത്താനും ഒക്കെ അവർക്ക് തോന്നുന്ന ഒരു ഒരൊറ്റ വാക്ക് പറഞ്ഞു.
3: കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ സ്നേഹിച്ച് സന്തോഷത്തോടെ വളർത്തി പിന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ പരിസരവും അതുപോലെ തന്നെ ഓരോന്ന് നടുന്നതിനും ചെടി നടുന്നതിനും ഒക്കെ നമ്മളത് അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം.
1: ശരി, ഓക്കെ അമ്മ, സന്തോഷം. അപ്പോ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ നമ്മള് ഈ പറയുന്ന കാര്യങ്ങളോട് അവർക്കും ഒരു താല്പര്യം തോന്നുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സസ്യ ജന്തു ജീവജാലങ്ങളോടൊക്കെ അവർക്കൊരു കരുണ തോന്നുമ്പോഴും അതിനോടൊരു താല്പര്യം തോന്നുമ്പോഴും ഒക്കെ അവരും എന്താ പറയാ ഒരല്പം മനസ്സിലൊരു എന്താ പറയുന്ന ഒരു സ്നേഹവും കരുണയും ഒക്കെ അവരിൽ തന്നെ വന്നോളും. അവർക്ക് അതിൽ കൂടെ താല്പര്യം തോന്നുമ്പോൾ മറ്റു തരത്തിലേക്കുള്ള ചിന്തകൾ അവർക്ക് അനാവശ്യമായി പോകാതിരിക്കും. ഈ മരങ്ങൾ വെച്ച് നടുക എന്നുള്ളത് മാത്രമല്ല അതിനെ കൃത്യമായി പരിപാലിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മളൊരു പരിസ്ഥിതി ദിനത്തിൽ നമ്മളെല്ലാം ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു തൈ കൊണ്ട് നമ്മൾ നടും അല്ലേ, അന്നത്തെ ദിവസം ഒരു വെള്ളം ഒഴിക്കും പിന്നെ അതിന് നമ്മൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അങ്ങനെ ആവരുത്. ഒരു പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒരു എന്താ പറയുക ഒരു ചെടി കൊണ്ട് നട്ടിട്ട് നമ്മളങ്ങ് പോവുകയല്ല, അതിനെ കൃത്യമായി പരിപാലിക്കുകയും ആ ഒരു വൃക്ഷം നാളെ മറ്റൊരാൾക്ക് തണൽ നൽകണം എന്നുള്ള ഒരു എന്താ പറയുക ഒരു താല്പര്യത്തോടു കൂടി വേണം നമ്മൾ അതിനെ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വനിതാ ലോകത്തിൽ നിന്നും വിട പറയുന്നു. ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെഞ്ചകർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കുണ്ടറ AGD ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഫിസിക്സ്, ബോട്ടണി, സുവോളജി, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ അപേക്ഷ ക്ഷണിച്ചു. 10 വൈകിട്ട് 4 സ്കൂൾ ഓഫീസിൽ അപേക്ഷ നൽകണം. പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HSS വിഭാഗം ഇംഗ്ലീഷ് ജൂനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 12 രാവിലെ 10:30 നടക്കും. വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ജൂനിയർ സുവോളജി തസ്തികയിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 8 ഉച്ചയ്ക്ക് 2 ഓഫീസിൽ നടക്കും. പള്ളിമൺ ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങൾക്ക് ജൂനിയർ ഗസ്റ്റ് അധ്യാപകരെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 10 ഉച്ചയ്ക്ക് 2 സ്കൂളിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ചവറ MSN കോളേജിൽ MBA പ്രവേശനത്തിനുള്ള അഭിമുഖം 6 രാവിലെ 10:30 നടക്കും. 50% മാർക്കോടെ ഡിഗ്രി പാസ്സായവർക്കും പരീക്ഷ എഴുതിയവർക്കും പങ്കെടുക്കാം. SSC ST OBC വിദ്യാർത്ഥികൾക്ക് മാർക്കിൽ ഇളവുണ്ട്. ഈ മാസം 10 ജൂലൈ 31 വരെ കടലിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. ഇക്കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകും. ഗുണഭോക്താക്കൾക്കും തൊഴിലുടമകൾക്കുമായി പരാതി പരിഹാര മേള 10 ഉച്ചയ്ക്ക് 2:30 ESI കോർപ്പറേഷന്റെ സബ് റീജിയണൽ ഓഫീസിൽ നടക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കുകയോ വാട്സ്ആപ്പ് സന്ദേശം അയക്കുകയോ ചെയ്യണമെന്നും അറിയിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 1912, മറ്റൊരു നമ്പർ 9496-0301-0301. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ഞാനേ
1: കിംസ് ഹെൽത്ത് DBM മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്, അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: നമസ്കാരം. കാതോട് കാതോരത്തിന്റെ ഒരു പുതിയ ദിനത്തിലേക്ക് എല്ലാ ശ്രോതാക്കളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്ന് പരിസ്ഥിതി ദിനമാണ് അല്ലെ? അങ്ങനെ പരിസ്ഥിതി ദിനത്ത് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പറയാനുണ്ടാകും. അപ്പൊ ഇതേ ഇപ്പൊ തന്നെ നമുക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങും, എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്. അപ്പൊ എന്തായാലും നല്ലൊരു പരിസ്ഥിതി ദിനമായിട്ട്, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ പറയാനുള്ളത് അല്ലെ? അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ ആയിരിക്കും ആദ്യത്തെ കമന്റുകൾ. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുന്നോ എന്നും കൂടി നോക്കട്ടെ. ഞാനൊരു ടോപ്പിക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതുമായിട്ട് ചേർന്ന് വരുന്ന കമന്റുകൾ, അല്ലെങ്കിൽ എന്തായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഗസ് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു പാട്ടിന്റെ സമയം മാത്രമായിരിക്കും തരുന്നത്. ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കാം. 9809013111 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് പടപടാ മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഗസ്സിംഗ്, ജസ്റ്റ് ഒരു ഗസ്സിംഗ് കേട്ടോ. സമ്മാനം ഉണ്ടോന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, സമ്മാനമൊന്നുമില്ല. എന്തായാലും അത് അവരെല്ലാവരും അവരയച്ച മെസ്സേജുകളെല്ലാം ഞാൻ വായിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
5: നമസ്കാരം
4: രാജു ചേട്ടോ. രാജു ചേട്ടൻ മിക്കവാറും കിട്ടുന്നെങ്കിൽ ഫസ്റ്റ് കോളർ ആയിരിക്കും. ഇതെങ്ങനാണത്? ഫസ്റ്റ് കോളറായിട്ട് തന്നെയാണ് മിക്കവാറും എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയുണ്ട്? മഴയൊക്കെ എങ്ങനെയുണ്ട് ബീച്ചിലെ? നല്ല മഴ. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു അല്ലേ? മഴയായിരുന്നു. പിന്നെ വേറെന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
5: ഓക്കെ.
4: അപ്പൊ ഇന്ന് ഇന്നത്തെ പരിസ്ഥിതി ദിനത്തില്
5: കംപ്ലീറ്റ് കേൾക്കുന്നുണ്ട്, വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്.
4: ഓക്കെ, താങ്ക് യു. പരിസ്ഥിതി ദിനത്തിൽ രാജുചേട്ടൻ എന്താണ് പറയാനുള്ളത് നമ്മുടെ ശ്രോതാക്കളോട്? ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ശ്രോതാക്കളോട് രാജുചേട്ടൻ എന്താണ് പറയാനുള്ളത്?
5: നമ്മുടെ ഏറ്റവും അധികം വൃത്തിയാക്കിയിടേണ്ടതാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കളുടെ ശല്യം ചൂട് സമയത്ത് ശരിക്കും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ തണുപ്പ് സമയത്തും കയറിയിരിക്കും കുടുംബറ്റാൻ വേണ്ടി. അതുകൊണ്ട് വളരെയധികം പരിസരം സൂക്ഷിക്കുക.
4: ഓക്കെ, അപ്പൊ എന്തായാലും രാജുചേട്ടൻ,
5: ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് നമ്മുടെ ആബിതാമ്മയുടെ 2 കൊച്ചുമക്കൾക്കും പിന്നെ ഉഷാ ശിവന്റെ സഹോദരന്റെ മകൾ റാണിക്കും
4: ഓക്കെ. അപ്പൊ എന്തായാലും രാജുചേട്ടൻ നമ്മുടെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടത്, ഈ പാട്ട് കഴിഞ്ഞ് വരുമ്പോ ഞാൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പറയും. പക്ഷെ ഞാൻ എന്താണ് ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഗസ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് ഗസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് തരുന്നത്. അതുമായിട്ട് അപ്പൊ പടപടാ മെസ്സേജ് അയച്ചോളൂ. 9809013111 നമുക്ക് പാട്ടിലേക്ക് പോകാം.

0: അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം അല്ലേ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിരിക്കുന്നു. എന്തായാലും ആ മെസ്സേജിന്റെ കൂട്ടത്തിൽ ആദ്യം എനിക്ക് മെസ്സേജ് വന്നത് നമ്മുടെ കുട്ടി സാറിന്റെ ഒരു മെസ്സേജാണ്. സർ, ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മെസ്സേജ്. അതിനകത്തൊരു ഇച്ചിരി സാഹിത്യം കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇടവപ്പാതയുടെ കുളിർമയിൽ തണുത്തിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ചൂട് പകരുന്നതിന് വേണ്ടി എത്തിയതിൽ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മെസ്സേജ്. അതുപോലെ തന്നെ ഷിവിൻ താമരക്കുളം, ഷിവിൻ സാധാരണ ഇതേപോലെ ഉള്ള മെസ്സേജുകൾ സ്ഥിരമായിട്ട് നമുക്ക് അയക്കുന്നൊരു കാര്യമാണ്. എന്തായാലും നമ്മുടെ ആ ഒരു ടെറിബിൾ ആയിട്ടുള്ള ഹോട്ട് സീസണൊക്കെ അവസാനിച്ചു, മൺസൂൺ നമ്മുടെ കേരളത്തിലെത്തി കഴിഞ്ഞു. അപ്പോൾ പക്ഷേ ഇന്ന് നമ്മുടെ റേഡിയോ ബെൻസിക്കല്ല 12 മണി മുതൽ 3 മണി വരെ ചൂടുമില്ല തണുപ്പുമില്ല. കാരണം എന്ന് പറയുന്നത് ഈ വെതറിനെ, റേഡിയോയിലെ വെതറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ ഇരുന്നു കൊണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ആ ഒരു സാഹിത്യത്തിലൊക്കെയാണ് ഷിവിൻ്റെ മെസ്സേജ്. സന്തോഷം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു വിഷയം പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമൊക്കെ പലപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒക്കെ 1-2 വൃക്ഷത്തൈകളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ, സൗജന്യമായിട്ട് കിട്ടുന്നത്. അത്തരത്തിൽ കിട്ടിയ തൈകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വീട്ടിൽ കൊണ്ടുവന്നത് എന്ത് ചെയ്തു, അതെവിടെയെങ്കിലുമൊക്കെ കിളിച്ച് നിൽപ്പുണ്ടോ പിടിച്ച് നിൽപ്പുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ച ആ തൈകളുടെ അവസ്ഥ എന്താണ്, അത് കൊണ്ടുവന്നപ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾ ഇന്ന് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഇതല്ല, അത് 1 മണിക്ക് ശേഷമാണ് നമ്മുടെ ചോദ്യം വരുന്നത് കേട്ടോ. അങ്ങനെ 2 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടപ്പെടാ നമുക്ക് മെസ്സേജ് ഇങ്ങോട്ട് അയച്ചോളൂ, നമുക്ക് ആ ഒരു മെസ്സേജുകളെല്ലാം നമുക്ക് വായിക്കാം. ഇപ്പം നമുക്കൊരു കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്, പേരൊന്ന് പറയാമോ?
1: മഞ്ജു,
0: പേരൂരിൽ നിന്നും. ഓക്കേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എന്റെ പേര് അഡ്വക്കേറ്റ് സന്തോഷ്. അവിടെ റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണോ അതോ വെറുതെ വിളിച്ചതാണോ? അത് ശരി. അപ്പൊ ഈ വെറുതെ വിളിക്കുന്നവർക്കാണ് ഇപ്പൊ കിട്ടുന്നതെന്ന് തോന്നുന്നല്ലേ. അപ്പൊ എന്തായാലും അല്ല, മൊബൈലില്, സാധാ മൊബൈലാണോ? സാധാ മൊബൈലാണ്. അതിനകത്ത് കേൾക്കാൻ പറ്റുമല്ലോ, പേരൂരൊക്കെ ആണെങ്കിൽ കേൾക്കാൻ പറ്റുമല്ലോ. അതിനകത്ത് ഹെഡ്ഫോണിന്റെ ഇത് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ. ഹെഡ്ഫോൺ കുത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് റേഡിയോയുടെ ഓപ്ഷൻ ഉണ്ടാകും. സാധാ ഫോണിലൊക്കെ റേഡിയോയുടെ ഓപ്ഷൻ ഉണ്ട്, നമുക്കത് കേൾക്കാൻ കഴിയും. ആ, അത് ഓക്കേ. അപ്പം നമുക്ക് എന്തായാലും ആ ഒരു പാട്ട് പ്ലേ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കളോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പഴയ ഫോണുകളുണ്ടല്ലോ, സാധാരണ ഫോണുകൾ, ആ സാധാ നമ്മൾ പറയുന്ന ഫീച്ചർ ഫോണെന്ന് പറഞ്ഞിരിക്കുന്ന സാധാ ഫോണുകൾ, ആ ഫോണുകളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് അതിനകത്ത് റേഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, മിക്കവാറും ഫോണുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ അതിനകത്ത് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ, പക്ഷെ അതിനകത്ത് നമ്മൾ ഹെഡ്ഫോൺ കുത്തണം. ആ ഒരു ഹെഡ്ഫോണിൻ്റെ ജാക്കിൽ ഹെഡ്ഫോൺ നമ്മൾ കുത്തിയെങ്കിൽ മാത്രമേ അത് അതാണ് ഏരിയലായിട്ട് വർക്ക് ചെയ്യുന്നത്, അതെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൊല്ലം പരിസരത്താണെങ്കിൽ റേഡിയോ കേൾക്കാനായിട്ട് സാധിക്കും. അത് ഞാനൊന്ന് പറഞ്ഞതേ, നിങ്ങൾ നമ്മൾ യാത്രയിലൊക്കെ ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ റേഡിയോ ഇല്ലാത്തടത്താണെങ്കിലോ ബുദ്ധിമുട്ടണ്ട, നമ്മുടെ പ്രോഗ്രാം കേൾക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്ന നമ്മൾ പാട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് ഉടൻ തന്നെ തിരിച്ചു വരാം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തായിരിക്കും ഈ ഒരു ചെടികളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു ചെടികൾ, മരങ്ങൾ, ഇതെല്ലാം കൂടെ അതിൻ്റെ തൈകൾ കൊടുക്കുന്നത്. അവിടെ നിന്ന് അടികൂടിയായിരിക്കും രണ്ട് മൂന്നൊക്കെ തൈകളൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന്, അതായത് ആ നമ്മുടെ വരാന്തയുടെയോ അല്ലെങ്കിൽ ആ അതിൻ്റെ സൈഡിലോട്ട്, സിറ്റൗട്ടിൻ്റെ ഒക്കെ സൈഡിലോട്ട് കൊണ്ടുവയ്ക്കും. അതവിടെ കുറേ ദിവസം ഇരിക്കും. അവസാനം അതിങ്ങനെ ഉണങ്ങി തുടങ്ങുന്ന പരുവാകുമ്പോഴായിരിക്കും ഇതെടുത്തോണ്ട് പോയി എവിടെയെങ്കിലും ഒരു കുഴി ഒഴിച്ച് വെക്കും. ഒന്ന് രണ്ട് ദിവസം അത് ശ്രദ്ധിക്കും, പിന്നെ അതങ്ങ് നശിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. 6850 എന്ന് പറഞ്ഞ അവസാനിക്കുന്ന നമ്പറിൽ നിന്നാണ് ആളിന്റെ പേര് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഇത് പലപ്പോഴും പലയിടത്തും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ, മരത്തൈകളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഞാൻ ഇന്ന് ചോദിച്ചത്. അപ്പോൾ ഒരു മണിക്ക് ശേഷം നമ്മൾ വേറെ ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് നമുക്ക് നിൽക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. മഴ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം ആ സമയത്ത്. അതെന്താ ഇത് മഴയുമായിട്ടുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതുമായിട്ട് എന്താണ് ബന്ധം? അതൊക്കെ ഉണ്ടെന്നേ, ബന്ധമുണ്ട് നമുക്ക് പറയാം. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കോൾ വരുന്നുണ്ട്, നോക്കാം ആരാണെന്നുള്ളത്. ഹലോ, നമസ്കാരം.
3: ഹലോ,
2: നമസ്കാരം. ആരാണ്? മുണ്ടക്കെന്ന്. റേഡിയോ അടുത്തൊന്ന് മാറി നിക്കണേ, അല്ലെങ്കിൽ സൗണ്ട് കുറയ്ക്കേ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
3: ആ, സുഖമായിട്ടിരിക്കുന്നു. ഞാനൊരു അച്ചാമ്മയാണ്.
2: ആ, പറഞ്ഞു.
3: എനിക്ക് പാട്ട് വേണം മൈനെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്.
2: ഓക്കെ, ഏത് പാട്ടാ പറഞ്ഞത്?
3: കലാഭമണിയുടെ മിന്ന മിന്നിങ്ങി മിന്നി മിന്നിങ്ങി എന്നല്ല.
2: കലാഭമണിയുടെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? കൂടെ പാടുവോ? കൂടെ പാടുമോ? പാട്ട് കേട്ടാ കൂടെ പാടുവോ?
3: പാടാനൊന്നും
2: അറിയത്തില്ല. എന്തിനാ അപ്പൊ? എനിക്കറിഞ്ഞോളല്ലോ, എന്നിട്ട് ഞാൻ പാടുന്നതോ? അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഇന്ന് അതൊന്ന് ഇപ്പൊ ഈ നമ്മളിപ്പോ പാട്ട് ഇപ്പൊ വെക്കുമല്ലോ, ഈ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ അങ്ങ് പാടണം. തെറ്റുന്നേ തെറ്റിട്ട് ആരും കേക്കത്തില്ലല്ലോ. എന്നിട്ട് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ എന്റെ അടുത്ത് പാടി കേൾപ്പിക്കണം. രണ്ടുപേരി രണ്ടുപേരി. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതെ, നമുക്ക് ഇപ്പോ നമ്മള് ഈ ഒരു പാട്ട് ഒന്ന് ഒരുമിച്ച് കൂടെ പാടി കേൾക്കാൻ പോവാണ്. കലാഭമണിയുടെ പാട്ടുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ പാടി പോകുന്ന ഒരു പാട്ടാണ്. അപ്പൊ എല്ലാവരും കൂടെ പാടുക, അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.

0: രജനീകണ്ണന്റെ ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് താമസിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. സാധാരണ എപ്പോഴും നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ മെസ്സേജ് ഇടുന്നതാണ്. അപ്പൊ ഇന്ന് ഇത്തിരി ലേറ്റായി പോയി, താമസിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും സമയം 12:24 ആയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കോളിലേക്ക് ഒന്ന് പോകാം. കോളിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പേരൊന്ന് പറയാമോ?
1: മുരളീധരൻ പിള്ള, പെരുമൺ.
0: പെരുമൺ, ഓക്കെ. പെരുമണിൽ എങ്ങനെയൊക്കെ ഉണ്ട്? മഴയൊക്കെ ഉണ്ടോ?
1: മഴയുണ്ട്.

0: അന്തരീക്ഷം.
1: നല്ല അന്തരീക്ഷം. ഓക്കെ,
0: ക്ലാസ് കഴിഞ്ഞ് തിരുവനന്തപുരം അഷ്ടം മുടിയില്ല, വൃദ്ധസനക്ക് വന്നപ്പോ ആ പരിപാടി മൊത്തം ഞാൻ കേട്ട്.
1: ഓ ശരി,
0: അങ്ങോട്ട് പക്ഷെ അങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമാണ്, പക്ഷെ ഞാൻ ബ്ലൈൻഡ് ആയതുകൊണ്ട് കൂടെ ആളില്ലായിരുന്നു.
1: അത് ശരി. അടുത്താണോ
0: പരിപാടി?
1: ഇഞ്ചവളെ, ഇഞ്ചവളെ ആ സദനത്തിന്റെ അടുത്താണോ?
0: അവിടുന്ന് കുറച്ചുകൂടി വടക്കോട്ട് പെരുമണോട്ട് എത്തില്ലേ? ആ റൂട്ടില്ലേ? പെരുമണ സ്കൂളിന്റെ തൊട്ടിപ്പുറത്താണ് എന്റെ
1: വീട്.
0: അതെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നപ്പോ വരണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ അത് തിരുവോണം ബ്ലൈൻഡ് ആകുമ്പോഴത്തേക്ക് വരാനും പറ്റുന്നില്ല, അവിടെ വരാനൊന്നും ആളില്ലായിരുന്നു.
1: അവിടെ നമ്മളെ പോയിരുന്നു,
0: രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. സാറിലെ സ്കൂളിലെ പണ്ടത്തെ ഓർമ്മകളൊക്കെ എങ്ങനെയൊക്കെ പങ്കുവെക്കാൻ പറയാന്ന് വെച്ചാൽ
1: നമ്മള് അവിടെ അവിടെ ചെന്നപ്പോ അവിടെ ശരിക്കും അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഒരുപാട് അവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും ഒക്കെ, അത് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. അവർക്കും വലിയ സന്തോഷമായിരുന്നു, കാരണം അവിടെ, അതെ അതെ, അവിടെ റേഡിയോയിലൂടെ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് അവർക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയാവോ?
0: അങ്ങനെയൊക്കെ.
1: ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ ഇപ്പൊ രണ്ടുപേര് പാടുന്നോ? പെട്ടെന്ന് ചൊല്ലിക്കോളെ, സമയക്കുറവുണ്ടേ. ഇപ്പൊ വാർത്ത
0: തുടങ്ങും. ചെയ്യുന്ന ൻ ഭക്തി കൊണ്ടു ദാരിദ്ര്യത്തിയോളം ഉൾക്കൊള്ളാതെ കണ്ടില്ല തൂപാജിച്ചിരുന്നു. ഭക്തിയേറും ഭഗവങ്കലെങ്കിലും അവന്റെ ഭാര്യ ഭർത്താവോളം വിരക്തയായില്ല ഭക്ഷിച്ചേ. ക്ഷിപ്രാമിരുട്ടത്തിടിക്ക കൊണ്ടു കല്ലുന്ന പ്രതിഗം പൊതിഞ്ഞു തുണിയിൽ കെട്ടി കൊണ്ടി പൊതിഞ്ഞ പൊതിയ മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കട്ടിന്റെ ഇടുക്കിക്കൊണ്ട്.
1: ഓക്കെ ഓക്കെ, സമയമില്ലാത്തോണ്ട് ഇത്രയും മതി. എന്തായാലും വളരെ സന്തോഷം കേട്ടോ, അന്ന് സ്കൂളിൽ പഠിച്ച കാര്യങ്ങള് ഇപ്പോഴും ഓർത്തിരിക്കുന്നു. അത് ആ ഒരു വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ അല്ലേ? കൊറേയുണ്ട്, എനിക്കറിയാം എനിക്കറിയാം എനിക്കറിയാം. ഇത് കേട്ട സമയത്ത് ഞാനങ്ങ് സ്കൂളിലേക്ക് പോയി കേട്ടോ, തിരികെ സ്കൂളിലേക്ക് പോയി. ഇല്ല ഇല്ല, നമുക്കൊരു ദിവസം അത് ചെല്ലാം, അതിനുള്ളൊരു സമയം നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം വിളിച്ചതിനകത്തുമെല്ലാം. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം, അതോടൊപ്പം പാട്ട് കഴിഞ്ഞിട്ട്, പാട്ടിന് കുറച്ച് സമയമുള്ളൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. ഒരു മണിക്ക് നമ്മൾ പുതിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, അതിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. നമുക്ക് ഇപ്പോൾ പാട്ടിലേക്ക് പോകാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്തെ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർത്ത് മുന്നേറുന്ന ഭാവിയാണ് നമുക്ക് പടുത്തുയർത്തേണ്ടതെന്നും അതിനായി സർക്കാരും പൊതുജനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന വനംവകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശിവപ്രസാദ് ആർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: മനുഷ്യന്റെ നിലനിൽപ്പും വികസനവും പരിസ്ഥിതിയുടെ ആരോഗ്യത്തോടും സമതുലിതാവസ്ഥയോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വന്യജീവികൾ എന്നിവ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൗരന്റെയും കടമ കൂടിയാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക, എന്നീ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും.
0: കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തെ നടിയിൽ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അംഗണത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷകരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന കതിര് പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിലും മറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗതാഗത മന്ത്രി സി പി ജോണും പരിപാടിയിൽ പങ്കെടുത്തു. കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ തണലൊരുക്കുകയാണ് തൊടുപുഴയിലെ അമരം കാവ്. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ജീവവായുവായി നിലകൊള്ളുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ഈ അപൂർവ കലവറയെ അടുത്തറിയാം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് സസ്യജാലങ്ങളുടെയും അപൂർവ ജീവികളുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന പക്ഷികളും ചെറുജീവികളും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയത്തെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. ഭൂമിയുടെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം കാവുകൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിൽ ഒന്നുകൂടിയാണിത്.
0: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിഎംആർഎൽ എക്സാലോജിക് കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ഇഡി ഡയറക്ടർ രാഹുൽ നബീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ലെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. തുടർച്ചയായ രണ്ടാം തവണയും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടെന്ന് പണനയ സമിതി ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. GDP വളർച്ച 6.9% നിന്ന് 6.6% കുറയ്ക്കാനും തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘാർ മുഫ്ത് ബിജുലി പദ്ധതി നടപ്പിലാക്കിയതിൽ എറണാകുളം ജില്ലയ്ക്ക് മികച്ച നേട്ടം. പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ രാജ്യത്ത് 8th എറണാകുളം. ജില്ലയിൽ 42,843 വീടുകളിലാണ് റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ അടൽ അക്ഷി ഊർജ്ജ ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ദേശീയ തലത്തിൽ കേരളം 4th. ഡിജിറ്റൽ ടിക്കറ്റിംഗിൽ സുപ്രധാന നേട്ടം കൈവരിച്ചു തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. ഡിവിഷൻ ചെന്നൈയിലെ അൺറിസർവ്ഡ് ജനറൽ ടിക്കറ്റുകളിൽ 5-ൽ 1 എന്ന നിരക്കിൽ ഇപ്പോൾ യാത്രക്കാർ ബുക്ക് ചെയ്യുന്നത് റെയിൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും നിരന്തരമായി നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെ ഫലമായാണ് ഈ നേട്ടം. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാനായി ഓരോ ദിവസവും അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: സംസ്ഥാനത്ത് കാലവർഷമെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനം വിലക്കേർപ്പെടുത്തി. ESI പരിരക്ഷയുള്ള ജീവനക്കാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അഖിലേന്ത്യാ തലത്തിൽ 22 മെഡിക്കൽ കോളേജുകളിലായി 783 സീറ്റുകൾ അനുവദിച്ചു. ഇതിനു കീഴിൽ MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 21 വരെ അപേക്ഷിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം തുടങ്ങി. സെൻസസ് 222 പോയിന്റ് ഉയർന്ന് 74,582 നിഫ്റ്റി 58 പോയിന്റ് നേട്ടത്തിൽ 23,474 വ്യാപാരം തുടരുന്നു. സ്വർണ വിലയിൽ ഇടിവ്. ഗ്രാമിന് 35 രൂപ താഴ്ന്ന് 14,275 രൂപയും പവന് 114,200 രൂപയുമാണ് ഇന്നത്തെ വില. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി M. ലിജു. ബാറുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും അഴിമതി രഹിതമായി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പോലെ എക്സൈസിന്റെ തനത് ലഹരി വിരുദ്ധ പരിപാടി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. CMR എക്സാൻ ലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിലും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സൂറത്ത് നടക്കുന്ന ചടങ്ങിൽ വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയപാത 56 4-വരിയാക്കുന്നതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെ 18,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഗുജറാത്തിൽ തുടക്കം കുറിക്കുക. ഡാമിനിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡാമിനിലെ NIFT ക്യാമ്പസിന്റെ തറക്കല്ലിടലടക്കം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. കൽപ്പേനി കടമത്ത് ദ്വീപുകളിലെ തുറമുഖ സൌകര്യങ്ങളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. 300 മീറ്റർ വരെ നീളമുള്ള ക്രൂയിസ് കപ്പലുകൾ ഉൾപ്പെടെ വലിയ യാത്രാക്കപ്പലുകൾ വർഷം മുഴുവനും നങ്കൂരമിടാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇവിടെ സംവിധാനമൊരുക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. തുടർച്ചയായ 2ാം തവണയാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI പണനയം പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.6 നിന്ന് 5.1% ഉയരുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ.
1: That the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the LAF unchanged at 5.25%.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഓരോ പൌരനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേട് മാക്കേ നാം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ പ്രതിവർഷം 1.1 ലക്ഷത്തോളം ഹെക്ടർ വനവൽക്കരണം സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഇന്ത്യയ്ക്ക്

0: വനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി തടയാൻ പരിശോധന ഉറപ്പാക്കിയതായും ശ്രീ ഷിബു ബേബി ജോൺ വ്യക്തമാക്കി.
1: ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധനയുണ്ടാകും.
0: വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഇളവ് ബാധകമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നീക്കത്തിലൂടെ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെരിഫിക്കേഷൻ, പുനർമൂല്യനിർണയം എന്നിവയ്ക്കായി പരാതി പരിഹാര പോർട്ടലിലൂടെ 70,000 അപേക്ഷകൾ ലഭിച്ചതായി CBSE. മാർക്ക് വെരിഫിക്കേഷനുള്ള 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 63,000-ത്തിലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി ചൊവ്വാഴ്ചയാണ് CBSE റിവാലുവേഷൻ പോർട്ടൽ ആരംഭിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. കർണാടക ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവച്ചു. ബംഗളൂരു വികസന വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പകരം ജലവിഭവ വകുപ്പ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. നിയമസഭാംഗമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ബംഗളൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമലിംഗ റെഡ്ഡിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കാലവർഷമെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മസ്കറ്റിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനലിന് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി നിർത്തിവച്ച് ഒമാൻ. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനം നടന്നത്. ഒമാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മിന അൽ ഫഹൽ ടെർമിനലിലൂടെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച് ദീർഘകാല കരാറിലെത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തം സുദൃഢമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള സഹകരണം കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ നിരർത്ഥകമാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്ര വിദേശ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ളക്സ് ഫ്യൂവൽ യാത്രാവിമാനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ളക്സ് ഫ്യൂവൽ വാഹനങ്ങളിലുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഈ മാസം 23 നടക്കുന്ന രണ്ടാമത് സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ചടങ്ങിനാണ് പുരസ്കാരം സമ്മാനിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
3: ചിരിക്കുവാനും ചിന്തിക്കുവാനും നർമ്മ കവിതകളും നർമ്മ ഭാവനകളും കോർത്തിണക്കി അവതരിപ്പിക്കുന്നു അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KM തോമസ്, കൊല്ലം. വെള്ളിയാഴ്ച 3 മണിക്ക് പുനഃപ്രക്ഷേപണം, ഞായറാഴ്ച രാവിലെ 8:15.
4: അങ്ങനെ ഒരു ചെറിയ ഇടവേളയൊക്കെ കഴിഞ്ഞിട്ട്, ചെറിയ അത്ര ചെറിയ ഇടവേളയൊന്നുമല്ലേ, അങ്ങനെ ഒരു ഇടവേളയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ കാതോട് കാതോരം തുടരുകയാണ്. നമ്മൾ കുറേ നേരത്തെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങൾ 1 മണിക്ക് ശേഷം പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ റിയൽ ടാസ്ക് ദേ വരികയാണ്. നിങ്ങളെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ കുഴിച്ചു വെച്ചിട്ട് അത് കിളിച്ച് പരിപാലിച്ച് വന്ന ഏതെങ്കിലും ഒരു ചെടിയോ മരമോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ എനിക്ക് അയച്ചു തരണം കേട്ടോ. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾ ഇങ്ങോട്ടിപ്പം ചെയ്യാനുള്ളത്. ഇത് തന്നെയാണ്. അപ്പം എന്താണെന്നുള്ളത് മനസ്സിലായി. നിങ്ങൾ ഈ സാധാരണ എല്ലാം വീട്ടിനകത്തിരുന്നുകൊണ്ട് ഉള്ള പരിപാടികളാണ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു, അല്ലാതെയൊക്കെ ചെയ്ത് നെറ്റിലൊന്നും സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. നിങ്ങൾ തന്നെ വെച്ചത് കള്ളത്തരം കാണിക്കരുത് കേട്ടോ. നമ്മൾ പറയത്തില്ലേ ഈ സ്കൂളിലെ പടിയും പറയത്തില്ലേ കള്ളത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞതുപോലെ കള്ളത്തരമൊന്നും കാണിക്കരുത്. നിങ്ങൾ തന്നെ കുഴിച്ചു വെച്ചിട്ട്, അതായത് നിങ്ങളുടെ പൂർണ്ണമായിട്ടും നിങ്ങളുടേതായിട്ടുള്ള സൃഷ്ടി, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചെടിയോ മരമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെനിക്ക് അയച്ചു തരിക, ഇപ്പം തന്നെ അയച്ചു തരിക. അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരണം കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിടാം കേട്ടോ. വോയിസ് ഇടല്ലേ, വോയിസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരുന്നുണ്ട് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം കഴിയുമെങ്കിൽ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ടാൽ വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ആദ്യത്തെ ഒരു കോളിലേക്ക്, അതായത് ബ്രേക്ക് കഴിഞ്ഞുള്ള ആദ്യത്തെ കോളിലേക്ക് പോവുകയാണ്. ഹലോ, നമസ്കാരം.
5: നമസ്കാരം അബ്ദുൽ സന്തോഷ് തങ്കൾ സാർ, ഞാൻ മണികണ്ഠൻ കോളേത്തോട്.
4: നമസ്കാരം മണികണ്ഠൻ ചേട്ടോ, എന്തൊക്കെയുണ്ട് പോളേത്തോട്ടിലെ വിശേഷം? പോളേത്തോട്ടിലാണോ ഇപ്പോ ഉള്ളത്?
5: അതെ അതെ,
4: ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: സുഖമായിരിക്കുന്നു. മഴ പെയ്യുന്നില്ല, ഇന്ന് പെയ്തില്ല, കുറച്ചു നേരം പെയ്യും. ഇന്നലെയൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഇന്നൊന്ന് ശക്തിപ്പെടുമെന്ന് ഇതൊന്നും ശക്തിപ്പെട്ടില്ല.
4: ഇല്ല, ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു അല്ലേ? മഴയായിരുന്നു. പ്രത്യേകിച്ച് റോഡുകളൊക്കെ, പല റോഡുകളിലും വെള്ളം കയറി എന്ന് പറഞ്ഞുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് ഇട്ടേക്കുന്നു കേട്ടോ. അതെ അതെ, പരിസ്ഥിതി.
5: എല്ലാവർക്കും ആശംസകൾ. നമ്മൾ മരങ്ങൾ വെക്കുക, അടുത്ത തലമുറക്കെങ്കിലും ഉപയോഗപ്പെടട്ടെ.
4: അത്തരത്തിൽ മണികണ്ഠൻ ചേട്ടൻ വെച്ച് പിടിപ്പിച്ച വലിയ മരങ്ങൾ ഏതെങ്കിലും ഉണ്ടോ?
5: ഒന്നുമില്ല. നമ്മളിപ്പോ കുറച്ചാൾ വാഴ വീടാരും അങ്ങനെ മാറി മാറി മാറി എന്നുള്ള അവിടെ വെച്ചില്ല. എന്നാ ഈ മരങ്ങൾ കിട്ടുമായിരുന്നു. നമ്മുടെ ഈ നമ്മുടെ ഈ കുളിക്കാൻ പോകുമ്പോഴേ കുളി നമ്മുടെ ബലി ബലിക്ക് ബലിയിടാൻ പോകുമ്പോ അവിടെ നിന്ന് കിട്ടുമായിരുന്നു. നമുക്ക് മരം ഇല്ലാത്തവരും മേടിക്കത്തില്ല, ഇതാ വെക്കാൻ സ്ഥലം ഇല്ലാത്തവരും മേടിക്കത്തില്ല.
4: അപ്പം എന്തായാലും അല്ല, വേറൊരു കാര്യമുണ്ട്, വാടക വീടാണെങ്കിലും നമുക്കൊരു മരം അവിടെ വെക്കാം. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും
5: മുകളിലൊക്കെയാണെങ്കിൽ വെക്കാൻ പറ്റത്തില്ല, താഴെയൊക്കെ വേറെ ആൾക്കാരെ.
4: അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരിയാണ്.
5: പിന്നെ എനിക്ക് വേണ്ട പാട്ട് ആ ചിത്രശലം പറഞ്ഞോട്ടെ എന്നുള്ള സിനിമയില് നസീർ ഷീല അഭിനയിച്ചാണ്. വയലാർ എഴുതി, ദേവരായ സംഗീതം എഴുതി, യേശുദാസ് പണ്ഡിത്.

പ്രകൃതിനത്തിൽ പറ്റിയൊരു പാട്ട് തന്നെ മിക്കവാറും അതിന്റെ വരികളെല്ലാം പാടി കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കിയുള്ള മിച്ചമുണ്ടോ? എന്തായാലും നമുക്ക് കേൾക്കാം, ബാക്കിയുള്ളത് നമുക്ക് കേൾക്കാം, കേട്ടിട്ട് തിരിച്ചു വരാം. ഞാനെടുക്കും സന്തോഷത്തിങ്ങളോടൊപ്പം കാതൂർ കാതൂരത്തിൽ.

നമ്മൾ എന്തെങ്കിലും ഒരു സാധനമൊക്കെ നമ്മളിങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന സമയത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാവോ? ഒന്ന്, നമ്മളിപ്പോൾ ഒരു കമ്പ് നട്ടാണെന്ന് വെച്ചോളൂ. അപ്പം അതിനകത്ത് ഇങ്ങനെ ആദ്യത്തെ ഇല ഇങ്ങനെ വരുന്ന സമയത്ത്, ഒരു മുട്ട ഇങ്ങനെ കിളിച്ചൊരു സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അതുപോലെ അതിങ്ങനെ വളർന്ന് പന്തലിച്ച് വലുതായി കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനകത്ത് വലിയൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ഏതെങ്കിലും പൂക്കൾ വരുന്ന സമയത്ത്, പിന്നെ അതിനകത്ത് കായ് വരുന്ന സമയത്ത്, ആ കായ് നമ്മൾ ഭക്ഷിക്കുന്ന സമയത്ത്, ഇതൊക്കെ വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. ദേ എൻ്റെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച റംബുട്ടാൻ, അത് പിന്നെ അല്ല സോറി റംബുട്ടാൻ അല്ല, ഡ്രാഗൺ ഫ്രൂട്ട്. ആ ഡ്രാഗൺ ഫ്രൂട്ട് പൂവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ് കേട്ടോ. അയച്ച ആളിൻ്റെ പേരില്ലെന്നേ ഉള്ളൂ, 4 3 9 അവസാനിക്കുന്ന നമ്പറിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ആ പേരൂടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ച് നിൽക്കുന്നതിൻ്റെ എൻ്റെ ഫോട്ടോ, ആ പൂവിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഇനി അത് ഡ്രാഗൺ ഫ്രൂട്ട് ആയി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അന്ന് നമ്മുടെ ടോപ്പിക് ഇതല്ല എങ്കിൽ പോലും അന്നത്തെ ദിവസം ഞാനിവിടെ പിന്നെ നമ്മുടെ കതുർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് ഫോട്ടോ ഇട്ട് തരണം എന്നൊരു ചെറിയ റിക്വസ്റ്റ് കൂടെ ഉണ്ട്. കാരണം ആ ഒരു സന്തോഷത്തിൽ നമ്മളും കൂടെ പങ്കു ചേരുന്നു, അതാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. വേറെയും കുറേ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങൾ വെച്ച് പിടിപ്പിച്ച ഏതെങ്കിലും സാധനം, ഏതെങ്കിലും മരങ്ങൾ, അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം. അതാണ് ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൽ നമ്മളും ഇതിനകത്തൊരു പാർട്ടാണ്.

0: പിന്നെ
1: ഈ പ്രാവശ്യം പൂത്ത് രണ്ട് കമ്പ് പൂത്ത് രണ്ട് മൂന്ന് കാല് പിടിച്ച് ഒരു കാപ്പ് നിപ്പുണ്ട്, ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോയി.
0: എല്ലാം കൊഴിഞ്ഞു. ഓക്കെ, പിന്നെ വേറെ
1: വാഴയുണ്ട്, രണ്ട് മൂന്ന് വാഴയുണ്ട്, ഒരു പ്ലാവ് മാറ്റം വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ചിരിച്ചൊക്കെ ഉണ്ട്. ഒരു മുരിങ്ങയുണ്ട്.
0: ഉള്ളതില് നമ്മള് മാക്സിമം വെച്ചിട്ടുണ്ട്.
1: അതെ, ഉള്ള മൂന്ന് സെന്റിന് ഒരു കൊച്ചൊരു വീടും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ചിരിച്ചൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു ചിരി ചെടി നട്ടിട്ടുണ്ട്.
0: അല്ല, എനിക്കറിയാവുന്ന ഇവിടെ കടപ്പാക്കടയില് ഒരു വീട് രണ്ട് സെന്റ് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 450-500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടും ഉണ്ട്. അതിന്റെ കോർണറിൽ അതിന്റെ മൂലക്കൊരു ഒരു നല്ല വലിയൊരു മാവ് നിപ്പുണ്ട്. ആ ഒരു വീട് വെച്ച സമയത്ത് ആ മാവ് വെട്ടിക്കളയാതെ അതിനെ നിർത്തിക്കൊണ്ടാണ് ആ വീട് വെച്ചത്. രണ്ട് സെന്റേ ഉള്ളൂ. അതാണ് അതാണ് അതിന്റെ ഒരു ഭംഗി. അപ്പൊ അവര് പറയുന്നു ഒരു മാവെങ്കിലും അവിടെ നിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്.
1: നമ്മൾ വാങ്ങുമ്പോ ഇത് ഒന്നും ഇല്ലായിരുന്നു, വെറും തറയായിരുന്നു. പിന്നെ നമ്മളിപ്പോ വെച്ചിട്ടുണ്ട്, മാവും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പൊ എന്തായാലും നമ്മളുടെയും ഒരു കയ്യൊപ്പ് ഈ പ്രകൃതിയിൽ ഉണ്ട് എന്നുള്ളതാണ് സൽമാ ബീവി പറഞ്ഞിരിക്കുന്ന കാര്യം. ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരാം. ഞാൻ എടുക്കുന്ന സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതൂർ കാതൂരത്തിൽ.

0: വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറേ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. നമ്മുടെ പനിക്കൂർക്ക ഇല്ലേ, പനിക്കൂർക്ക ഞങ്ങൾ സ്ഥിരമായി ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നതാണ്. പിന്നെ വാഴ, അത് കൊലച്ച് നിൽക്കുന്ന വാഴ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കപ്പയ്ക്ക എന്ന് നമ്മൾ പറയുന്ന പപ്പായ, പപ്പരയ്ക്ക ഏറ്റവും കൂടുതൽ പേരുള്ള ഒരു സാധനമാണ്. നമ്മളതൊരിക്കൽ നമ്മുടെ കാതൂർകാതൂരത്തിൽ തന്നെ ചെയ്തതാണ്, ഓർമ്മയുണ്ടല്ലോ. നിങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു സംഗതിയാണ്. പിന്നെ പ്ലാവിനകത്ത് ചക്ക പിടിച്ച് നിൽക്കുന്ന പ്ലാവ് അല്ലേ. മഴയൊക്കെ പെയ്തുകൊണ്ട് ഇനി ആ ചക്കയ്ക്ക് ഗുണം ഉണ്ടാവുമോ? മധുരം കാണത്തില്ല, എന്തായാലും പഴുപ്പിക്കാൻ കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് ഇടണേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അയച്ചിരിക്കുകയാണ്. അത് അയച്ചിരിക്കുന്നത് ദിശ്യാഗിരിയാണ്, ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വീട്ടിനകത്ത് സമാധാനമായിട്ടിരുന്ന് റേഡിയോ കേട്ടുകൊണ്ടിരുന്നതാണ്, ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൊബൈലെടുത്ത് പുറത്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടത്. അതാണ് ഞാൻ പറഞ്ഞത് മഴയുണ്ടോ എന്ന് അറിഞ്ഞില്ല, മഴയുണ്ടെങ്കിൽ പണിയാകും നമ്മുടെ പരിപാടിക്ക് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം മഴയില്ല, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കാനുള്ളവർക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നിങ്ങൾ അത് ഇനി അതല്ല, അപ്പം ഞാനല്ല, എൻ്റെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണ് അത് വെച്ചതെങ്കിൽ ആ ഒരു കാര്യം ഫോട്ടോ എടുത്തിടാം, എന്നിട്ട് മെൻഷൻ ചെയ്താൽ മതി ഇന്ന ആളാണ് അത് വെച്ചത്. കാരണം എന്താ, അവർ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെ ഇരിക്കട്ടെന്നേ, അതൊരു സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വരുന്നുണ്ട് നോക്കാം. ഹലോ നമസ്കാരം.
1: ഹലോ
0: നമസ്കാരം, ആരാണ്, പേരൊന്ന് പറയൂ.
1: ശ്രീലത, പെരിനാട് നിന്ന്.
0: പെരിനാട് നിന്നും ശ്രീലത, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇന്നിത്തിരി തെളിച്ചമുണ്ട് ഇവിടൊക്കെ, പെരിനാടൊക്കെ.
0: ഓക്കെ, പരിസ്ഥിതി ദിനമല്ലേ, അപ്പൊ ഇച്ചിരി തെളിഞ്ഞു നിൽക്കുകയാണ്.
1: അവിടെ
0: ഏതെങ്കിലും സ്വന്തമായിട്ട് മരങ്ങൾ ഏതെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? സ്വന്തം
1: കറിവേപ്പ്, പിന്നെ അഗസ്ത്യ ചീര, പനിക്കൂർക്കയില, ഇപ്പൊ സാറ് പറഞ്ഞല്ലോ പനിക്കൂർക്കയില, അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
0: മരങ്ങളായിട്ടുള്ള എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ?
1: മരങ്ങളില്ല, ആത്തിച്ചക്കയില്ലേ, അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
0: അത് മരമല്ലല്ലോ, അതൊരു ചെടി.
1: പിന്നെ പപ്പായൊക്കെ തനിയെ കിളിച്ചു വന്നിട്ടേ ഉള്ളു, തൈയായിട്ട് വെച്ചു.
0: അത് കുറെ ശ്രമിച്ചു നമ്മളെ കൊണ്ട് വെക്കാനായിട്ട്, നമ്മൾ ചെയ്യാതിരുന്നപ്പോ തനിയെ തന്നെ കിളിച്ചു വന്നു,
1: തനിയെ.
0: അല്ല, അത് പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ തനിയെ പോലും കിളിക്കുന്നില്ല കേട്ടോ. ഏറ്റവും അത്യാവശ്യമുള്ളതാണ്, ഒരു കറിക്കെങ്ങും ഒരു ഒരു സാധനം ഇല്ലെങ്കില്, കറിക്കെങ്ങും ഒരു സാധനം ഇല്ലെങ്കിൽ നേരെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് രണ്ടെണ്ണം
1: എടുത്ത്
0: മെഴുക്ക് പുരട്ടിയോ തോരൻ വെക്കോ ഒഴിച്ചേറി വെക്കോ, അതെ ഒക്കെ ചെയ്യാം. ഏറ്റവും നല്ലതാണ് അതിന്റെ ആ ഒരു, പിന്നെ വളരെ വില പിടിച്ചൊരു സാധനമാണ് അതിന്റെ കറ എടുക്കുന്നതെന്ന് പറഞ്ഞു. നമ്മള് ഇങ്ങനെയല്ല ചെന്ന്, തമിഴ്നാട്ടിലൊക്കെ അതിന്റെ ഫാമുകൾ പോലെ ഇങ്ങനെ വലിയ പ്ലാന്റേഷൻ പോലെയൊക്കെ ഉണ്ട്, അതിന്റെ കറ എടുത്തിട്ട് അത് വലിയതാണ്, ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അതൊരു ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, നമ്മളൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല എന്ന് മാത്രം അല്ലെ. അപ്പൊ എന്തായാലും ഈ ഒരു പ്രകൃതി ദിനത്തിനകത്ത്, ഒരു പരിസ്ഥിതി ദിനത്തില് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഇട്ടത് കേട്ടോ. അപ്പോൾ പറഞ്ഞ പാട്ടിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരാം. ഞാൻ എടുക്കട്ടെ, സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതൂർ കാതൂർ.

0: നമുക്ക് ഈ ചെടികളൊക്കെ വെക്കുന്നതിന് സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? സാധാരണ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് 2 സെന്റ് 3 സെന്റിലൊക്കെയാണ്, പ്രത്യേകിച്ച് ടൗൺ ഏരിയയിലൊക്കെ അത് തന്നെ വളരെ ലാവിഷ് ആണല്ലേ. 3 സെന്റൊക്കെ ഉണ്ടെന്ന് പറയുന്നത് വലിയ സൗകര്യങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ മരങ്ങളൊന്നും വെച്ചുപിടിപ്പിക്കാൻ കഴിവതും പറ്റത്തില്ല, കാരണം വീടിനോട് ചേർന്നൊക്കെ നമുക്ക് വെക്കുക, പുതുതായിട്ട് വെച്ചുപിടിപ്പിക്കാനൊന്നും സ്ഥലമില്ലാത്ത കാര്യമാണ്. ചെടികൾ പോലും വെക്കാൻ പറ്റില്ല എങ്കിൽ നമ്മൾ വീടിന്റെ ടെറസിന്റെ മുകളിലൊക്കെ ഒന്ന് വെക്കും. പുറത്തോട്ട് കാണുന്നില്ല എങ്കിൽ പോലും അവിടെ മുകളിൽ ചെന്നിരിക്കുന്ന സമയത്തൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പൊ അത്തരത്തിൽ വെച്ചുപിടിപ്പിച്ച ഒരു പടം എനിക്ക് ഇട്ട് തന്നിരിക്കുകയാണ് ശൈലജൻ നീണ്ടകര കേട്ടോ. അദ്ദേഹം അയച്ചിരിക്കുന്നു, എന്റെ വീടിന്റെ ടെറസിൽ മക്കൾ വളർത്തിയിരിക്കുന്ന ജമന്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിറച്ച് പൂത്ത് നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ മഴയൊക്കെ പെയ്യുമ്പോൾ അതെല്ലാം പൊഴിഞ്ഞു പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം കൂടെ ഉണ്ട് കേട്ടോ. എന്തായാലും വളരെ നല്ല രീതിയിൽ മഞ്ഞ കളറിൽ ഇങ്ങനെ ജമന്തി പൂക്കളെല്ലാം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഫോട്ടോസ് നിങ്ങൾ ചെടികളാകാം, അതല്ലെങ്കിൽ മരങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോ. നമ്മളിപ്പോൾ ചെടികളൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഷോർട്ട് ടേം പീരീഡിലേക്കാണ് അതിൻ്റെ വരുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു മരം വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ലോങ് ടേമിലേക്ക് നമുക്ക് അടുത്തും അതിനടുത്തുമായിട്ടുള്ള തലമുറകളിലേക്കൊക്കെ അത് പോകുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ പ്രത്യേകം അടിക്കുറിപ്പോടുകൂടി അത് എനിക്ക് ഇട്ട് തരണം. നമ്മുടെ നമ്പർ 9809013111 എന്ന് പറഞ്ഞ നമ്പറാണ്. നമ്പർ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, കാരണം പുതിയ ആരെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും ഇത് സേവ് ചെയ്തിട്ടുണ്ട്, റേഡിയോ ബെൻസിഗർ എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ 9809013111 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് തന്നെയാണ്. അപ്പം നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്, പോകും നോക്കാം ആരാണെന്നുള്ളത്. ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാണ്, പേരൊന്ന് പറയാമോ? തട്ടാമലയിൽ നിന്നും ആണോ? എനിക്ക് ഓഡിയോ ബ്രേക്ക് ആണ് കേട്ടോ, നല്ല
1: ക്ലാരിറ്റി.
0: തെക്കൻകര, ഓക്കെ ഓക്കെ. സുധ അല്ലേ, സുധ എന്നല്ലേ പേര് പറഞ്ഞ? അതെ, ഓക്കെ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. നല്ല മഴയൊക്കെ ആണല്ലോ അവിടെ അല്ലേ? ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്ന ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്ന് പ്രകൃതി ദിനത്തിൽ അഥവാ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളായിട്ട് വെച്ച് പിടിപ്പിച്ച മരങ്ങളൊക്കെ ഉണ്ടോ വീട്ടിലുണ്ടോ? പ്ലാവക്ക നിപ്പുണ്ടെന്ന് പറഞ്ഞത് വേറെ ആരെങ്കിലും വെച്ചതല്ല, നമ്മൾ, ഞാൻ ഉണ്ടോ?
1: നമ്മള് ഇതിന്റെ കുരു കൊണ്ടിട്ട് കളിപ്പിച്ചതാണ്.
0: ആണ് അല്ലേ? ഓക്കെ.
1: പക്ഷെ അത് പത്രത്തെ പുരകളൊക്കെ ഞാന് ശല്യാന്നും പറഞ്ഞ് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് പെറ്റിഷൻ കൊടുത്തായിരുന്നു. അത് പിന്നെ നമ്മള് കൂടി കളഞ്ഞു. പിന്നെ വേറെ മരങ്ങളുണ്ടായിരുന്നു, 7000 രൂപ കൊടുത്ത് ബാക്കിയുള്ള മരങ്ങളെല്ലാം കൂടി.
0: അപ്പൊ അപ്പുറത്തൊക്കെ പോയതൊക്കെ കൊറേ നമ്മള് അത് വെട്ടിക്കളയേണ്ടി വന്നു അല്ലേ?
1: ബാക്കി വേറെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തേച്ച് അത് ഇതൊക്കെ അങ്ങനെ മുറിച്ച് കളഞ്ഞു. പിന്നെ അടുത്ത പുരയിടക്കാരൻ, അടുത്ത മാസമായപ്പോ അടുത്ത പുരയിടക്കാരൻ വേറൊരു പുരയിടക്കാരനും കൊണ്ടുവന്ന് പഞ്ചായത്തിൽ കൊടുത്തു.
0: അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പുരയിടത്തിൽ മരം ഒന്നും ഇല്ലേ, എല്ലാം അപ്പുറത്തെ പുരയിടത്തിലോട്ട് തന്നെ. ആ ശരി. അപ്പൊ അടുത്ത പുരയിടത്തിലേക്കുള്ള നമ്മൾ വെട്ടിക്കളയണോ? നമ്മള് തന്നെ നമ്മുടെ ടൈം പാസിലൊക്കെ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ മരത്തിന്റെ ഇലകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ അല്ലെ? ഇല്ല, ആ അതാണ്. പിന്നെ ഒരു സൗഹൃദത്തിലൊക്കെ പോവുകയാണെങ്കിൽ എല്ലായിടത്തും അങ്ങ് പോകും, കാരണം ഈ മരത്തിൽ നിന്നും 2 ചക്ക കിട്ടുന്ന സമയത്ത് അതിലൊരു ചക്ക നമ്മൾ അവർക്ക് കൊടുക്കുകയും നമ്മളൊക്കെ ചെയ്യുമ്പോൾ അവരും വിചാരിക്കും, ആ ഈ ഇതിന്റെ ഇലയൊക്കെ ഇച്ചിരി വീണാലും അവരതിന്റെ കായ് പിടിക്കുന്ന സമയത്ത് നമുക്ക് കൊണ്ട് തരുമല്ലോ എന്നൊക്കെ വെച്ചൊരു സൗഹൃദത്തിലങ്ങ് പോവും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? നമുക്ക് പാട്ടിലേക്ക് തന്നെ പോകാം. പാട്ട് കേട്ടിട്ട് ഒരുമിച്ചിരുന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഞാനൊരു സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതൂർ കാതൂരത്തിൽ.

0: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
1: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
1: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
1: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
1: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.
1: എസ് എൻ കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
0: ഫോൺ 0474-274-0503.
1: മൊബൈൽ 9446787715.
2: നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ, പക്ഷെ എനിക്ക് എൻ്റെ കടമ നിറവേറ്റാതിരിക്കാനാകില്ലല്ലോ. ഞാൻ ഈ ഡയലോഗ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ കുട്ടിസാറ് ഒരു ഫോട്ടോ ഇട്ട് ആ ഫോട്ടോ കണ്ടതിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഫോട്ടോയുടെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: 15 വർഷം മുമ്പ് ഞാൻ കടയുടെ മുന്നിൽ വെച്ച ഒരു മരത്തിൻ്റെതാണ് ഫോട്ടോ വച്ചിരിക്കുന്നത് കേട്ടോ. റോഡ് വികസനത്തിൻ്റെ പേരിൽ കഴിഞ്ഞ ആഴ്ച ആ മരം മുറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഒരു ചിത്രം അയച്ചിരിക്കുന്നത്. ഒരു മരത്തിൻ്റെ കുറ്റി നിൽക്കുന്നു, പക്ഷേ ആ മുറിച്ചു മാറ്റിയതിൻ്റെ താഴെ നിന്നും അത് പൊട്ടിക്കിളിച്ചിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തുകൊള്ളൂ, പക്ഷേ എനിക്ക്, അതായത് ഈ മരത്തിന്, മരത്തിൻ്റെ കടമ നിർവഹിക്കാതിരിക്കാനാകില്ല. മരം നമ്മൾ വെട്ടിമുറിച്ചാൽ പോലും അത് വീണ്ടും കിളിച്ചുകൊണ്ടേയിരിക്കും. സൈഡിൽ നിന്ന് വീണ്ടും അത് കിളിച്ചുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. അതാണ് ഈ ഒരു ചിത്രം കണ്ട സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്. ഇതുപോലെ ഒരുപാട് ഫോട്ടോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഗ്രീൻ ആപ്പിളിൻ്റെ ഫോട്ടോ അയച്ചിരിക്കുന്നു. ഗ്രീൻ ആപ്പിൾ പിടിച്ചു നിൽക്കുന്നത് ബേബി രാജഗോപാലൻ മുളങ്കാടകം അയച്ചിരിക്കുന്നു. ഗ്രീൻ ആപ്പിൾ തന്നെ ആ ഫോട്ടോയ്ക്കകത്ത്. അതെ അതെ അതെ, നോക്കുമ്പോൾ നമുക്കറിയാം. ഇത് എവിടെയാണ്? നമ്മുടെ നാട്ടിലൊക്കെ ഗ്രീൻ ആപ്പിൾ പിടിക്കുമോ? അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ഒന്ന് തരണേ കേട്ടോ. ഇതെന്താണെന്നുള്ളത് വളരെ കൗതുകം തോന്നുന്നുണ്ട് ഇത് കാണുന്ന സമയത്ത്. എന്തായാലും ഇത്തരത്തിലുള്ള നമ്മൾ തന്നെ, ഇതെന്തായാലും തനിയെ കളിച്ചു വരില്ല എന്നറിയാമല്ലോ, നമ്മൾ തന്നെ തയ്യൊക്കെ മേടിച്ചു വെച്ച് മെനക്കെട്ട് നിന്ന് പിടിപ്പിച്ചെടുക്കുന്നതാണ്. അതൊക്കെ ഇങ്ങനെയൊക്കെ ഈ ആപ്പിളൊക്കെ ഇത് വരുന്ന സമയത്തൊക്കെ എന്തൊരു സന്തോഷമായിരിക്കും നമുക്കല്ലേ. എന്ന് ചോദിക്കും, 2 കിലോ ആപ്പിൾ കടയിൽ പോയി മേടിച്ചാലോ? ഒന്ന് ഒരു സന്തോഷവും കിട്ടത്തില്ല, കാശ് പോകുന്ന വിഷമം മാത്രമേ അവിടെ ഉണ്ടാകുള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൃഷി ചെയ്ത് ഒരാപ്പിൾ കിട്ടിയാൽ പോലും അതിന് 100 കിലോ ആപ്പിൾ കിട്ടുന്നതിനേക്കാൾ സന്തോഷമാണ്. ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയുക, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ മെസ്സേജ് ഇടാം കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഒരു കോൾ വരുന്നുണ്ട്, നോക്കാം ആരാണെന്നുള്ളത്. ഹലോ, നമസ്കാരം.
3: ഹലോ,
2: നമസ്കാരം. ആരാണ്, പേരൊന്ന് പറയാമോ?
3: നമസ്കാരം സാറേ, സന്തോഷ് സാറല്ലേ?
2: അതെ.
3: ഞാൻ നേരത്തെ പാട്ട് പറഞ്ഞതിന് ഫിലോമിന മാഡം എടുത്തായിരുന്നു. ഇവിടെ പരപൂർണ്ണിടുന്നു അല്ലത്തുന്നു ശിവോജന.
2: ഓക്കെ ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖമില്ല, എനിക്ക് സുഖമില്ല.
2: ഇരിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് അങ്ങ് പോവുകയാണ്. നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച്
3: ഇവിടെ കിടക്കയാണ്. എനിക്ക് ഒരുപാട് മരങ്ങളുടെ പടം
2: അല്ല, പടം അയക്കണ്ട അയക്കണ്ട, ഇതി കൂടെ പറഞ്ഞാ മതി. നമ്മൾ അല്ല, സാരമില്ല, നമ്മൾ ഇതേ കൂടെ പറഞ്ഞാ മതി. നമ്മൾ എത്ര മരങ്ങൾ, ചെടിയല്ല ഞാൻ ചോദിക്കുന്നത്, മരങ്ങൾ ഏതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്?
3: മരങ്ങള് ചെറിയ ഒരു യാവുണ്ട്, മാവുണ്ട്, മാവില് മാങ്ങ ഒക്കെ പിടിച്ചിട്ടുണ്ട്.
2: മാവ് ഏതാണ് ഇനം?
3: മാവ് നാട്ടുമാവ് എന്ന് പറയും, നല്ല കുഞ്ഞു മാങ്ങ, നല്ല മാവാണ്, മൊത്തം കുളിപ്പില്ല, നല്ല മധുരമാണ്.
2: ഓഹ് ഓക്കെ ഓക്കെ,
3: അത് കണ്ടിട്ടുണ്ടോ സാറ്?
2: ആ, ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നതാണെന്ന് തോന്നുന്നു. അതിനകത്ത് മാംസം കുറവായിരിക്കും അല്ലേ? ഒരു ഉണ്ട
3: കുഞ്ഞു കുടിക്കുന്നല്ല,
2: അതല്ലേ
3: കുടിക്കുന്നത് തന്നെ. പക്ഷെ അത് ഒരുപാട് അങ്ങ് പിടിക്കില്ല, നെല്ലിക്കൈ പിടിക്കുന്നത് പോലെ ഒരുപാട് വലിപ്പമില്ല.
2: ഇതെല്ലാം മാങ്ങയുടെ കാര്യമൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കുകയാണ്. ശരിക്കും അങ്ങോട്ട് വന്ന് അവിടെ നിന്ന് കുറെ മാങ്ങ പറിച്ചോണ്ട് വരാൻ തോന്നുക. ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞു മാങ്ങയുടെ സീസൺ. കഴിഞ്ഞു
3: അടുത്ത മാങ്ങ സീസണിൽ ഞാൻ സാറിനെ
2: വിളിക്കാം. അല്ല അല്ല അല്ല അല്ല, ഞാൻ ഇരവരെ സന്തോഷമല്ല, അഡ്വക്കേറ്റ് സന്തോഷമാണ്. ഞാൻ മയ്യനാടാണ്, കുട്ടിക്കട.
3: ഒരുപാട് സഹകരണമുണ്ട്. എന്റെ അമ്മമ്മയുടെ സ്ഥലം മയ്യനാടാണ്, എന്റെ സഹോദരൻ എന്റെ അപ്പച്ചി ഒക്കെ കൊണ്ടുവന്ന് മയ്യനാടാണ്.
2: നമ്മൾ
3: സഹകരിക്കുന്നു.
2: എന്തായാലും നമ്മളത് സന്തോഷം പങ്കുവെച്ചു അതിനകത്ത് കേട്ടോ. അതിനകത്ത് ഇത് ഇത് പറഞ്ഞ സമയത്ത് എന്റെ വീട്ടിലും എന്റെ വീട്ടിലും ഒക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ച ഒരുപാട് മരങ്ങളുണ്ട്, ഒരുപാട് വലിയ മരങ്ങള്, ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും
3: നേരത്തെ സാർ പറഞ്ഞില്ലേ പനിക്കൂർക്ക എന്ന്, അത് ഞവരേല എന്നാണ് അതിന്റെ വേറൊരു പേര്.
2: അതെ അതെ,
3: തുളസി, തുളസി, ചെമ്പരത്തി, മുല്ല, പിച്ചി, അല്ല
2: വാങ്ങി വെക്കുന്നപ്പോ നമ്മള് തൈ അതിൻ്റെ വാങ്ങി, പക്ഷെ അതിനെ പരിപാലിച്ചു കൊണ്ട് പോകുക എന്ന് പറഞ്ഞ ജോലി തന്നെയാണ്. അതിനൊരു ഒരു ഒരു മനസ്സും കൂടെ വേണം കേട്ടോ അല്ലെ.
3: അതെ സാറേ, പക്ഷെ എനിക്കിതൊന്നും ഫോട്ടോ എടുത്തയക്കാൻ എന്റെ ഫോണില് വാട്സാപ്പില്ല.
2: കുഴപ്പമില്ല കുഴപ്പമില്ല, നമ്മളിപ്പോ എന്തായാലും ഈ പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഈ മരങ്ങളുടെ എല്ലാം ഒരു നല്ല ഒരു ഒരു ഒരു പിക്ചർ തന്നെ നമ്മുടെ മനസ്സിലേക്ക് തന്നെയൊക്കെ വന്നിട്ടുണ്ട്. അത് ശരിയാണ് കേട്ടോ, നമുക്ക് നമ്മളിത് അയച്ചില്ല എങ്കിൽ പോലും അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ ആ ഒരു സന്തോഷം കണ്ടോ ആ മനസ്സിന്റെ, അത് ആ വച്ച് പിടിപ്പിച്ച് അത്രയും വരെ ആക്കിയതിന്റെ സന്തോഷം മൊത്തം ആ വാക്കുകളിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതോടൊപ്പം തന്നെ കൃഷ്ണേന്ദുവിന്റെ ഒരു മെസ്സേജ് കൂടെ ഒന്ന് വായിക്കാതിരിക്കാൻ നിവർത്തിയില്ല, കാരണം പരിസ്ഥിതി ദിനാശംസകളൊക്കെ പറഞ്ഞു പറഞ്ഞ് ആദ്യം അമ്മയാണ് വെച്ചത്, അതിൽ നിന്ന് തൈയെടുത്ത് ഞാൻ ഒരുപാട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഞവരെ ഉൾപ്പെടെയുള്ള ഞവരെ മഴയായപ്പോൾ നല്ലതുപോലെ കിളിച്ചിട്ടുണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ മാവ് മാവൊക്കെ നല്ല കൊലച്ചു കുത്തി നിൽക്കും, നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ കുറേ ചെടികളുടെയൊക്കെ ഫോട്ടോ അയച്ചിരിക്കുന്നു. എന്തായാലും കൃഷ്ണേന്ദു ഫോട്ടോസ് എല്ലാം കണ്ടു നന്നായിരിക്കുന്നു, വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ കൂടെ കൂടിയതിനകത്ത് തന്നെ വളരെ വലിയ സന്തോഷം. നമുക്ക് ഇതേ ഇപ്പം നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനത്തിലേക്ക് പോവുകയാണ്, പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഒരു 3 സെന്റിനകത്ത് നമുക്ക് എന്തൊക്കെ വെക്കാൻ പറ്റും? എന്തായാലും ഒരു വീട് വെക്കണം അല്ലേ, ഉറപ്പാണ്. അപ്പൊ വീട് കഴിഞ്ഞിട്ട് ബാക്കി എന്തെല്ലാം വെക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതിനകത്ത് മാവ്, ബ്ലാത്തി, അതുതന്നെ 2 സൈസ് ഉണ്ട് കേട്ടോ, അതുപോലെ തന്നെ കറിവേപ്പ്, കാന്താരി, പിന്നെ ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ഇതിനകത്ത് വെക്കാൻ പറ്റും എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സജില കൊല്ലത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, വേണമെന്നൊരു മനസ്സുണ്ടെങ്കിൽ പോലും 3 സെന്റിൽ പോലും വീട് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഇതുപോലെയുള്ള മരങ്ങൾ ഉൾപ്പെടെയുള്ള മാവ് ഉൾപ്പെടെയുള്ളത് വെക്കാൻ കഴിയും എന്നുള്ളതാണ് സജിലയുടെ മെസ്സേജ്. അതിനകത്ത് ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട്. കൂടുതൽ ഫോട്ടോസ് ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം നമുക്ക് ഒരു വേറൊരു ഫോട്ടോ വന്നിരിക്കുന്നത്, ഇതിനകത്ത് ചീരയുണ്ട്, ചീനിയുണ്ട്, പടവലങ്ങയുണ്ട്, പാവയ്ക്കുണ്ട്, നെല്ലിക്കയുണ്ട്. ഈ കൃഷിയെല്ലാം ബീച്ച് റോഡിലെ ശരവണനും അനിതയും ചേർന്ന് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോസ്, ആ ഫോട്ടോസ് എല്ലാം കേട്ടോ, പടവലമൊക്കെ നല്ല, സത്യം പറഞ്ഞാലേ ഈ കൃഷി ചെയ്ത് ഇത്തരത്തിലുള്ള അതിൻ്റെ വിളവൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു മൺവെട്ടിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ആ ഒരു മൺവെട്ടി എന്ന് പറഞ്ഞാൽ എന്തറിയോ, നമ്മൾ കൃഷിപ്പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ പിടിയുള്ള ആ ചെറിയ മൺവെട്ടി ഉണ്ടല്ലോ, ആ ഒരു പിന്നെ അത് വെയിറ്റ് വളരെ കുറവായിരിക്കും. അതായത് ആർക്കും എടുത്ത് എത്ര നേരം വേണമെങ്കിലും ചെറിയ ചെടികളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനുള്ളതാണ്. അപ്പം ഇതുകൊണ്ട് അത് ആ ചിത്രത്തിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ശരവണനും അതുപോലെ തന്നെ പേര് പറഞ്ഞ ശരവണനും അനിതയും വളരെ നല്ല ഒരു കാര്യമാണ്, നല്ലൊരു ടാസ്ക്കാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം എനിക്ക് മറ്റൊരു സംശയമുണ്ട് കേട്ടോ. നമ്മളെ ഈ മാവ് ഒരുപാട് ഇനമുണ്ട്, നമ്മൾ ഒരുപാട് മാങ്ങയുടെ ഇനങ്ങൾ പറയും, പക്ഷെ പ്ലാവിന് നമ്മൾ അങ്ങനെ അധികം ഇനം പറഞ്ഞ് കേട്ടിട്ടില്ല അല്ലേ. പൊതുവേ പറയുന്നത് എന്താണ്, വരിക്ക, കൂഴ. വരിക്ക തന്നെ ചെമ്പരത്തി വരിക്കയുണ്ട്, തേൻ വരിക്ക, അങ്ങനെയൊക്കെ പറയുമെങ്കിലും അതിനൊരു വലിയ പ്രാധാന്യമൊന്നുമില്ല. വരിക്കയാണോ കൂഴയാണോ, ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ മാവ് അങ്ങനെ അല്ലല്ലോ. മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇനം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഇനം പറഞ്ഞ് ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ, അങ്ങനെ കിട്ടിയിട്ടുണ്ടോ, പറ്റിപ്പ് പറ്റിയിട്ടുണ്ടോ? എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം, എന്നിട്ട് വിശേഷങ്ങൾ പറയാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആരാണ്, പേരൊന്ന് പറയാമോ?
1: പറഞ്ഞോളൂ,
0: പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ഇതിപ്പോ നമ്മള് ചോദ്യോത്തര പങ്ക്തി ഒന്നും അല്ല, അതുകൊണ്ടാണ്. പേരങ്ങ് പറഞ്ഞോളൂ, നമുക്ക് സമയം കളയണ്ട. ആ പറഞ്ഞോളൂ, സന്തോഷം. അല്ല, നമ്മളെ എന്റെ പേര് പറ, ഞാൻ ആരാന്ന് പറ, അതല്ല നമ്മുടെ നമ്മുടെ ചോദ്യം. ഏത് മരം വെച്ചു, അതാണ്. അച്ഛമ്മ പറഞ്ഞോളൂ, ഏത് മരം വെച്ചത്?
1: മരം വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ബോഹേമില്ല ഉണ്ട്, റോസയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്.
0: ഇതെല്ലാം ഇതെല്ലാം അച്ഛമ്മ വെച്ചതാണോ അതോ വേറെ ആരെല്ലാം വെച്ചാണോ?
1: അല്ല, ചെടിയൊക്കെ ഞാൻ വെച്ചതാ.
0: മരങ്ങളിൽ ഏതുണ്ട് അച്ഛമ്മ വെച്ചതുണ്ട്?
1: മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വന്ന് താമസമായപ്പം 4 മാവ് വെച്ച് പിടിപ്പിച്ചു, 15 രൂപ എടുത്ത് മേടിച്ചതാ.
0: മേടിച്ചത്.
1: ഇപ്പൊ അത് അതിന്റെ സന്തോഷം ഞാൻ വേറെ വരാം. നല്ല സൂപ്പർ ആയിട്ട് വലുതായി. ആ 4 മാവിന്റെ തണല് മതി ഞങ്ങളുടെ വീട്ടിനകത്ത്.
0: നല്ല സുഖമായിട്ട് നല്ല തണലത്തിരിക്കുക ചൂട് സമയത്ത്.
1: അയ്യോ, അതോ അതിന്റെ മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു നമ്മൾ ചവിചോലെ കൊണ്ടുവന്ന ഒരു രേഖയുടെ അത്രയും കാണും. മുത്തം
0: ദിവസം
1: നല്ല സൂപ്പർ.
0: 4 പേർക്ക് കഴിക്കാം.
1: വെറുതെ മേടിച്ച് വെച്ചതാ. 23 വർഷമായി.
0: പ്രത്യേകിച്ച് എന്നെ ഒന്നും പറഞ്ഞു വെച്ചതല്ല.
1: അല്ലല്ല, ഇവരെ കൊണ്ടുപോയപ്പം മേടിച്ചു വെച്ചു. പക്ഷെ അതിപ്പോ എല്ലാവർക്കും അത് നമ്മള് ഒരു സ്ഥലങ്ങളെ ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ പോയി റൂം എടുത്ത് താമസിക്കുമ്പോ അവിടെ സൈഡിലൊക്കെ കൂട്ടി കൊടക്കണം, അല്ലെങ്കിൽ കുറ്റാരത്തൊക്കെ പോകുമ്പോ അവിടെ ചെന്ന് വെളുക്കിരിക്കുമ്പോഴേ ആ 4 മാവും കൂടെ ഞങ്ങളുടെ ആ വടക്കുവശത്ത് നിൽക്കുന്ന കണ്ട എന്തൊരു തണലാന്നറിയോ. വാസ്തവം പറഞ്ഞു എന്ത് മാങ്ങയാണത് പിടിക്കുന്ന അറിയോ? മുട്ട മാങ്ങയാണ്, നല്ല സൂപ്പർ
0: മാങ്ങയുടെ പേരറിഞ്ഞ
1: മാങ്ങ ഉണ്ട്, പ്ലാവ് ഉണ്ട്, പിന്നെ ഇഷ്ടം പോലെ വാഴയുണ്ട്, വാഴ ഇഷ്ടം പോലെ ഉണ്ട്,
0: ശരി. അത്യാവശ്യം വാഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഴമൊന്നും വാങ്ങേണ്ടി വരത്തില്ല. സ്ഥിരമായിട്ട് ഓരോരോ കൊലകൾ.
1: ഇപ്പൊ ഞാൻ സന്തോഷം, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല. ഈ മേളത്തെ തുണ്ടാണെങ്കിൽ എനിക്ക് ബോച്ച പിടിപ്പിച്ച് പിടിപ്പിച്ചപ്പോ ജോലിക്കാരെ നിർത്തി നിർത്തി ഞാനങ്ങ് കുഴഞ്ഞ്.
0: അത് ശരിയാണ്. ഈ ഒരു ഒരു മഴ കഴിയുമ്പോ
1: ഇന്നതിനകത്ത് വാഴയെന്ന് പറഞ്ഞാൽ അവള് പഴമൊന്നും പഴയല്ല, കറിക്കായ, ചേര, എല്ലാ പഴം എല്ലാം. ഇപ്പന്നാണ്ട് ഒരു 3 മാസം കൊണ്ട് ആ കൊല ചെയ്യുന്ന വാഴ വരെ വെട്ടിക്കളഞ്ഞിട്ട് JCB വെച്ച് മണ്ണെടുത്ത് കളഞ്ഞതാ ഇപ്പൊ ഷീറ്റ് അടിച്ചിരിക്കുക. എന്താണെന്ന് വെച്ചാൽ
0: നശിക്കാം. അത് ശരിയാണ് ശരിയാണ്. അതിനകത്ത് അതിനകത്തൊരു വലിയൊരു പ്രശ്നമുണ്ട്. അത് പലർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഈ പറയുന്നത് ഞാൻ തന്നെ വൈകുന്നേരങ്ങളിൽ കുറച്ച് എക്സസൈസ് എന്നുള്ള രീതിയിൽ കുറച്ച് പോച്ചയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ടതാണ്. അപ്പോഴാണ് ഇത് ഈ വേനൽ മഴ തുടങ്ങിയത്. ദേ ഇപ്പോ എന്ന് പറയുമ്പോൾ എന്റെ മുട്ടൊപ്പം പുല്ല് കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പുല്ല് കിളിക്കുന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ മണ്ണ് നല്ല ഫലഭൂഷ്ടമാണ് എന്നുള്ളതിന്റെ തെളിവാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. നമുക്കിപ്പം അച്ചാമ്മ ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടിലേക്ക് പോവുകയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
4: ചില മരങ്ങള് മരങ്ങളും ചെടികളൊക്കെ ഒന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ ഒന്നും പോകണ്ട. അതിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കായ്ഫലം തന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ചന്ദ്രിക ചേച്ചി അയച്ചിരിക്കുന്ന ഒരു ഫോട്ടോയിൽ നിന്നാണ് ഞാൻ ഈ ഒരു കമൻറ്റ് പറയുന്നത്. കാരണം അതിനകത്ത് ചന്ദ്രിക ചേച്ചി പറയുന്നൊരു കാര്യമുണ്ട്, 5 വർഷമായിട്ട് വെച്ച ഒരു ഇലിമ്പി മരമാണ് അതിപ്പോൾ, അത് പിടിച്ചിട്ട് 2 വർഷമായപ്പോൾ തന്നെ അത് കായ്ക്കാൻ തുടങ്ങി. ഇന്നലെയും കൂടി അതിൽ നിന്ന് ഒരു മുറം പിച്ചിയെടുത്തു. മഴയായതുകൊണ്ടാണ്, ചെടികളൊക്കെ ഒരുപാടുണ്ടില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു തരാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മെസ്സേജ്. പക്ഷേ ഈ ഒരു ഇലിമ്പി മരത്തിൻ്റെ ഫോട്ടോ എനിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നിറച്ചിങ്ങനെ പിടിക്കുമെന്ന് പറഞ്ഞു. അതൊരു സന്തോഷമാണ്. നമുക്കേ ഈ അത്യാവശ്യം പറഞ്ഞാണൊക്കെ പാചകം ചെയ്യുന്നതിനൊക്കെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം പോലെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് കറി വയ്ക്കുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുമെന്നേ. വെറുതെ നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പയ്ക്കാട പപ്പായയുടെ കാര്യമോ അതല്ലെങ്കിൽ കോവയ്ക്കാട കാര്യമോ, അതിപ്പോൾ അതുപോലെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കൃഷികൾ വലിയ എഫേർട്ടൊന്നും എടുക്കണ്ട. അതുപോലെ തന്നെ ചന്ദ്ര ചേച്ചി വേറൊരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. എൻ്റെ മോൻ്റെ വീട്ടിൽ ഞാൻ ഒരു മാവ് പിടിപ്പിച്ചിട്ടുണ്ട്. 5 വർഷം കഴിഞ്ഞപ്പോൾ മാങ്ങ പിടിച്ചു. അതിലെ മാങ്ങയുടെ പേര് മല്ലിക എന്നാണ്. ഒരു മാങ്ങ തന്നെ ഏകദേശം 600 ഗ്രാം ഒക്കെ വരും. ഒരിക്കലും മാങ്ങ പിടിക്കുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കാമെന്ന്. ഫോട്ടോ എടുത്ത് കാണിച്ചാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് വെയിറ്റ് കിട്ടത്തില്ല. അതിനേക്കാൾ ഒരു മാങ്ങ ഇനി കൊണ്ടുവന്നാൽ പോരെ, നമുക്ക് കൃത്യമായിട്ടുള്ള വെയിറ്റ് കിട്ടുമല്ലോ അല്ലേ. കൊള്ളാ കൊള്ളാ കൊള്ളാം, മനസ്സിരിപ്പ് പിടി കിട്ടിയതല്ലേ. എന്തായാലും സന്തോഷം. ഈ ഒരു ഫോട്ടോസും ഇതിനകത്തൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കാണുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷം, ചെറിയ ചെറിയ കമന്റുകളൊക്കെ ഇടുന്നത് കൊണ്ടാണ് കേട്ടോ, ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കൊരു കോൾ വരുന്നുണ്ട്, നോക്കാം ആരാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഹലോ നമസ്കാരം.
5: ഹലോ നമസ്കാരം.
4: ആരാണ്, പേരൊന്ന് പറയാമോ?
5: സുനിത.
4: ഹലോ ഹലോ, സുനിത എന്നാണോ പറഞ്ഞത്?
5: സുജിത.
4: ഓക്കെ, പറഞ്ഞോളൂ. സുജിതയുടെ സ്ഥലം എവിടാണ്?
5: കൊട്ടിയം.
4: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ?
5: സുഖമായിട്ടിരിക്കുന്നു. മഴ ആരുന്ന് ഇപ്പൊ മഴ മാറി നിക്കുന്നു.
4: ഓക്കെ, പിന്നെ
5: ഞാനൊരു പാട്ട് പറഞ്ഞായിരുന്നു.
4: ഓക്കെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്, വീട്ടിൽ മരങ്ങളോ ചെടികളോ ഏതെങ്കിലും സ്വന്തമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ?
5: ഉണ്ട്.
4: ഏതാണ്?
5: ഞാനൊരു 2-3 വർഷത്തിന് മുമ്പ് 2-3 ചതുരപ്പുളിയുടെ തൈ കൊണ്ട് നട്ടായിരുന്നു.
4: ചതുരപ്പുളിപ്പിച്ചതാ? ചതുരപ്പുളി എന്ന് പറഞ്ഞാൽ
5: നക്ഷത്രപ്പുളി.
4: ഓക്കെ ഓക്കെ.
5: അത് ഇപ്പൊ നിറച്ച് കായ്ച്ചു നിപ്പുണ്ട്. പിന്നെ ഞാൻ റംബൂട്ടാൻ നട്ടിട്ടുണ്ട്, അത് കായ്ച്ചിട്ടില്ല.
4: ഓക്കെ,
5: പിന്നെ നോനി എന്ന് പറഞ്ഞൊരു മരം ഉണ്ടല്ലോ പഴം, അത് കായ്ച്ച്. പിന്നെ പാഷൻ ഫ്രൂട്ട്, പിന്നെ കുറച്ച് മുളക്.
4: ശരിക്ക് പറഞ്ഞാൽ വീടൊരു പൂങ്കാവനമാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ.
5: പിന്നെ നിത്യ വരുന്ന അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ.
4: മരങ്ങളായിട്ട് ഏതെങ്കിലും വെച്ചിട്ടുണ്ടോ? മരങ്ങള്,
5: മരങ്ങളായിട്ടോ?
4: ചെടിയല്ലാതെ മാവ്, പ്ലാവ്, തേക്ക്?
5: മാവ് ഉണ്ട്, പക്ഷെ ചെറുതാണ്, അതൊന്നും കായ്ച്ചിട്ടില്ല.
4: കായ്ച്ചിട്ടില്ല.
5: പിന്നെ കായ്ച്ചിട്ടില്ല അത്.
4: എന്നാലും എത്ര എത്ര വളർച്ച? അത് വലിയ മരമായോ?
5: അത് ഒരു രണ്ടാൾപ്പൊക്കത്തോളമായി. സാധാ മാവാണേ, നമ്മളീ കുരു അതിന്റെ ഈ മാങ്ങാണ്ടി ഒക്കെ വീണ് കിളിക്കുന്നതേ.
4: ഓക്കെ ഓക്കെ ഓക്കെ,
5: അങ്ങനെയുള്ളതാ.
4: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം, നമ്മുടെ ചോദ്യം ഇന്നത് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം. പാട്ട് കേട്ട് തിരിച്ചു വരാൻ ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം. കാതൂർ കാതൂരത്തിൽ
6: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
7: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
6: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസേഴ്സ് സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
8: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
9: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.

0: ചില മരങ്ങളൊക്കെ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സന്തോഷമാണ് അല്ലേ. ഈ പേരക്കയൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ട, നമ്മൾ വെള്ളം പോലും ഒഴിക്കണ്ട, അത് അങ്ങനെ അങ്ങ് നിന്ന് നിന്ന് നിന്ന് അങ്ങ് പൊക്കോളും. എത്ര ചൂടാണെങ്കിൽ പോലും ഉണങ്ങി പോകത്തില്ല പേരക്ക. പേര മരത്തിനൊക്കെ ആരെങ്കിലുമൊക്കെ വെള്ളം ഒഴിച്ചവരുണ്ടോ? അത് കിളിച്ചുവരുന്ന സമയത്തൊക്കെ ഒഴിച്ചു കാണും കേട്ടോ. ഇപ്പൊ ഒന്നും ഇത് ഞാൻ പറയുന്നത് പേര എൻ്റെ വീടിൻ്റെ ആ കോമ്പൗണ്ടിന് അങ്ങേ അറ്റത്ത് ഒരെണ്ണം നിപ്പുണ്ട്. ഞാനത് ഇങ്ങനെ ശ്രദ്ധിക്കാറ് പോലുമില്ല, പക്ഷേ അത് ഇന്നേ വരെ ഉണങ്ങിപ്പോയിട്ടില്ല. എത്ര ചൂട് വന്നിട്ട് പോലും അതിന് ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ വീടിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതൊക്കെ ആണെങ്കിലായിരിക്കും നമ്മുടെ ശ്രദ്ധ വരുന്നത്, നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം സിന്ധു കടവൂർ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിനകത്ത് ഒരു ഫോട്ടോയ്ക്കകത്തും കൂടെ അതൊക്കെ ഉണ്ട്. മക്കളൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന കൊണ്ടുവന്നത് ഹസ്ബൻഡാണ് കൂടുതലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. അതിനകത്ത് പലതും ഒക്കെ കായ് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ ഇപ്പം നിപ്പുങ്ങുന്ന എനിക്ക് ഫോട്ടോ അയച്ചു തന്നിരിക്കുന്ന പപ്പായ ഉണ്ട്, പേരക്കയുണ്ട്, അതുപോലെ തന്നെ ശീമനെല്ലി, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റഷീദ കുറേ ഫോട്ടോസ്, എനിക്കൊരു 5 ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് വാഴ, കപ്പ, തുളസി, ചാമ്പ, അരിനെല്ലി ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെയാണ് അയച്ചിരിക്കുന്നത്. എല്ലാം നല്ല ആരോഗ്യമുള്ള ചെടികളൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ, എൻവയോൺമെൻറ്റ് ഡേയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ കഴിയുന്നത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ കുറേ മെസ്സേജ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഒക്കെ മെസ്സേജൊക്കെ പരിഭവം പറഞ്ഞ് ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടിയല്ലേ ഞാൻ ഇതിനകത്തേക്ക് മെസ്സേജ് തുറന്നു വെച്ചേക്കുന്നത്. നിങ്ങളയക്കുന്ന എല്ലാ മെസ്സേജും, എല്ലാവരുടെ മെസ്സേജും ഫോട്ടോ സഹിതം, അത് എനിക്കിവിടെ ഫോട്ടോ കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ ഫോട്ടോ പോലെ തന്നെ അത് ക്ലിയർ ചെയ്ത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം അല്ലേ? അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോളൂ. 9809010331 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വേണം മെസ്സേജ് അയക്കാനുള്ളത്. ഫോട്ടോസും അയക്കാം, നിങ്ങൾ വെച്ച് പിടിപ്പിച്ച മരം, അതല്ല നിങ്ങളുടെ മക്കളോ മറ്റാരെങ്കിലും ഒക്കെ വെച്ച് പിടിപ്പിച്ചതാണെങ്കിൽ ആ ഫോട്ടോയുടെ കൂടെ അത് ഇന്നയാൾ വെച്ച് പിടിപ്പിച്ചതെന്നും കൂടെ വയ്ക്കണം. കാരണം അവരും മെനക്കെട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കാൻ പാടില്ല, അത് മോശമല്ലേ. അപ്പോൾ നമുക്ക് ഒരു കോൾ വരുന്നുണ്ട്, നോക്കാം ആരാണെന്ന്.
1: ഹലോ,
0: നമസ്കാരം, ആരാണ്? തട്ടാമലയിൽ നിന്നും സുരേഷ് അല്ലേ? ഓക്കെ, എന്ത് ചെയ്യുന്നു? കൂലിപ്പണിയാണ്. ഇന്ന് മഴ ആയതുകൊണ്ടാണോ പണിക്ക് പോവാഞ്ഞത്? അതോ
1: പോയില്ല
0: അഷ്ടമുടിയിലായിരുന്നു. അഷ്ടം അവിടെ എന്തെങ്കിലും പ്രത്യേക വർക്ക് നടക്കുകയാണോ?
1: ഓക്കെ.
0: അപ്പൊ ഈ മഴയത്ത് ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലേ? അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് വിചാരിച്ചു റേഡിയോ കേട്ടുകൊണ്ടിരിക്കാം, അപ്പൊ വിചാരിച്ചു ഒന്ന് വിളിക്കാം. വിളിച്ചപ്പോ കിട്ടുകയും ചെയ്തു. അപ്പൊ പറഞ്ഞോളൂ, വീട്ടിൽ എന്തെല്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്?
1: വാഴയുണ്ട്,
0: ആ പിന്നെ
1: ചാമ്പയ്ക്കുണ്ട്,
0: പിന്നെ
1: രണ്ട് വല കൊതിച്ചു.
0: എന്ത് വാഴ? എന്ത് വാഴയാണ്? ചിങ്ങം. ചിങ്ങൻ
1: ആ
0: പണ്ട് ഞാലിപ്പൂവനെ ആർക്കും വേണ്ടാതെ പണ്ട് ആർക്കും വേണ്ടാടുന്നായിരുന്നു അല്ലേ? ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ് അല്ലേ? ഓരോന്നിന്റെ സമയം തെളിയുന്നത് അങ്ങനാണ്. ഓക്കെ, ആ പിന്നെ അതെ അതെ ചെറിയ കൊലയാണ്. എങ്കിലും ഞാലിപ്പൂവനെ വീട്ടിൽ പിടിച്ച ജാലിപ്പൂവനാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതല്ലേ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതെ അതെ അതെ, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, അത് പറയാതെ വയ്യ, പറയാതെ നിവർത്തിയില്ല. പിന്നെ അത്യാവശ്യം വേറെ കാര്യം ഉണ്ടെന്നേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊതിയാനൊക്കെ ഉള്ള ഇലയും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുമല്ലോ അല്ലേ? അല്ലേ, ഈ ഇലയൊക്കെ വെട്ടിയിട്ട് ഒരു സദ്യ തന്നെ വേണമെന്നില്ല, വെറും ചോറും രണ്ട് കറിയും മതി, പക്ഷെ ഇലയൊക്കെ വെട്ടിയിട്ട് അതിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടാ, ചോറ് കൊണ്ടുപോകുന്ന സമയത്തുമല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും വിളിച്ചതിനകത്ത് ഒരുപാട് സന്തോഷം. നമുക്ക് സുരേഷ് ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടിലേക്ക് നമുക്ക് പോകാം. പാട്ട് കേട്ട് തിരിച്ചു വരാം. ഞാൻ എടുക്കും, സന്തോഷമാണ്
2: നിങ്ങളോടൊപ്പം. അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം.

0: ഈ ഫോട്ടോസ് മാത്രം വന്നു കഴിഞ്ഞാല് നമുക്കത് എനിക്ക് പറയാനായിട്ട് അതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. സുനിൽ കുമാർ ഇരേപുരം എനിക്കൊരു 5 ഫോട്ടോസ് അയച്ചിരിക്കുന്നു. പക്ഷെ അതിനകത്തൊരു അടിക്കുറിപ്പ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച്, അത് നമ്മൾ ഓരോ മരങ്ങൾ വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ കായ്കളൊക്കെ വരുന്ന സമയത്തോ നമുക്കൊക്കെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ അതിൽ നിന്നുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കും കേട്ടോ. ഞാനൊന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ, കാരണം ഞാനിത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ട്. നമ്മുടെ ശൈലജൻ നീണ്ടകർ അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞതാണ്, സ്വന്തമായി വെച്ച് പിടിപ്പിക്കുന്ന മരത്തിൽ കായ്ഫലം ഉണ്ടാകുമ്പോൾ വളരെ സന്തോഷമാണ്. എൻ്റെ വീട്ടിൽ പ്ലാവ് കന്നി കായ്ച്ചു, അതിനകത്ത് 10-13 ചക്കയും ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് വരുന്നത് എപ്പോഴായിരിക്കും അറിയാം, അതിനകത്ത് ആദ്യത്തെ ചക്ക നമ്മൾ വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് പഴുക്കാനായിട്ട് വെച്ചു. അതിങ്ങനെ ഓരോ ദിവസവും പോയി നോക്കും. വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ രസമാണ്, അവർ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് പോയി നോക്കും, അത് പഴുത്തോ പഴുത്തോ പഴുത്തോ. ഒരു ദിവസം അവർ നോക്കത്തില്ല, അന്നായിരിക്കും അത് പഴുത്തത് അല്ലേ. എത്ര പേർക്കുണ്ട് അനുഭവം? കറക്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തുള്ള കാര്യമാണ് ഇതിലൂടെ ഓർമ്മ വരുന്നത്. അത് ശൈലജൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അതിങ്ങനെ ഓർക്കുകയായിരുന്നു കേട്ടോ. ഒരുപാട് മെസ്സേജുകൾ ഇനിയും വായിക്കാറുണ്ട്, നമുക്കതെല്ലാം വായിക്കാം. നമുക്ക് ഇപ്പോൾ ഒരു കോൾ വരുന്നുണ്ട്, നോക്കാം ആരാണെന്നുള്ളത്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാറേ.
0: ആരാണ്, പേരൊന്ന് പറയാമോ?
1: മിനി.
0: ഓക്കെ, മിനി സ്ഥലം എവിടാണ്? ഇഞ്ചവളയിൽ നിന്ന്. ഓക്കെ, പറഞ്ഞോളൂ. ഇഞ്ചവളയുടെ കാര്യം നമ്മളിന്ന് രാവിലെ പറഞ്ഞതേ ഉള്ളൂ. രാവിലെ മീൻസ് ആദ്യ കോളുകളിൽ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അവിടെ വന്ന് കഴിഞ്ഞ ഓണത്തിന്റെ പ്രോഗ്രാം അവിടെ ഇഞ്ചവള വൃദ്ധസദനത്തിൽ ചെയ്ത കാര്യം. ഓക്കെ ഓക്കെ. ഇഞ്ചവളയെന്ന് കേൾക്കും പെട്ടെന്ന് അതാണ് ഓർമ്മ വരുന്നത്. അതിനടുത്താണോ? അതിനടുത്ത് തന്നെയാണ് അല്ലേ. ഓക്കെ, പറഞ്ഞോളൂ.
1: 10 മിനിറ്റ്
0: നടന്നാ മതി. ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നുണ്ടോ അതോ വീട്ടമ്മയാണോ?
1: ഞാൻ തൊഴിലുറപ്പിന്

0: എനിക്കൊരു കടയുണ്ട് കടവൂർ അമ്പലത്തിന് മുമ്പിലേ.
1: കടവൂർ അമ്പലത്തിന്റെ മുന്നില്? ഓക്കെ ഓക്കെ.
0: പിന്നെ തൊഴിലുറപ്പിന് പോകും സാറേ.
1: ഓക്കെ, കടവൂർ അമ്പലത്തിന്റെ മുന്നിൽ എന്ത് കടയാണ്?
0: എനിക്ക് എണ്ണയും ചന്ദൻ ഫാൻസിയുണ്ട്.
1: ഫാൻസി ഐറ്റംസ്?
0: എല്ലാം ചന്ദനത്തിരിയൊക്കെ ഉണ്ട്.
1: ഓ, ആ ഈ അമ്പലത്തിലേക്കുള്ള സാധനങ്ങളാണ് അല്ലേ? ആ, അങ്ങനെയുള്ള സാധനങ്ങൾ. ആ, അപ്പൊ അവിടെ അമ്പലത്തിന്റെ മുന്നിലാവുമ്പോഴത്തേക്ക് അതിനൊരു സ്കോപ്പ് ഉണ്ടല്ലോ, ആൾക്കാർ വന്ന് അല്ലേ? വീട്ടിൽ നിന്ന് എണ്ണയൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നൊക്കെ ബസ്സിലൊക്കെ വരുന്നവരാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, തട്ടിപ്പോവാനും അല്ലെ, അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ വന്ന് വാങ്ങുക, ചന്ദനത്തിരിയൊക്കെ വാങ്ങുക. ശരിയാണ്. എങ്ങനെയുണ്ട് ബിസിനസ്, കച്ചവടം ഒക്കെ എങ്ങനെ പോകുന്നു?
0: മഴയുടെ ഒരു ഇതുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഓണത്തിനുള്ള വർക്കല്ലേ ഓണത്തുള്ള.
1: അത് ശരി.
0: ബുദ്ധിമുട്ടിലൊക്കെ ഇല്ല.
1: അതെ അതെ. അല്ല, ഈ പിന്നെ തൊഴിലുറപ്പിന്റെ വർക്ക് കുറവായിരിക്കും ഇനി മഴ ആയതുകൊണ്ട് അല്ലേ?
0: മഴ ഇല്ലായിരുന്നു. ഇപ്പൊ ഈ പെരുന്നാളിന് മുമ്പേ ഞങ്ങൾക്ക് ജോലി 13 ജോലി കഴിഞ്ഞ് നിർത്തിയാ. പിന്നെ ഇതുവരെ ഇല്ല സാറെ. പിന്നെ നാളെ ഞങ്ങള് ഈ തൊഴിലുറപ്പ് 5-ാം വാർഡിലെ തൊഴിലുറപ്പാരെല്ലാരും ടൂറിന് പോവാ വാഗമൺ.
1: എല്ലാവർക്കും
0: ഒരു ഹായ് വേണം.
1: എത്ര പേരുണ്ടാവും?
0: ഞങ്ങളൊരു 40 പേരുണ്ട്.
1: 40 പേരുണ്ട്. ആരാണ് കൊണ്ടുപോകുന്നത്?
0: കൊണ്ടുവന്ന് ഞങ്ങളുടെ ബിന്ദുമേറ്റും പിന്നെ 5-ാം വാർഡിലെ
1: മെമ്പറുടെ പേരൂടെ പറ ഇത്രയൊക്കെ കൊണ്ടുപോകുന്ന മെമ്പറുടെ പേര്
0: ജയകുമാരി.
1: ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പേര് പറയേണ്ടി വരുമെന്ന്.
0: 5-ാം വാർഡിലെ മെമ്പർ, സ്റ്റേഡിയം വാർഡിലെ മെമ്പർ ജയകുമാരിയും 6-ാം വാർഡിലെ റംല മെമ്പറും കൂടാണ് പോകുന്നത്.
1: ഓക്കെ, ഇത് കടവൂർ പഞ്ചായത്താണ്.
0: രണ്ട് വാർഡിലെ ജോലി.
1: ഏത് പഞ്ചായത്താണ്? തൃക്കരുവ പഞ്ചായത്ത്. അപ്പൊ തൃക്കരുവ പഞ്ചായത്തിലെ തൃക്കരുവ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ മെമ്പറെ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ 40 പേര് അവരൊരു പക്ഷേ അല്ലാതെ സ്വന്തമായിട്ട് പണം മുടക്കി പോകാനുള്ള ഒരു ചിലപ്പോൾ ഒരു സ്ഥിതിയൊന്നും ഉണ്ടാകില്ല. അതല്ലെങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2-ോ 3-ോ പേര് പോകണമെങ്കിൽ വലിയൊരു തുകയാകും. ഇപ്പോൾ ഒരുമിച്ചൊക്കെ ചേർന്ന് പോകുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെയാണ്. ഈ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാ വർഷവും, എൻ്റെ ഒരു അഭിപ്രായം, എല്ലാ വർഷവും ഒരു ദിവസം ഇതുപോലെ വാഗമൺ പോലെ വല്ല പൊന്മുടിയോ അതുപോലെ ഒരു ദിവസം രാവിലെ പോയി രാത്രി തിരിച്ചു വരത്തക്ക രീതിയിൽ ഒന്ന് കൊണ്ടുപോകണം. അവരൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെന്നേ അല്ലേ? ഇത്രയും പറഞ്ഞാൽ പോരെ. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിച്ച് പോയിട്ട് വരിക. പോയി വന്നിട്ട് അതിന്റെ വിശേഷങ്ങൾ അടുത്ത ആഴ്ച വിളിച്ച് പറയണം കേട്ടോ. അപ്പോൾ സന്തോഷത്തോടു കൂടി എല്ലാവരും പോയി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗാനം ഇവിടെ നമ്മൾ പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പാട്ട് കേട്ട് തിരിച്ചു വരാം. ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം. കാതോട് കാതോരത്തില്ല.

0: ഈ കണിക്കൊന്ന് ഇപ്പോഴാണോ പോക്കുന്നത്? ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കാനുള്ള കാരണം, ഇപ്പൊ പലപ്പോഴും ഒക്കെ പരാതി പറയുന്നൊരു കാര്യമുണ്ട്, നമ്മള് സാധാരണഗതിയിൽ നമ്മൾ വിഷുവിനൊക്കെയാണ് കണിക്കൊന്ന പൂക്കുന്നത്, പക്ഷെ ഇപ്പോ ജനുവരി മുതൽ ഇങ്ങോട്ട്, ഇപ്പൊ ചിലയിടത്ത് ഡിസംബർ മുതൽ ഇങ്ങോട്ടേ കണിക്കൊന്ന പൂത്ത് പൂത്ത് വരും. അത് ഈ വിഷുവിന്റെ സമയമാകുമ്പോൾ ഏകദേശം മാർച്ച് അവസാനമൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറും എല്ലാം കഴിയും. ഏപ്രിൽ മാസത്തിൽ നമുക്ക് കണിക്കൊന്ന കിട്ടാനില്ലാത്ത പരുവായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദേ ഇവിടെ ജയ പട്ടത്താൻ അയച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ പറയുന്നുണ്ട്, എന്റെ മകൾ ശിവനന്ദ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു കണിക്കൊന്ന തൈ ഇപ്പോൾ അത് വളർന്ന് വലുതായത് ഈ പരുവായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫോട്ടോ അയച്ചിരിക്കുന്നത് കേട്ടോ. ഇത് പൂത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ആ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് ഫോട്ടോ എടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സാറ് അതിനൊരു കാരണമായതുകൊണ്ട് സാറിന് ഒരു നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇപ്പോൾ പോയി ഫോട്ടോ എടുത്തത്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കത്തില്ലായിരുന്നല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ ജയ പട്ടത്താനം വെച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ്. എന്തായാലും കൊള്ളാം, രസമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ, ഓടിപ്പോ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു, അത് വെച്ചു, അത് അയച്ചു, ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. നമുക്ക് ഇന്ന് നമുക്ക് ആരെങ്കിലും ഒക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും മരം അല്ലെങ്കിൽ ചെടി തയ്യ് കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കൂടെ ഒന്ന് ഇടണം കേട്ടോ. സാധാരണ ഇന്നത്തെ ദിവസം ഒരുപാട് സെലിബ്രിറ്റികളും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെയാണ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ സാധാരണക്കാർ, നമ്മളെപ്പോലെ എന്നെ പോലെ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമുക്ക് നമ്മുടെ റേഡിയോ പെൻസിക്കുന്ന മുഖ്യം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കോൾ വരുന്നുണ്ട്, നോക്കാം ആരാണെന്നുള്ളത്. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം സാർ.
0: ആരാണ്, പേരൊന്ന് പറയാമോ?
1: സാറിന്റെ സൗണ്ട് കേട്ടോണ്ടാ ഞാൻ വിളിക്കുന്നത്. ഒത്തിരി ദിവസം കൊണ്ടേ വിളിക്കുന്നു. ഞാൻ ആയിരുന്നല്ലോ എന്ന് ശാലിനി വിളിക്കുന്നത്.
0: ഓക്കെ, എന്തൊക്കെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ?
1: പക്ഷേ എല്ലാ കൃഷിയും ഉണ്ട്. ആ കേട്ടപ്പോ എനിക്ക് ഓരോ ചേച്ചിമാര് പറയുമ്പോ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം.
0: നമ്മള് സന്തോഷം വരണം. കാരണം എന്ന് പറയുന്നത് മെനക്കെട്ട് ചെയ്യുമ്പോ
1: എന്റെ സ്ഥലമുണ്ട് അതിലിൽ എന്ന് പറയുന്ന ഒരു പോച്ച പോലും ഞങ്ങൾ കിളിപ്പിക്കത്തില്ല. കാരണം പച്ചമുളക്, കറിയാപ്പല, കുരുമുളക്, പിന്നെ ജാതിക്ക, പിന്നെ മാവ്, പ്ലാവ്, റംബൂട്ടാൻ,
0: 30 സെന്റില് 38 അത് നിറച്ചിങ്ങനെ
1: സർവ്വവാഴയുണ്ട്. അതുകൊണ്ട് സാറേ ഇച്ചിരി നേരം നമുക്ക് ചുമ്മാതിരിക്കാനൊക്കത്തില്ല. ഉറക്കത്തിൽ നെനയിച്ച് ചായ ഇട്ടിട്ട് ഓടിച്ചതിലെ ചെടികളെല്ലാം ഒന്ന് നോക്കൂ, എങ്ങനെ ഉണ്ടോ അവര് മക്കളെ
0: നോക്കത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പേഴ്സണൽ ആണെങ്കിൽ നമുക്ക് എന്ത് പേഴ്സണൽ, നമ്മുടെ റേഡിയോ ഉള്ള നമ്മുടെ ശ്രോതാക്കൾ തന്നെ നമ്മുടെ ആൾക്കാര്. അതുകൊണ്ട് ഈ കൂമ്പില്ല കണ്ണൻ എന്ന് പറഞ്ഞൊരു വാഴയുണ്ട്, അതുണ്ടോ?
1: ഉണ്ട് സാർ, ഉണ്ട്.
0: അത് ഞാനിങ്ങനെ തിരക്കി നടക്കുക.
1: ആണോ? വാ, ഒരു ദിവസം പോയി. അരുന്നില്ല, അഷ്ടമുടി കായലും കല്ലടയാറും ഒന്നിക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ സാറ്
0: ഞാൻ സ്ഥലത്തോട്ട്
1: കൂമ്പില്ലക്കണ്ണ്, പാളയന്തോട്,
0: ഞാലിപ്പൂവൻ, അതൊക്കെ
1: കടച്ചക്ക, രണ്ട് കടച്ചക്ക ഇപ്പൊ പഴുത്തിരിക്കുന്നു. മാങ്ങ പഴുത്തവ ഈ അയലുകാരെ എല്ലാ വീട്ടിലും ഓരോ കവറും കൊണ്ട് ഇടക്കിയൊക്കെ തിന്നു തിന്നും പറഞ്ഞോണ്ട് എല്ലാവർക്കും. വർഷത്തെ ഒരു പ്രാവശ്യമല്ല, ഞാൻ പറയാം, വർഷത്തെ ഒരു പ്രാവശ്യമല്ല നിങ്ങളുടെ എല്ലാരും വീട്ടിൽ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നതെന്ന് പറയും. ഇപ്പൊ പിന്നെ പുതിയ ചെടികളൊക്കെ വെക്കാൻ തുടങ്ങി. പെറ്റൂണിയ എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ടല്ലോ,
0: വള്ളി പോലെ ഇങ്ങനെ നടക്കുന്ന അല്ലേ?
1: ആ, അത് തന്നെ. അതിന്റെ ഇപ്പൊ പല പല 7 കളറായിട്ടുണ്ട്.
0: ഓ, അത് ശരി. അതെ, എന്റെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞുതരാം. അതൊരു ബിസിനസ് ആക്ക്. അത് എന്നിട്ട്
1: കൃഷികളിലൊക്കെ എന്റെ പേര് കൊടുത്തിട്ടുണ്ട് സാറേ. അങ്ങനെ ഞാൻ ചീരയൊക്കെ ഇട്ട് ഉണക്കിന്, ഞാൻ വൃശ്ചിക മാസത്തിന് മുമ്പേ ചീര ഇടും. ഇട്ടിട്ട് ഞാൻ ചീര വരും. അപ്പൊ പിന്നൊരു ചീര, പിന്നൊരു ചീര എന്ന് പറയുന്നത് അതിന്റെ തണ്ടല്ല, നല്ല റോസ്, ഇല നല്ല പച്ച. അങ്ങനെ കൃഷിഭവനെ ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോ അവരെന്നെ പെട്ടെന്ന് എന്നെ വിളിപ്പിച്ച് എന്റെ അക്കൗണ്ടും എല്ലാ ആധാറും എല്ലാം മേടിച്ച്. പക്ഷെ ബാങ്കിൽ ഒന്നും വന്നില്ല ഇതുവരെ. വരും
0: മിക്കവാറും ചീരത്തണ്ടായിരിക്കും വരുന്നല്ലേ. അല്ല, ഈ
1: നാല് വശം കറിയാപ്പല.
0: ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പേരൊക്കെ ഇടുമ്പഴേ ഈ സുന്ദര ചീര, സുന്ദരൻ ചീര എന്നിടാത്ത എന്താ? അത് ഞങ്ങൾക്കെതിരെ ഉള്ള ഒരു ഇതല്ലേ? ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിച്ചൂടെ? സുന്ദരന്മാരും ഉണ്ടല്ലോ കൂട്ടത്തിൽ. അല്ല, ഇനി മുതലേ ചീരക്ക് പേരിടുമ്പോഴത്തേക്ക് സുന്ദരൻ ചീര എന്നുകൂടെ പേരിടണോന്ന്?
1: ആ അല്ല, ഞാൻ ആ കൃഷിഭവൻ ചെന്നപ്പോ ആ മേഡം എന്നോട് പറഞ്ഞു ഇത് സുന്ദരി ചീര കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എനിക്കറിയത്തില്ല മേഡം എന്ന് പറഞ്ഞു. എല്ലാം ഉണ്ടായിരുന്നു, ചുമന്ന ചീര ഉണ്ടായിരുന്നു. ഇന്ന് മഴ തന്നെ ഇഴുക്ക് വരട്ടി പയർ 18 മണിയും പയർ നീണ്ട്. അപ്പൊ മഴയൊക്കെ വന്നപ്പോ ഇച്ചിരി ഒരു ഇതുണ്ട്, എല്ലാ പൊഴിച്ചിലൊക്കെ ഉണ്ട്. അന്നാലും വേണ്ടിയില്ല.
0: ഞാൻ അടുത്ത സമയത്ത് ഒരു ചെയ്തു നമ്മുടെ
1: സാർ വരണം
0: കാശ്മീരി
1: ഒന്നും വിചാരിക്കണ്ട. നേരെ പത്തനംതിട്ട ബസ്സിനകത്ത് കയറി പടപ്പനാലി ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് അരിഞ്ഞിട്ട് പള്ളി എടുത്ത് വരിക, ഈ നമ്പറിൽ ഇങ്ങോട്ട് വിളിക്കുക, അത്രയേ ഉള്ളൂ.
0: ഇവിടെ നമുക്ക് നമ്പറൊന്നും നമുക്ക് നോക്കില്ല.
1: ഇതൊക്കെ കാണാം, എന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാലേ കരയ്ക്കാത്ത ആരും കയറത്തില്ല. ചുമ്മാതിരിക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ നമ്മൾ അവിടെ പോയിരുന്ന അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഇതാവുമ്പോ നമ്മുടെ സമയം പോവല്ലോ.
0: അതെ,
1: 10-20 കളറുള്ള ചെമ്പരത്തി തന്നെ ഉണ്ട് സാറ്.
0: ഓ നൈസ് നൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിനകത്ത് ഒരുപാട് സന്തോഷം, ഒരുപാട് വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചു, അതിനകത്ത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നോക്കേ, 38 സെന്റിനകത്ത് ഇനി ചെയ്യാനൊന്നുമില്ല. ഒരുപാട് ഒരുപാട് ഒരുപാട് കൃഷികൾ ചെയ്തു, അതിന്റെ ഫലമായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കാൻ പോലും പറ്റത്തില്ല. വെറുതെ ഇരിക്കണ്ടേ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് വ്യാവസായികമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേട്ടമുണ്ട്, അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് ഒരുപാട് ഗുണമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് നല്ലത്, അതായത് വിഷമില്ലാത്ത നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പം നമുക്ക് പാട്ടിലേക്ക് പോകാം. അതിനുമുമ്പ് ഒരു ചെറിയൊരു ബ്രേക്ക് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് പാട്ടുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനെടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം. കാതുകൊടുക്കാത്തോരത്തിൽ
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: ഈ കാലം തെറ്റി പൂക്കുന്ന കണിക്കൊത്തയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ, കാലം തെറ്റി പൂക്കുന്നത് വേറെയും ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് ഇതുപോലെ മെസ്സേജ് അയക്കുന്നുണ്ട്, അതിനെ കുറിച്ചൊക്കെ അയക്കുന്നുണ്ട്. നൂർജഹാൻ നേരത്തെ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നൂർജഹാൻ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിനകത്ത് പറയുന്ന ഒരു അത് നേരത്തെ വളരെ നേരത്തെ അയച്ചൊരു മെസ്സേജാണ് കേട്ടോ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2016 മോൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കണിക്കൊന്നയാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് ഇപ്പൊ പൂത്ത് ജൂൺ മാസത്തിലായപ്പോഴത്തേക്ക് അത് ശരിക്കും ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അതിനകത്ത് മരം നിറച്ച് ഇങ്ങനെ പിന്നെ എന്താ പറയുന്നത് കണിക്കൊന്നകൾ പൂത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഫോട്ടോയും ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് മാത്രമല്ല വേറെയും കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഈ 3 വർഷത്തിന് മുൻപ് ഒരു പ്ലാവ് ഞാൻ നട്ടത് അത് കായ്ച്ചു, അതിനകത്ത് ചക്ക പിടിച്ചു, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഈ വേറെ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തെങ്ങും പ്ലാവും ഒക്കെ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് അത് മുറിച്ചു കളഞ്ഞപ്പോൾ ഉള്ള ഒരു വിഷമം നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയൊരു മെസ്സേജാണ് കേട്ടോ ഇതിനകത്ത് അയച്ചിരിക്കുന്നത്. എന്നിട്ട് മുറ്റത്തൊരു പച്ചപ്പില്ലെങ്കിൽ എന്തോന്ന് ജീവിതം, ഇതൊക്കെ കണി കണ്ടുണരുക, അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം, ജീവിതത്തിലൊരു സുഹൃതം എന്ന് പറഞ്ഞുകൊണ്ടാണ് നൂർജഹാന്റെ മെസ്സേജ് അവിടെ അവസാനിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇനി മെസ്സേജുകൾ കുറേ ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് നമുക്ക് അടുത്ത ഒരു കോളും കൂടെ നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ, എനിക്ക് തോന്നുന്നു ആ ഒരു കോള് ഡ്രോപ്പ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു കോള് വിളിച്ചു വെച്ചിട്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് പിന്നെ കട്ട് ചെയ്തിട്ടൊക്കെ വേറെ രക്ഷയില്ല കേട്ടോ. അടുത്തൊരു കോളിലേക്ക് നമുക്ക് നോക്കാം ആരാണ് എടുക്കാന്നുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ മെസ്സേജ് ഈ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഈ മെസ്സേജ് അയച്ചിട്ടേ ആ ഒരു മെസ്സേജ് ഇതുവരെ വായിച്ചില്ലല്ലോ എന്നും വിചാരിക്കരുത്. ഞാനിങ്ങനെ ഓരോന്ന് ഓപ്പണാക്കി ഇങ്ങനെ വരികയുള്ളൂ. എല്ലാം കൂടെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എടുത്തു ഏതൊക്കെ എടുത്തില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് എന്തായാലും ദേ വരുന്നുണ്ട്, അടുത്തൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്നുള്ളത്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ്, പേരൊന്ന് പറയാമോ?
1: കൊല്ലം പള്ളിമുക്കിൽ നിന്ന് മാജിദ.
0: മാജിദ, ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: മഴയുണ്ട് ആകെ, മഴയിലൊക്കെ ഇങ്ങനെ കുതിർന്ന് നിൽക്കുകയാണ് അല്ലേ? മഴയിലൊക്കെ ഇങ്ങനെ അല്ല, മഴയില്ലാഞ്ഞപ്പോ മഴയില്ല എന്നുള്ളൊരു പരാതി ആയിരുന്നല്ലോ. മഴ നല്ലതല്ല. ഓക്കെ, അപ്പൊ പ്ലാവ് ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട് മരങ്ങളുണ്ട്?
1: പ്ലാവ് ഉണ്ട്, നിറച്ച് ചക്കയുണ്ട്.
0: പിന്നെ അല്ല, ഞാൻ ചോദിച്ചത് പ്ലാവും ചക്കയും മാവും മാങ്ങയും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇതിനകത്ത് നമ്മൾ വെച്ചത് എത്ര എണ്ണം ഉണ്ട്? നമ്മള് വെച്ചത് തന്നെയാണ് ഈ മാവൊക്കെ. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചിന് വേറെ
1: 10 സെന്റിനകത്ത് പ്ലാവുണ്ട്, മാവുണ്ട്,
0: ഒരു വീടുണ്ട്,
1: തേങ്ങ ഉണ്ട്,
0: ഒരു വീടുണ്ട്, നമ്മളുണ്ട്,
1: കുറച്ച് കോഴിയുണ്ട്,
0: പിന്നെ
1: മുട്ടയൊക്കെ എടുക്കുന്നുണ്ട്.
0: അപ്പൊ ഈ കോഴികളെയൊക്കെ താമസ സ്ഥലം അതിനുള്ള കൂടൊക്കെ എവിടാണ് വെച്ചേക്കുന്നത്? വീടിന്റെ മുകളിലാണോ അതോ സൈഡിലാണോ?
1: സൈഡില്.
0: ഞാനിപ്പോ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ, വീടിന്റെ ടെറസിന്റെ മുകളിലെ ഒരു ഷെഡ് അടിച്ചിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് മറ്റു ശല്യങ്ങളില്ല, നായ്ക്കളുടെ ശല്യം വലുതായിട്ട് വരത്തില്ല, ഇഴജന്തുക്കളുടെ ശല്യം വലുതായിട്ട് വരത്തില്ല മുകളിലാകുമ്പോ. ശരിയാണോ, അങ്ങനെ ചെയ്യുന്നുണ്ടോ ഒരുപാട്?
1: ഇതിപ്പോ ബെഡ്റൂമിന്റെ അടുത്തായത് ഞങ്ങളെ ശ്രദ്ധയുണ്ട്.
0: ശ്രദ്ധയുണ്ട് അല്ലേ, പക്ഷെ സ്മെല്ല് വരത്തില്ലേ അങ്ങനെ ബെഡ്റൂമിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ? ക്ലീൻ എന്നും ചെയ്താലും കുഴപ്പമില്ല അല്ലേ.
1: ലോഷനൊക്കെ ഒഴിച്ച് കഴുകും. പിന്നെ മുട്ട ഇടുന്നതാ, 3-4 മുട്ട കിട്ടും.
0: അപ്പൊ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള നല്ല നാടൻ ഒറിജിനൽ മുട്ട അവിടെ കിട്ടും. പിന്നെ നമ്മൾ അതിന്റെ പുറകെ
1: കിട്ടും, ഞങ്ങളെ സ്വന്തക്കാർക്കെല്ലാം കൊടുക്കും.
0: ഓക്കെ, സന്തോഷം. അപ്പൊ എന്തായാലും വിളിച്ചതിനകത്ത് ഒരുപാട് സന്തോഷം, അതുപോലെ തന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിനകത്തും. അപ്പൊ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നമ്മൾ പ്ലേ ചെയ്യുകയാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് ഉടൻ തന്നെ തിരിച്ചു വരാൻ ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതൂർ കാതൂരത്തിൽ.

0: മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ് അല്ല, റേഡിയോയിൽ ഇടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
3: അതെയോ?
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: ഈ കറ്റാർ വാഴ ഇല്ലാത്ത വീടുണ്ടാകുമോ? അതെന്തൊരു ചോദ്യം. അങ്ങനെ എത്രയോ വീടുകൾ ഉണ്ടാവും എങ്കിലും ഞാനൊന്ന് പറഞ്ഞു, പൊതുവെ പറഞ്ഞു, മിക്കവാറും എല്ലാ വീട്ടിലും ഒരു ചെറിയ ഇതെങ്കിലും, ഒരു ചട്ടിയിലെങ്കിലും കറ്റാർ വാഴ കൃഷി ചെയ്യാറുണ്ട് അല്ലേ, വെക്കാറുണ്ട്. പ്രത്യേകിച്ച് കുറച്ചെങ്കിലുമൊക്കെ ആരോഗ്യ സംരക്ഷണം ത്തിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അതുണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. കൃഷ്ണേന്ദു എനിക്ക് ഒരു ചട്ടി നിറച്ച് കറ്റാർ വാഴ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇട്ട് തന്നിരിക്കുന്നു. അത് കണ്ട സമയത്ത് വളരെയധികം സന്തോഷം തോന്നി കേട്ടോ. അതോടൊപ്പം തന്നെ സീനാശിവൻ എനിക്ക് അയച്ചിരിക്കുന്നത് കുറേ കൃഷികളുടെ വീഡിയോ ആണ് അയച്ചിരിക്കുന്നത്. തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഇങ്ങനെ തക്കാളിയൊക്കെ ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത് എനിക്കൊന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് വീഡിയോ എടുത്തിട്ടത്. പക്ഷേ ഫോട്ടോസാണ് എനിക്ക് പറയാൻ കുറേ കൂടെ എളുപ്പമായിരുന്നു. ഇത് വീഡിയോ എല്ലാം കൂടെ ഈ നമ്മളിങ്ങനെ ഷോ ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ആ വീഡിയോ എല്ലാം കൂടെ പ്ലേ ചെയ്ത് കാണുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് കൂടെയാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കോളോടെ പെട്ടെന്ന് നിന്ന് പോകണം, സമയക്കുറവുണ്ട്. 2:46 ആയിട്ടുണ്ട്. ഹലോ, നമസ്കാരം.
6: ഹലോ വണ്ടി, നമസ്കാരം. ഉണ്ട് സന്തോഷ് സാറേ.
5: നമസ്കാരം, എന്തുണ്ട്, എവിടെയാണ്, വണ്ടി ഒതുക്കിയോ?
6: ഞാൻ വണ്ടി ഒതുക്കിയില്ല, ഞാൻ വീട്ടിലാണ്. ഞാൻ ഇപ്പൊ വന്ന റോഡിലോട്ട് വന്ന് ഞാൻ തെറ്റിട്ടതേ ഉള്ളൂ.
5: അങ്ങനെ പറയരുത്, മഴ ആയോണ്ട് ഇന്ന് പോയില്ല എന്നങ്ങ് പറ.
6: മഴയൊന്നുമില്ല, നല്ല അന്തരീക്ഷം.
5: അല്ല, ഇന്നലെ മഴ പെയ്തു, അതിന്റെ ക്ഷീണം.
6: ചില
5: പിള്ളേരെ സ്കൂളിൽ അയക്കുന്നതാണൊക്കെ അജിത്തിന് വണ്ടി ജോലിക്ക് പറഞ്ഞു കൊടുത്തത്. ഇന്നലെ മഴ പെയ്തു, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല. അത് ഞാൻ വിചാരിച്ച് ഇപ്പൊ വീട്ടിലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അവിടെ എന്തൊക്കെ കൃഷി ചെയ്തു? അവിടെ എന്തൊക്കെ കൃഷിയുണ്ട്?
6: കൃഷി ഒരു ചീരയും പ്ലാവും മാത്രമേ ഉള്ളൂ.
5: ഒരു ചീരയും ഒരു പ്ലാവും.
6: നിറയെ ചക്കയുണ്ട്.
5: അത് ശരി. വരിക്കയാണോ കൂഴയാണോ?
6: വരികയുണ്ടായിരുന്നു, കൂഴയുണ്ടായിരുന്നു. വരിക്ക മുറിച്ചു, ഇപ്പൊ കൂഴ മാത്രമേ ഉള്ളൂ.
5: എന്നാ പിന്നെ ഞാൻ ഇരവരം വഴി അങ്ങ് പോവാം. ഞാൻ തട്ടാമല വഴി വരാമെന്ന് കരുതിയതാ. ഇനിയിപ്പോ വണ്ടി റൂട്ട് മാറ്റി ഞാൻ ഇരവരം വഴി ആക്കി.
6: വരിക്കമില്ലാതെ മുറിച്ചു മാറ്റി.
5: അതെന്തൊറ്റി?
6: അത് വീട്ടില് വലിയ രീതിയിൽ നിൽക്കുകയായിരുന്നു, അത് കാരണം മുറിക്കേണ്ടി വന്നു.
5: അത് ശരി. ഓക്കെ. അല്ല, ഈ പ്ലാവൊക്കെ കൊണ്ട് വഴിയിലാണോ വെക്കുന്നത്? അതോ ഇനി ഈ പ്ലാവ് ഇറങ്ങി വഴിയിലോട്ട് പോയതാണോ? അപ്പൊ എന്തായാലും കഷ്ടമായി.
6: ഞാനൊരു സോങ് പറഞ്ഞിട്ടുണ്ടേ.
5: ഓക്കെ.
6: അത് പഞ്ചാഗ്നിയിലെ ഒരു സാഗരങ്ങളിൽ നിന്നുള്ള ഒരു പാട്ടാണ്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാ, ഇന്ന് മറ്റേ നിങ്ങൾക്ക് ഇത് ആർട്ടിസ്റ്റ് ആയിരുന്ന കൊല്ലം സുധി ഉണ്ടല്ലോ, കൊല്ലം സുധിയുടെ ഓർമ്മദിനമാണ് പന്നപ്പെട്ട ദിവസം. അപ്പം പുള്ളിക്കാരൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ
5: പഠിച്ചതാണ്
6: പാളത്തങ്ങൾ സ്കൂളില്. അപ്പം പുള്ളിക്കാരൻ എല്ലാ അന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലാസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ പാടുന്നൊരു പീരീഡാണ്. പുള്ളിക്കാരന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണിത്.
5: ആ
6: കാലത്തെ പുള്ളിക്കാരൻ നല്ല ഒന്ന് രണ്ട് പാട്ട് പിന്നെ ഈ കൊടിയ വേനൽക്കാലം കുളങ്ങൾ കാലം ആ പാട്ട് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് പാടുന്ന ഒരു പാട്ടാണ്.
5: അതെ, ഒരു സഹപാഠിയുടെ സ്നേഹത്തോടു കൂടി എന്തായാലും നമ്മുടെ അജിത്ത് തട്ടാമല ആ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ, അതായത് കൊല്ലം സുധിയുടെ ഓർമ്മകളിൽ നമുക്ക്, അല്ലെങ്കിൽ ഓർമ്മകളിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഗാനം എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരുമിച്ചിരുന്ന് കേൾക്കാം.

0: വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. സാർ, ഞാൻ മാമ്മൂട്ടി കടവിൽ നിന്നും ഷീജയാണ്. ഞാൻ സ്വന്തമായി വെച്ച് പിടിപ്പിച്ച തെങ്ങ് ഇപ്പോൾ നിറയെ കായ്ച്ചു നിൽക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ്. 10 വർഷത്തിൽ കായ്ക്കുന്നതാണെന്ന് പറഞ്ഞു, പക്ഷേ 9 വർഷമായപ്പോഴേ അത് കായ്ച്ചു. ഇപ്പോൾ നിറയെ തേങ്ങ പിടിച്ച് നിൽക്കുന്നു. എന്റെ ആവശ്യത്തിൽ കൂടുതൽ തേങ്ങ പിടിക്കുന്നുണ്ട്. ഇതെനിക്ക് വലിയ അഭിമാനമാണ് സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്കുകളിലുള്ള അഭിമാനം. അതിന്റെ തൊട്ട് താഴെയുള്ള ഫോട്ടോ, ആ തെങ്ങിന്റെ ചുവട്ടിൽ ചെന്നുകൊണ്ട് മുകളിലോട്ടുള്ള ഫോട്ടോ എടുത്തിരിക്കുന്നു, നിറച്ച് കായ്ച്ചു നിൽക്കുകയാണ്. പറഞ്ഞത് വെറുതെ ഒന്നുമല്ല കേട്ടോ. വളരെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. അതോടൊപ്പം തന്നെ വാഴയും പിന്നെ മുള്ളൻ ബ്ലാത്തി, ഞാൻ വെച്ച വാഴ എന്ന് പറഞ്ഞുകൊണ്ട് വാഴയുടെ ഫോട്ടോ, മുള്ളൻ ബ്ലാത്തി അഥവാ മുള്ളാത്തി എന്നൊക്കെ പറയത്തില്ല, അതിൻ്റെ ഫോട്ടോസ് എല്ലാം അയച്ചിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഷീജ, വളരെ സന്തോഷം ഈ തരത്തിൽ ഒക്കെ അവർ അയച്ചിരിക്കുന്നതിനകത്ത് ഫോട്ടോ. ആ ഒരു അഭിമാനം എന്ന് പറയുന്നത് ഒരു വലിയൊരു അഭിമാനം തന്നെയാണ്. നമുക്ക് എന്തായാലും അടുത്ത ഒരു കോളുണ്ട്. ഇനി അടുത്തൊരു കോൾ എടുക്കാനുള്ളൊരു സമയം നമുക്കില്ല. അപ്പോൾ ഒരു കോൾ ഇവിടെ ഉണ്ട്, നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഹലോ, നമസ്കാരം.
1: ഹലോ നമസ്കാരം, എന്റെ പേര് അസീന, ഞാൻ പെരുമ്പുഴയിൽ നിന്ന് വിളിക്കുകയാണ്.
0: ഓ, പെരുമ്പുഴയിൽ നിന്നുള്ള അസീനയാണ് ഇന്നത്തെ ബസ്സിലെ അവസാനത്തെ യാത്രക്കാരി.
1: ഞാൻ ഇന്ന് വിളിച്ച് കിട്ടിയില്ലേ, ഞാൻ ഇന്ന് അവിടെ വന്നേനെ.
0: എനിക്ക് വയ്യ, ഇവിടെ വന്ന് തകർത്തന്നെല്ലാം കൂടെ അല്ലേ.
1: പിന്നെ ഞാൻ എപ്പം തൊട്ടേ ഇരുന്ന് വിളിക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് കൃഷിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം.
0: അതെ, കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരു അസീനയാണ് ഇത്.
1: പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട.
0: അതെ,
1: സമയം പോണെങ്കിൽ നമ്മൾ അതിന്റെ ചോട്ടി പോയി ഇവിടെ ഇരുന്ന് ഇരുന്നാ മതി, സമയം പോവും.
0: അത് ശരി. അപ്പൊ അതിന്റെ ചോട്ടി കിടന്നുറങ്ങിയാലോ. അപ്പൊ ഒരു കാര്യം ചെയ്യണം, അതിന്റെ ചുവട്ടില്. അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം പറയാം. എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ചെറിയ മാവ് നിപ്പുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാനൊരു ഒരു 4 മതിൽ അല്ലെങ്കിൽ ഒരു തറ കെട്ടി, എന്നിട്ട് അതിനകത്തോട്ടൊരു ഒരു പിന്നെ 2 ഗ്രാനൈറ്റ് പീസും പിടിച്ചിട്ടു. ഇപ്പൊ സുഖമാണ് അതിന്റെ ചുവട്ടിലിരിക്കാൻ.
1: അപ്പൊ
0: അതിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങാം.
1: ഞങ്ങൾക്ക് 10 സെന്റ് വസ്തു ഉള്ളൂ വീട് നിപ്പോണ്ട്. അതിനെല്ലാം എല്ലാം നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പ്ലാവ് വാങ്ങിച്ചു വെച്ച്, അത് ഇഷ്ടംപോലെ ചക്ക കളിച്ച്. 3 വർഷത്തെ പ്ലാവ് എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു, 1 വർഷമായപ്പോഴേ കുഞ്ഞ് തൈയായപ്പോഴേ ചക്ക വിളിച്ചു തുടങ്ങി.
0: അപ്പൊ അവർക്കെതിരെ കേസ് കൊടുക്കണമല്ലോ. അവര് 3 വർഷം എന്ന് പറഞ്ഞല്ലേ തന്നത്, 1 വർഷമായപ്പോ പിടിച്ചേ.
1: അന്നേ പിടിച്ചു
0: തുടങ്ങി.
1: നെല്ലിമരം ഉണ്ട് നമ്മൾ കുഞ്ഞ്, പണ്ടത്തെ നെല്ലിമരം ഉണ്ടല്ലോ ഫേസ്ബുക്കിലെ കുഞ്ഞു
0: നെല്ലിക്കായേലിക്ക. എന്ത് കൃഷിയാണ് ഏറ്റവും സന്തോഷം തരുന്നത്?
1: എനിക്ക് ഉണ്ടമുളക് കൃഷി ചെയ്യുന്നത് അതാ ഏറ്റവും കൂടുതൽ സന്തോഷം.
0: ഉണ്ടമുളക് കൃഷി ചെയ്തിട്ട് അത് എന്തോ ചെയ്യും, പുഴുങ്ങി തിന്നും.
1: അതെ, ഞാന് ജോലിക്ക് പോകുന്നതാ. ജോലിക്ക് പോകുമ്പോ അവിടെ ആർക്ക് 50 രൂപ 100 രൂപ അങ്ങനെ കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം 3000 രൂപ കൂടുതൽ കൊടുത്തായിരുന്നു.
0: അപ്പൊ അത് അതൊരു വരുമാന മാർഗമായി. വെരി ഗുഡ്, വെരി ഗുഡ്.
1: മാർഗം എനിക്ക് ഉപയോഗിക്കാം, ഞങ്ങളെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാവരും ഗ്യാസ്.
0: അത് ശരി,
1: അതിന് പുറത്ത് കൊടുക്കും.
0: അല്ല, നല്ലത് തന്നെ, നല്ലത്. ഞാൻ അതിനെ കളിയാക്കിയൊന്നും പറയാനില്ല കേട്ടോ. ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇത് നല്ലൊരു അല്ല, നമുക്ക് കൃഷിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു വരുമാനമാണ്.
1: ഇഷ്ടംപോലെ മുളക് ഒന്നിനും നമുക്കെന്തിനാ, നമുക്കല്ലേ ഒരെണ്ണം രണ്ടെണ്ണല്ലേ ആവശ്യമില്ലെടുക്കും.
0: അല്ല, അത് ഈ ഉണ്ടമുളക് നമ്മള് കറിക്ക് ഉപയോഗിക്കില്ലല്ലോ, അത് സാധാരണ ചമ്മന്തി അരക്കുന്നതിനോ അങ്ങനെയൊക്കെ അല്ലേ ഉപയോഗിക്കും. അല്ലേ, ചിലർക്ക് അത് ഇഷ്ടമല്ല, പക്ഷെ അത് ഈ അച്ചാറൊക്കെ ഇടുമ്പോ ഇടും അല്ലേ. അച്ചാറൊക്കെ ഇടുമ്പോ അതിന് ഉപയോഗിക്കും. പിന്നെ ചമ്മന്തി, ചമ്മന്തിക്ക് നല്ലതാ, നല്ലൊരു മണമുണ്ട്.
1: അങ്ങനെയൊക്കെ കൊള്ളാം.
0: പിന്നെ അത് ഉണക്കിയെടുക്കോ? ഉണക്കിയെടുക്കത്തില്ലേ, എന്നിട്ട് നമ്മൾ
1: ഉണക്കി തൈരിട്ട് എടുക്കാം.
0: അതെ അതെ, അതും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ ഈ അടുത്ത സമയത്തെ കുറച്ച് കാശ്മീരി മുളകിന്റെ തൈകളൊക്കെ വെച്ച് കിളിപ്പിച്ചെടുത്തിട്ടുണ്ട്.
1: അതെല്ലാം നമ്മള് പിന്നെ പൊടിക്കാൻ മുളക് വാങ്ങിക്കുന്ന ആ മാതിന്ന് അരിയിട്ട് കിളിപ്പിക്കും.
0: അതെ, അത് നമുക്ക് ഒരു സീസണിൽ നമുക്ക് ആവശ്യം പോലെ കിട്ടും അല്ലേ. ആവശ്യം പോലെ മുളക് കിട്ടും.
1: അല്ല,
0: പിന്നെ കുറച്ച് കഴിയുമ്പോഴേ ഇതെല്ലാം കൂടെ ഇങ്ങനെ കുരുടി പോകും, ഇലയൊക്കെ കുരുടി പോകുന്നുണ്ട്. അതൊരു പ്രശ്നം.
1: എനിക്ക് ഫുൾ സമയം ഇവിടെ മുളകുണ്ട്.
0: അത് ശരി.
1: അപ്പൊ
0: ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് പല വഴി കൂടെ ഒന്ന് കറയാൻ കഴിഞ്ഞ ആവശ്യത്തിനുള്ള പച്ചക്കറി ഒക്കെ ആയിട്ട് വീട്ടിൽ പോവാം. അഥവാ വിളിച്ചിട്ട് കിട്ടി, അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ അതും കൂടെ ഒക്കെ കൊണ്ടുവരണം കേട്ടോ, മെഴുക്ക് വരട്ടി എല്ലാം. പച്ചക്കറി ആയതുകൊണ്ട് വിഷയം, പച്ചക്കറി ആയതുകൊണ്ട് എന്തായാലും സമയം, അതെ സമയം, എന്തായാലും സമയം ഇത് പോയതുകൊണ്ട് മാത്രം നിർത്തുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ആവേശമുള്ള ഒരു വ്യക്തിയിലൂടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു കാതോട് കാതോടെ വൈൻഡപ്പ് ചെയ്യാൻ കഴിഞ്ഞതിനകത്ത് ഒരു വലിയൊരു സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ദേ ആ ഒരു ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടിലേക്ക് പോകാം. നമുക്ക് ഒരു കുറച്ച് സമയം കൂടെ ഉള്ളൂ, 2 മിനിറ്റ് കൂടെ ഉള്ളൂ.

ഒരു രണ്ട് മെസ്സേജ് കൂടെ വായിക്കാതിരിക്കുമ്പോൾ എന്റെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കുട്ടിസാറിന്റെ ഒരു മെസ്സേജാണ്. കുട്ടിസാർ പറയുന്നത്, ഇന്നത്തെ പെരുമഴയുടെ സമയം കഴിഞ്ഞു, ഇനി അടുത്ത കർക്കിടക മഴയത്ത് കാണാം, ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷിബിൻ താമരക്കുളത്തിന്റെ ഒരു മെസ്സേജും കൂടെ ഉണ്ട്. ഷിബിൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്, എന്തായാലും താങ്ക് യു വെരി മച്ച് ഫോർ മേക്കിംഗ് ടുഡേസ് എൻവയോൺമെന്റ് ഡേ കളർഫുൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇന്നത്തെ എൻവയോൺമെന്റ് ഡേ പരിസ്ഥിതി ദിനം കളർഫുള്ളാക്കിയതിനകത്ത് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശരിയല്ലേ, ചൂടുമില്ല തണുപ്പുമില്ല, ഏറ്റവും നല്ല ഒരു 3 മണിക്കൂറുകളാണ് ഇപ്പം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഷിബിൻ താമരക്കുളം ആ ഒരു മെസ്സേജ് അവസാനിപ്പിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു മെസ്സേജുകളോടുകൂടി ഞാനും ഇന്നത്തെ നമ്മുടെ കാതോട് കാതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഒരുപാട് പേര് വളരെ ആവേശത്തോടുകൂടി, പ്രത്യേകിച്ച് അവസാനത്തെ ഒരു കോൾ എന്ന് പറയുന്നത് അത്രയും ആവേശം പകർന്ന ഒരു കോൾ തന്നെയായിരുന്നു. 12 മണി മുതൽ ബെനക്കെട്ട് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കോള്, ആ ഒരു കോളിലൂടെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജുകളിലൂടെ നമ്മളെല്ലാവരും ആക്റ്റീവായിട്ട് നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ കിട്ടി, ഒരുപാട് ഒരുപാട് സന്തോഷം. തുടർന്നും നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് ഇന്നത്തെ കാതോട് കാതോടിൽ നിന്നും സ്നേഹത്തോടുകൂടി വിടവാങ്ങുന്നു.

റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: ഡോക്ടറോ ചോദിക്കാം. തത്സമയ ഫോണിൻ പ്രോഗ്രാം PCOD. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ദേവി ഗായത്രി ഐ കൺസൾട്ടന്റ്, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം.
1: റേഡിയോ ബിൻസിയൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KM തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: കവിത ചിലരുടെ സ്വപ്നങ്ങൾ.

Brian speaking. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം

0: പരിശോധിക്കാം. തത്സമയ ഫോണിൻ പ്രോഗ്രാം PCOD. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ദേവി ഗായത്രി ഐ കൺസൾട്ടന്റ് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് കൊല്ലം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ദേവി ഗായത്രി മാമാണ്. നമസ്കാരം മാം.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് സ്വാഗതം മാം. ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ മാം, നമുക്ക് വളരെ കോമൺ ആയിട്ട് തന്നെ കേട്ടു തുടങ്ങുന്ന ഇപ്പൊ ഒരു ടേമാണ് PCOS അല്ലെങ്കിൽ PCOD എന്ന്. ഭയങ്കര കോമൺ ആയിക്കൊണ്ടിരിക്കുന്നു ആളുകൾക്ക് ഇത്. ഈ ഒരു ടേം ഇങ്ങനെ നമുക്ക് പ്രമേഹം അല്ലെങ്കിൽ മറ്റ് ആ ഒരു ജീവിതശൈലി രോഗങ്ങളോടനുബന്ധിച്ച് ഇതും ഇങ്ങനെ കേൾക്കുന്ന ഒരു ടേമാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയായിട്ട് എന്താണ് PCOS എന്ന് പറയുന്നത്?
2: PCOS എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, അതായത് അണ്ഡാശയത്തിൽ ബീജം പൂർണ്ണ വളർച്ച എത്താതിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, ശരീരത്തിന് ആകമാനമായിട്ട് വളരെയധികം ചേഞ്ചസ് വരാനുണ്ട്. ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ധാരാളം മെറ്റബോളിക്കും എൻഡോക്രൈൻ പ്രശ്നങ്ങൾ PCOS കാരണം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നുള്ളത് മാറ്റിയിട്ട് PMOS ആക്കിയിട്ടുണ്ട്.
1: PMOS,
2: ദാറ്റ് ഇസ് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേറിയൻ സിൻഡ്രോം. അതായത് PCO എന്ന് പറയുമ്പോൾ നമ്മൾ ഓവറിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രോഗം എന്ന ഒരു ചിന്തയിൽ നിന്ന് മാറിയിട്ട് മെറ്റബോളിക്കും എൻഡോക്രൈനും ഒരുപാട് പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് കാരണം ശരീരത്തിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത, ഭാവിയിൽ മാലിഗ്നൻസി വരാൻ, എൻഡോക്രൈൻ എൻഡോമെട്രിയൽ മാലിഗ്നൻസി വരാൻ വരെ ഉള്ള സാധ്യത ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഒബിസിറ്റി, കൊളസ്ട്രോൾ വരെ കൂടുക, ഇതിൻ്റെ എല്ലാം ഒരു ബാറ്ററി ഓഫ് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുള്ള ഒരെണ്ണം ആയതുകൊണ്ടാണ് PMOS എന്നിപ്പം മാറ്റിയേക്കുന്നത്.
1: ഓക്കെ മാം. മാം, അപ്പോൾ ഇത് ഏത് ഏജിലായിരിക്കും കാണപ്പെടുന്നത്?
2: കൗമാരപ്രായക്കാർ മുതൽ പ്രീ മെനോപോസൽ ആയിട്ടുള്ളവരിൽ വരെ PCOS എല്ലാ പ്രശ്നങ്ങളും കാണാറുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് പീരീഡ്സ് ആവുന്നതിന് അറ്റൈൻ ചെയ്യാൻ താമസിക്കുമ്പോഴായിരിക്കും നമ്മൾ കുട്ടിയെ പരിശോധിക്കുമ്പം അതിന് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിലോട്ട് അത് പോകുന്നതായിട്ട് കാണുന്നത്.
1: ഓക്കെ. ഇപ്പം നമുക്കറിയാം കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് അമിതവണ്ണം ഉണ്ടാകാറുണ്ട്, അവരുടെ കഴുത്തിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് കാണപ്പെടാറുണ്ട്. അപ്പം ഇതൊക്കെ വരുമ്പോഴേ പറയാറുണ്ട് ഇത് ഭാവിയിൽ PCOD വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന്. കുട്ടിക്കാലത്ത് മുതലേ ആ ഒരു സിംറ്റം കാണിച്ചു തുടങ്ങും കുട്ടികളുടെ ശരീരത്ത്?
2: ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ ഒരു ചെറിയ ലൈറ്റ് സ്റ്റെയിനിങ്ങും ഇച്ചിരി ഒബിസിറ്റി ഒക്കെ കുട്ടികൾക്ക് കാണും. ആ ഹൈറ്റ് സ്പേർട്ട്, ഗ്രോത്ത് സ്പേർട്ട് വരുന്നതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് കാണും. അത് ഒരു ഹോർമോണൽ അബ്നോർമാലിറ്റി അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ വരുന്നതാവാം. പക്ഷേ പിന്നീട് അങ്ങോട്ട് കുട്ടിയെ ശ്രദ്ധിക്കുകയും വീണ്ടും അത് മാറാതിരിക്കുന്നു, പീരീഡ്സ് ഇറഗുലർ ആകുന്നു എന്നുണ്ടെങ്കിൽ അതൊരു PCOS പിക്ചർ ആയിട്ട് എടുക്കാൻ പറ്റും.
1: ഓക്കെ. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ നമുക്കിത് അറിയാവുന്നതാണ്.
2: കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, അതനുസരിച്ച് അത്തരം കുട്ടികളെ കൊണ്ട് എക്സസൈസ് ഒക്കെ എടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ മാറ്റിക്കുകയും ചെയ്യണം. ആ സ്റ്റേജിൽ നമ്മൾ മാറ്റിക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും.
1: ആണ്, ആ കുട്ടിക്കാലത്ത് തുടങ്ങുന്ന ഓരോ ഏജിൽ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇത്
2: കാണിക്കുന്നത്.
1: ഓക്കെ. മാം, അപ്പോൾ ഇത് മെയിൻ ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും?
2: ഇത് നമ്മുടെ ജീവിതചര്യ മാറുന്നതിൻ്റെയാണ്. നമ്മൾ പണ്ട് കാലത്ത് എക്സസൈസ് ഒന്നും ചെയ്തിരുന്നില്ലെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾക്കും എക്സസൈസ് പോലെ തന്നെ, ഇപ്പം ചെറിയ സ്കൂളുകളിൽ പോകുന്നതിന് കുട്ടികൾക്ക് നല്ല വണ്ണം കിലോമീറ്ററുകൾ നടന്നായിരുന്നു പണ്ടത്തെ കാലത്ത് പോകുന്നത്. അതുപോലെ ഓരോ വീട്ടിനകത്തുള്ള ഓരോ ജോലികൾക്കും കായികാധ്വാനം വേണ്ടുന്നതായിരുന്നു. ഇപ്പം അത്തരം അധ്വാനത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഡയറ്റ് പണ്ടത്തതിൽ നിന്ന് റിച്ച് ഡയറ്റിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. പണ്ട് ഉത്സവങ്ങളും ആഘോഷങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന ഡയറ്റാണ് ഇപ്പോൾ റുട്ടീനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം പായസം, അതുപോലുള്ള റിച്ച് ഫുഡുകൾ പണ്ട് ആ സമയങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്നത് ഇപ്പം മിക്കവാറും എല്ലാ ആഘോഷങ്ങളും മാസങ്ങളും എല്ലാ ആഴ്ചകളിലും എല്ലാ വീടുകളിലും കാണാറുണ്ട്. അപ്പോൾ ഈ ചേഞ്ചിൻ ഡയറ്റാണ് ഒരു കാര്യം, അത് കൂടാതെ എക്സസൈസ് കുറയുന്നതിൻ്റെ. പിന്നെ നമ്മുടെ അഗ്രികൾച്ചറിൻ്റെ വ്യത്യാസങ്ങൾ വന്ന് ഒരുപാട് എൻവയോൺമെൻറ്റൽ ടോക്സിൻസ് ശരീരത്ത് വരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ അമിത യൂസ്, പിന്നെ ജീവിതത്തിൽ തന്നെയുള്ള സ്ട്രെസ്സ് കൂടുന്നു, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കായാലും ജോലി മറ്റു കാര്യങ്ങളുടെയൊക്കെ സ്ട്രെസ്സ്, പഠിത്തത്തിൻ്റെ സ്ട്രെസ് ഒക്കെ കൂടുന്നു. ഇതെല്ലാം പി സി ഒന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, ഇത്രയും കാര്യങ്ങളും കൂടാണ് ഒരു അസുഖത്തിലേക്ക് നയിക്കുന്നത് അല്ലേ. അപ്പം കുട്ടിക്കാലം മുതലേ അവർക്ക് എക്സസൈസ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത് വിടണം പേരൻസ്, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. മാം, അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് പറഞ്ഞു. മാം, ഇതൊരു ഒരു ജനറ്റിക്കലി നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമുണ്ടോ ഇതില്?
2: ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ പറയുന്നുണ്ട്, അതായത് ഫാമിലിയിൽ ഗ്രാൻഡ് മദർ, മദർ എന്നുള്ളവർക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉണ്ടെങ്കിൽ അത് കുട്ടികളിൽ കാണാനുള്ള സാധ്യത കൂടുതലാണ്.
1: ഓക്കെ, അപ്പൊ ആ ഒരു ഹിസ്റ്ററി ഉള്ളവർ പോലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് അല്ലേ. അപ്പം ഒരു ടീനേജ് തൊട്ട് കാണിക്കുമെന്ന് പറഞ്ഞല്ലോ മാം.
2: അപ്പം അഡോളസൻസ് മുതൽ കാണിക്കാം,
1: അഡോളസൻസ് മുതൽ കാണിക്കാം. അപ്പം പ്രീ മെനോപോസ് വരെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാകും?
2: പ്രീ മെനോപോസ് വരെ കാണും, അതിന്റെ സിംപ്റ്റംസും ബുദ്ധിമുട്ടുകളും ഒക്കെ. ഓവേറിയൻ ആക്ടിവിറ്റി ഇരിക്കുന്ന സമയം മൊത്തവും പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിന്റെ പ്രശ്നങ്ങളും വരും.
1: മാം, അപ്പം ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ലേ? ചിലർ ചോദിക്കാറുണ്ട്, ഇതിപ്പം വന്നു, പി സി ഒ ഡി വന്നു, ട്രീറ്റ്മെന്റ് എടുത്തു, മെഡിസിൻ കഴിച്ചു, പിന്നെ എനിക്ക് ആ പ്രശ്നമില്ല, ഇനി ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാവല്ലോ.
2: പി സി ഒ ഡിക്ക് പണ്ടൊരു ഓവേറിയൻ ഡയബറ്റീസ് എന്ന് നമ്മൾ പറയാറുണ്ട്, അതായത് ഡയബറ്റീസ് പോലെ ഇത് അണ്ടർലൈയിങ് നമ്മുടെ ശരീരത്തിന്റെ ഒരു രീതിയാണ്. അപ്പോൾ എപ്പം നമ്മൾ ഡയറ്റ് എക്സസൈസിൽ പോകുന്നുണ്ട് അപ്പോഴല്ല ഇതിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കും. എന്നാൽ എപ്പം നമ്മൾ ഇതിൽ നിന്ന് മാറുന്നു അപ്പോൾ ഇത് വീണ്ടും വരികയും ചെയ്യും. അപ്പം നല്ല മരുന്ന് ഡയറ്റ് എക്സസൈസിൽ പോയി കംപ്ലീറ്റ്ലി ക്യൂർഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൽ തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകണം. എപ്പോൾ അവർക്ക് അതിൻ്റെ ചേഞ്ച് വരുന്നുണ്ടോ അപ്പോൾ വീണ്ടും വരാനുള്ള ചാൻസും ഉണ്ടാവും
1: കൂടുതലാണ്. ഇപ്പം ഈ പി സി ഒ ഡി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും ശരീരത്തുണ്ടാകുന്നത്?
2: ഒന്ന്, ഒബിസിറ്റി കൂടുതൽ, ലീൻ പി സി ഒസ് ഉണ്ട് എന്നാലും വണ്ണം കൂടുതലാണ്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്ത് വളരെ തിന്നിങ് ഓഫ് ഹെയർ വരും, ഹെയർ എല്ലാം വളരെ തിന്നാവും. ഫ്രോണ്ടൽ ബോൾഡ്നെസ്, അതായത് നെറ്റിയുടെ നെറ്റി കുറച്ച് വലുതാവുക, അത് ഹെയർ ലൈൻ പുറവിലോട്ടാവുക. പിന്നെ അബ്നോർമൽ ഹെയർ ഗ്രോത്ത്, അതായത് സാധാരണ നമ്മൾ കാണാത്ത സ്ഥലങ്ങളിൽ, അതായത് താടിയിൽ, മീശ പോലെ, ചെസ്റ്റിൽ, വയറിൽ ഒക്കെ സ്ത്രീജന്യമായി വരാത്ത സ്ഥലങ്ങളിലെല്ലാം ഹെയർ ഗ്രോത്ത് വരിക, അത് ഒരുതരം കോഴ്സ് തിക്ക് ഹെയർ വരിക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വെൽവെറ്റി ബ്ലാക്ക് കളറ് ഷോൾഡറിൽ, കഴുത്തിന് പോയി പിൻവശത്ത്, ആക്സിലയിലൊക്കെ വരുന്നത്. പിന്നെ നിറച്ച് മുഖക്കുരു വരിക, പിന്നെ ദേഹം മൊത്തവും ചെറിയ പിമ്പിൾസ് അല്ലെങ്കിൽ സെബേഷ്യസ് സേബം കളക്ട് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പിമ്പിൾസ് വരിക, സ്കിൻ ടാഗ് വരിക, ചീക്കിൻ്റെ സൈഡിലായിട്ടൊക്കെ ഡിസ്കളറേഷൻസ് വരിക, ഇതെല്ലാം പി സി ഒ ഡിയുടെ ലക്ഷണങ്ങളാണ്.
1: നമ്മിപ്പോൾ മെയിനായിട്ട് ഈ ഒരു പീരീഡ്സിലുള്ള ഒരു ഇറഗുലാരിറ്റി കാണപ്പെടാറുണ്ടല്ലോ അല്ലേ. അപ്പം അതും എങ്ങനെയായിരിക്കും മാം? നമുക്ക് കൂടുതലും ഈ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മെറ്റ്ഫോമിൻ ആയിരിക്കും ആദ്യം കൊടുക്കുന്ന ടാബ് എന്ന് പറയുന്നത്. ഇപ്പോഴും ആ ഒരു രീതി തന്നെയാണ് മാം ഫോളോ ചെയ്യുന്നത്? അതുമായിട്ടുള്ളൊരു ബന്ധം എന്താണ്?
2: പി സി ഒ ക്ലോസ്ലി റിലേറ്റഡ് ടു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇത്തരം ആളുകൾക്ക് ഇൻസുലിൻ്റെ ഇൻസുലിൻ അമിതമായിട്ട് ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ കോശങ്ങൾ ഇൻസുലിന് റെസ്പോണ്ട് ചെയ്യുന്നുമില്ല, അതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. അപ്പം ധാരാളം ഇൻസുലിൻ ശരീരത്ത് കാണും, അതിന് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഷുഗറും കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല, ഷുഗറും കൂടുതലായിരിക്കും. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസും ഷുഗർ കൂടുതലും വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഡയബറ്റീസിന് കൊടുക്കേണ്ടുന്ന ഈ മെറ്റ്ഫോമിൻ കൊടുക്കുന്നത്. മെറ്റ്ഫോമിൻ കൊടുക്കുമ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും, കോശങ്ങൾ ഇൻസുലിൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ടെൻഡൻസി കൂടും, അതിന് വേണ്ടിയിട്ടാണ് മെറ്റ്ഫോമിൻ കൊടുക്കുന്നത്.
1: കുട്ടിക്കാലത്ത് ഇതൊക്കെ കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതൊരു എല്ലാവരും ഒരു കോമൺ ചോദ്യമായിരിക്കും. മുത്തശ്ശൻ്റെ കയ്യിലിരിക്കുന്ന മെറ്റ്ഫോമിൻ ആയിരിക്കും മോള് കഴിക്കുന്നത്, അവർ പേര് നോക്കിയിട്ടായിരിക്കും അവർ ഈ ടെൻഷൻ അടിക്കുന്നത്.
2: ചെറിയ കുട്ടികൾക്ക് മെറ്റ്ഫോമിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ആ സമയത്ത് ഡയറ്റിലും എക്സസൈസിലും നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ ഒരു പരിധി വരെ പറ്റും.
1: ഓക്കെ,
2: ആ അത് ശ്രദ്ധിക്കുക. കുറച്ച് ഒരു ടീനേജ് അല്ലെങ്കിൽ പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിലാണ് നമ്മൾ കൂടുതലും മെറ്റ്ഫോമിൻ ഒക്കെ കൊടുക്കേണ്ടി വരുന്നത്.
1: ഓക്കെ മാം, അപ്പം പ്രഗ്നൻസി ടൈമിൽ
2: ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് വരേണ്ടി വരുമ്പോഴാണ് മെറ്റ്ഫോമിൻ
1: കൊടുക്കുന്നത്.
2: മയോയാനോസിറ്റോൾ എന്നൊക്കെ പറയുന്ന ടാബ്ലറ്റ്സ് കൊടുക്കണം.
1: അപ്പം ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത് പ്രഗ്നൻസി ടൈമിൽ പി സി ഒ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്?
2: പ്രഗ്നൻസി മെയിൻ ആയിട്ടും പി സി യുസിന് ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ, അതായത് ഓവുലേഷൻ നടക്കുന്നില്ല. ഓവുലേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ആവാനുള്ള ബുദ്ധിമുട്ട് ധാരാളമാണ്. ഏകദേശം 70% അനോവുലേറ്ററി ഇൻഫെർട്ടിലിറ്റിയിൽ മെയിൻ കാര്യം പോളിസിസ്റ്റിക് ഓവറിയാണ്. അപ്പോൾ ഒന്ന്, അവർക്ക് പ്രഗ്നൻസി ആവാൻ ബുദ്ധിമുട്ട് വരും. രണ്ടാമത്തേന്ന് വെച്ചാൽ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ തന്നെ മിസ്കാരേജിൻ്റെ ടെൻഡൻസി അല്ലെങ്കിൽ അബോർഷൻ വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഇത്ര ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഗ്ലൈസീമിയയും ഒക്കെ ഉള്ള സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്കും ആ ക്വാളിറ്റി, ബീജത്തിൻ്റെ ക്വാളിറ്റിയെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കണക്ക് യൂട്രസിനുള്ളിലുള്ള എൻഡോമെട്രിയം എന്ന് പറയുന്നതിൻ്റെ റിസെപ്റ്റിവിറ്റി, എൻഡോമെട്രിയത്തിലാണ് ബീജം വന്ന് വളരേണ്ടുന്നത്, അതിൻ്റെ ക്വാളിറ്റിയും മോശമാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അബോർഷൻസ് വരാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. പിന്നീട് പ്രഗ്നൻസി ആയാൽ തന്നെ ഇവർക്കൊരു ഡയബറ്റിക് ടെൻഡൻസി അണ്ടർലൈങ് ഉള്ളതുകൊണ്ട് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത, ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ്. പിന്നെ ഹൈപ്പർ ടെൻഷൻ്റെ ജെസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് സിസേറിയൻ സെക്ഷൻ വേണ്ടി വരിക, കുഞ്ഞിന് വലിപ്പം കൂടുക അല്ലെങ്കിൽ അനക്ക കുറവ് വരിക, ഇതെല്ലാം പ്രഗ്നൻസിയിൽ വരാൻ സാധ്യതയുണ്ട്.
1: ഓക്കെ, നമ്മിപ്പം അമിത വണ്ണമുള്ളവരിൽ മാത്രമല്ല മെലിഞ്ഞിരിക്കുന്നവരിലും ബി സി ഒ ഡി ഉണ്ടാവാറുണ്ടോ?
2: അതെ, മെലിഞ്ഞിരിക്കുന്നവരിലും ലീൻ പി സി ഒ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. വണ്ണമുള്ളവർക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 10 kg വണ്ണം കുറച്ചാൽ തന്നെ 90% ഡിസീസ് ഫ്രീ ആവാൻ ചാൻസ് ഉണ്ട്. അതേസമയം ലീൻ പി സി ഒസിന് വണ്ണം കുറയ്ക്കാനില്ല, അവർ ഓൾറെഡി ലീനാണ്, അവർക്ക് അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ ഡിഫിക്കൾട്ടാണ് ലീൻ പി സി ഒസിന്.
1: ഓക്കെ, മാം ഇപ്പം നമുക്ക് പി സി ഒ ഡി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഡയഗ്നോസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കും അല്ലെങ്കിൽ സ്കാനിംഗ് ഒക്കെ അങ്ങനെ എങ്ങനെയായിരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്?
2: പി സി ഒ ഡയഗ്നോസ് ചെയ്യുന്നതിന് ഒരു റോട്ടർഡാം ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ ആൻഡ് ഓവുലേഷൻ, അതായത് പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി, പിന്നെ സ്കാനിൽ പോളിസിസ്റ്റിക് പിക്ചർ, അതായത് അണ്ടാശയത്തിൽ നിറച്ച് കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ പോലെ, നെക്ലസ് പാറ്റേൺ എന്ന് പറയുന്ന നിറച്ച് കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ പോലെ ഇരിക്കുക, പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ, LHFSH, അങ്ങനെ കുറേ ബാറ്ററി ഓഫ് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ട് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ അവർക്ക് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെന്ന് പറയാൻ പറ്റും.
1: ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ സിസ്റ്റുകൾ എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, ഇത് ഭാവിയിൽ മറ്റ് ചെറിയ സിസ്റ്റുകൾ എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, ഇത് ഭാവിയിൽ മറ്റ് ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള വലിയ സിസ്റ്റുകളിലേക്ക് മാറാനൊക്കെ ചാൻസ് ഉണ്ടോ എന്ന്. അത് കുമ്പളകൾ പോലെയായിരിക്കും,
2: ഇത് ചെറിയ കുമ്പള, അതായത് ബീജം വളർന്നു വരുന്നത് പകുതിക്ക് വെച്ച് നിന്ന് പോകുന്നത് കണക്കാണ്. അപ്പം ഒരു 10 mm താഴെയുള്ള കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകളായിട്ടാണ് പോളിസിസ്റ്റിക് ഓവറിയുടെ സിസ്റ്റുകൾ കാണുന്നത്. മറ്റതെന്ന് പറയുന്നത് കുറച്ച് വലുത്, 5-10 cm ഒക്കെ വളർന്നു വരുന്ന സിസ്റ്റുകളാണ്, അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല.
1: മെയിനായിട്ട് ഇപ്പം പി സി ഒ ഡി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഒരുപാട് ജീവിതശൈലി മാറ്റങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു പേഷ്യൻറ്റിന് മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം എങ്ങനെയുള്ള വ്യായാമങ്ങളായിരിക്കും അവർക്ക് ഏറ്റവും അനുയോജ്യം കുട്ടികളാണെങ്കിൽ?
2: ഒന്ന്, കാർഡിയോ ചെയ്യുന്ന നല്ല, അതിന് പറയുന്ന ഹിറ്റ് എന്ന് പറയും, അതായത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്, കുറച്ചു നേരം ജമ്പിങ് ജാക്സ് പോലുള്ള എക്സസൈസ് ഒരു 30 seconds ചെയ്യുക, ഒരു ബാക്കി ഒരു 90 seconds സാധാരണ പോലെ നടക്കുക, വീണ്ടും അങ്ങനെ ഒരു ടേൺ വെച്ച് ഒരു 10-20 times ഓരോരുത്തരെ കൊണ്ടാവുന്ന കണക്ക് ചെയ്യുക. അതാണ് ഒരു നല്ല ടൈപ്പ് ഓഫ് എക്സസൈസ്. അത് സ്ട്രെയിനിയസ് ആയിട്ട് കാർഡിയോ ആയിട്ട് നല്ല എക്സസൈസ് ചെയ്തിട്ട് പിന്നെ കുറച്ചു നേരം സാധാരണ പോലെ ജോഗിങ്ങോ വാക്കിംഗ് അങ്ങനെ ചെയ്യുന്ന ട്രെയിനിങ് ഉണ്ട്. പിന്നെ എല്ലാവിധ എക്സസൈസും നല്ലതാണ്. പിന്നെ ഇവർക്ക് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടുന്നത് യോഗ, മെഡിറ്റേഷനാണ്. സ്ട്രെസ് ഇതിൻ്റെ ഒരു വലിയ ഫാക്ടറാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പം ഇത്തരം കുട്ടികളല്ല, എല്ലാ കുട്ടികളെയും തന്നെ യോഗ, മെഡിറ്റേഷനും ഒരു എക്സസൈസ്, ഏതെങ്കിലും ഒരു എക്സസൈസ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എക്സസൈസ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്.
1: ഓക്കെ മാം, ഇപ്പം എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ഇനി ഫുഡിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ആയിരിക്കും അവർ ശ്രദ്ധിക്കേണ്ടത്?
2: റിച്ച് ഡയറ്റ്, അതായത് കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കൂടുതലും അവോയ്ഡ് ചെയ്യണം. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം അരി, ഗോതമ്പ്, പിന്നെ ചീനി, ഉരുളക്കിഴങ്ങ്, പിന്നെ പഞ്ചസാര അടങ്ങുന്ന സാധനങ്ങൾ, ജങ്ക് ഫുഡ്സ്, പാക്കറ്റഡ് ഫുഡ്സ്, ഇതെല്ലാം കംപ്ലീറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഏതെന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങൾ, അത് മുട്ട, മീൻ, ഇറച്ചി, പാല്, തൈര്, ഇതെല്ലാം ഉപയോഗിക്കാം. അതുപോലെ ഫൈബറുള്ള, നമുക്ക് കോമൺലി അവൈലബിൾ ആയ വാഴപ്പിണ്ടി, കൂമ്പ്, അതിന് പച്ചക്കറികൾ, ഗ്രീൻ ലീവ്സ്, അങ്ങനെയുള്ള എല്ലാം ഉപയോഗിക്കാം.

0: പിന്നെ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. മെയിനായിട്ടും ഈ റിച്ച് ഡയറ്റ്, അത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഡയറ്റ്.
1: വ്യായാമവും ഭക്ഷണക്രമവും കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം
0: വ്യത്യാസം വരാം.
1: മാം, ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞത്, മാം അപ്പം അത് എങ്ങനെയായിരിക്കും പി സി ഒ ഡി ഉള്ളവർക്ക് ഈ ഭാവിയിൽ ഈ ഡയബറ്റിക്കിലേക്ക് നയിക്കുന്നത്?
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻസുലിൻ ഓവർ ചെയ്യുന്ന ഈസ്ട്രജൻ ഹോർമോണൊക്കെ അധികമായിട്ട് വന്നിട്ട് ഇൻസുലിൻ്റെ ഉൽപ്പാദനം, പാൻക്രിയാറ്റിസിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചെയ്യും. എന്നാൽ കോശങ്ങൾക്ക് ജനിതകമായ കാര്യങ്ങൾ കൊണ്ടും ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ടും തന്നെ കോശങ്ങൾ ഇൻസുലിനെ ഇൻസുലിനോടൊരു റെസിസ്റ്റൻസ് വരും, അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലിരിക്കും. അപ്പോൾ കഴിക്കുന്ന ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കഴിക്കുകയാണെങ്കിൽ അവരുടെ ഗ്ലൂക്കോസ് അതനുസരിച്ച് കൂടും. അപ്പം ശരീരത്തിൽ ഇൻസുലിനും അമിതമാകും, ഗ്ലൂക്കോസും ആകില്ല അമിതമാകും. അങ്ങനെ അതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോഴാണ് മറ്റേ കഴുത്തിൻ്റെ പുറകിലും കയ്യിലും ഒക്കെ വെൽവെറ്റി ആയിട്ടുള്ള ഡിസ്കളറേഷനും ഒക്കെ വരുന്നത്.
1: ഓക്കെ മാം, അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് വന്നു, ഇവർക്ക് ഡയബറ്റിക് വരും, പിന്നെ മറ്റ് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും ഭാവിയിൽ ഉണ്ടാകുന്നത്?
0: ഭാവിയിൽ ഇവർക്ക് ഡയബറ്റീസ് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്, സാധാരണ ആളുകളെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലാണ് ഭാവിയിൽ ഡയബറ്റീസ് വരാൻ. പിന്നെ പ്രോപ്പറായിട്ട് ഇവർക്ക് പീരീഡ്സ് വരുന്നില്ല, പീരീഡ്സ് 2 മാസം 3 മാസം ഒക്കെ കൂടുമ്പോഴേ വരത്തുള്ളൂ. അപ്പോൾ ഉള്ളിൽ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഗർഭാശയത്തിനുള്ളിലുള്ള ദശ കണ്ടം വളരെയധികം വളരുകയും പിന്നീട് അതിന് ക്യാൻസർ, പ്രത്യേകിച്ച് ഒരു പെരിമെനോപോസൽ ഏജിലൊക്കെ ഇത്തരം ആളുകൾക്ക് ക്യാൻസർ സ്റ്റേജ് വരാനുള്ള സാധ്യതയും സാധാരണ ആളുകളിൽ നിന്നും കൂടുതലായിട്ട് കാണുന്നുണ്ട്.
1: അത്ര സിവിയറിറ്റി വരെ
0: പോകാനുള്ള സാൻസ്
1: കുട്ടിക്കാലം മുതലേ വരുന്ന ഒരു പ്രശ്നം കൺട്രോൾ ചെയ്യാതെ. നമുക്കറിയാം നേരത്തെ തന്നെ വന്ധ്യത ട്രീറ്റ്മെന്റിൽ പി സി ഒ ഡി ഒരു വലിയ റീസൺ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു കല്യാണത്തിനോടനുബന്ധിച്ച് തന്നെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവരുടെ ഒരു ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും ഒക്കെ കൊണ്ടുവരേണ്ടത്?
0: ശരിക്കും ഇത് ഡയഗ്നോസ് ചെയ്യുന്ന സമയം മുതലേ ഡയറ്റ് ആൻഡ് എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ ഈ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് പീരീഡ്സ് റെഗുലറൈസ് ചെയ്യുക, നല്ല ഡയറ്റ് ആൻഡ് എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻസ് നടത്തുക, പിന്നെ വൈറ്റമിൻസും ബാക്കി ടാബ്ലറ്റ് മെറ്റ്ഫോമിൻ പോലുള്ള ടാബ്ലറ്റ്സും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രഗ്നൻസി, ബീജം ഉണ്ടാവാനും നല്ല പ്രഗ്നൻസി ഉണ്ടാവാനും അവർക്ക് സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ടി വരും.
1: ഓക്കെ, അപ്പോൾ പ്രഗ്നൻസി അല്ലെങ്കിൽ കല്യാണം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കത്തോടു
0: കൂടി തന്നെ നിൽക്കണം.
1: ഓക്കെ മാം, അപ്പോൾ അതുപോലെ തന്നെ ഇവർ പ്രഗ്നൻ്റ് ആകുന്ന ടൈമിലും കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
0: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിസ്ഡ് അബോർഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈ ശരീരത്തിൽ മൊത്തമുള്ള എൻഡോക്രൈൻ മെറ്റബോളിക് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ബീജത്തിൻ്റെ ക്വാളിറ്റി കുറയാനും അബോർഷൻസ് വരാനും ഒക്കെയുള്ള സാധ്യതയും, പിന്നെ ഡയബറ്റീസ്, ജെസ്റ്റേഷണൽ ഡയബറ്റീസും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: ശ്രോതാക്കൾക്കും വിളിക്കാവുന്നതാണ്, വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്മിപ്പം ഈ ജെസ്റ്റേഷണൽ ഡയബറ്റിക്സ് സാധാരണ സ്ത്രീകളിലും വരാമല്ലോ, അപ്പോൾ അതിനെക്കാട്ടിൽ ഇവർക്ക് ഒരു ചാൻസ് കൂടുതലാണ് അല്ലേ? പി സി ഒ ഡി ഉള്ളവരിൽ
0: ഉള്ളവർക്ക് ചാൻസ് കൂടുതൽ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: അത് പിന്നെ നമ്മുടെ
0: ഫ്യൂച്ചറിൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ്.
1: അപ്പം അത് നമുക്കൊരു ഡയറ്റ് വഴി കൺട്രോൾ ചെയ്യുന്നതിൽ നല്ലത് നേരത്തെ തന്നെ നമുക്ക് അവർ ഫുഡ് കൺട്രോളിലൂടെ തന്നെ മാനേജ് ചെയ്യാവുന്നത്.
0: മാനേജ് ചെയ്യാൻ പറ്റും.
1: ഓക്കെ മാം, അപ്പം നമുക്ക് ഒരു ഡെലിവറി കൺസീവ് ആയി കഴിയുമ്പം അവർ എന്തൊക്കെയായിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ?
0: കൺസീവ് ആയി കഴിയുമ്പോഴും മോഡറേറ്റ് എക്സസൈസ്, നല്ല പ്രോട്ടീൻ ഫൈബർ ഡയറ്റിലും പോകുമ്പോൾ ഈ ഷുഗർ അബ്നോർമൽ ആയിട്ട് കൂടത്തില്ല, അത് തന്നെ. അപ്പോൾ ഒരു നല്ല ബർത്ത് വെയിറ്റ് ഉള്ള ബേബി ഡെലിവറി ചെയ്യാൻ അവർക്ക് പറ്റും. വേറെ കോംപ്ലിക്കേഷൻസിലൊന്നും പോവാതിരിക്കാനും അവർക്ക് പറ്റും. അവരെ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ പ്രധാനം.
1: ഈ ഒരു നമ്മുടെ ഒരു പ്രഗ്നൻസിയോട് അനുബന്ധിച്ച് വെയിറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കൺസീവ് ഒക്കെ ആയി കഴിയുമ്പോൾ തന്നെ അവരുടെ പി സി ഒ ഡിയുടെ ഒരു കുറേ ബുദ്ധിമുട്ടുകൾ മാറത്തില്ലേ?
0: പ്രഗ്നൻസി സമയത്ത് ഒന്ന് കൺസീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അന്ന് ആ സമയത്തുള്ള ഹോർമോണൽ മീലിയ ഡിഫറെൻ്റ് ആണ് ശരീരത്തിൽ, അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം നമുക്ക് പലപ്പോഴും തോന്നാം. പക്ഷെ അണ്ടർലൈങ് ഡിസീസ് അവർക്കുണ്ട്. പ്രഗ്നൻസി ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് വീണ്ടും പഴയ സ്ഥിതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്.
1: ഓക്കെ, അപ്പോഴും ഒരു ഗൈനക്കിന്റെ ഒരു അണ്ടർ ഒരു ഒബ്സർവേഷനിലായിരിക്കണം അവർ പോകേണ്ടതല്ലേ?
0: അവർ അവരുടെ ഈ ലൈഫ് സ്റ്റൈലിൽ അതിൽ ചേഞ്ച് വരരുത്.
1: മാം, ഈ അപ്പം നമുക്ക് ഈ ഒരു PCOD ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടല്ലേ, നമ്മുടെ പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആകാനായിട്ട് മെഡിസിൻ കൊടുത്തിട്ടാണോ ഈ PCOD ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും മാം ഈ ആർത്തവും ക്രമം തെറ്റി വരുന്നതാണല്ലോ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, അതെങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുന്നത്?
0: ക്രമം തെറ്റി വരുന്ന ആർത്തവം റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിൽസ് കൊടുക്കാറുണ്ട്. അതൊരു 3 to 6 months വരെയൊക്കെ കഴിക്കുമ്പം ഒരു പരിധിവരെ വ്യത്യാസം വരും. എന്നിരുന്നാലും അത് ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് വരുന്ന പീരീഡ്സ് ആ ടാബ്ലറ്റിൻ്റെ കൺട്രോളിൽ വരുന്നതാണ്. അത് നിന്ന് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയ രീതിയിൽ ഇറഗുലർ ആവാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലും. പക്ഷേ ടാബ്ലറ്റ് എടുക്കുന്ന സമയത്ത് അവർ റിഗറസ് ആയിട്ട് എക്സസൈസ് ഡയറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് കുറേ നാളുകളും കൂടെ വിത്തൗട്ട് ടാബ്ലറ്റ് മര്യാദയ്ക്കുള്ള പീരീഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്.
1: ഓക്കെ മാം. മാം, ഇതൊരു ഹോർമോണിന്റെ പ്രശ്നം കൂടിയാണല്ലോ വരാറുള്ളത്, അപ്പം അതിനോടനുബന്ധിച്ച് ഹോർമോണിന്റെ ട്രീറ്റ്മെന്റുകൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് നോർമൽ ആകുമോ, എങ്ങനെയാണ്
0: അത്? നമ്മൾ ഈ റെഗുലറൈസ് ചെയ്യാൻ കൊടുക്കുന്ന ടാബ്ലറ്റ്സ് എല്ലാം തന്നെ ഹോർമോൺ ടാബ്ലറ്റ്സ് ആണ്. ഹോർമോൺ സപ്ലിമെന്റ് ആ ഡെഫിഷ്യൻസി മാറ്റി അതിനെ സപ്ലിമെന്റ് ചെയ്താണ് നമ്മൾ കറക്റ്റ് ആക്കുന്നത്.
1: മാം, അപ്പം ഈ ഒരു ഹോർമോൺ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു അല്ലേ റെഗുലറൈസ് ചെയ്ത് പോകുമ്പോഴും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റഡ്
0: ആയിട്ട് പിന്നെയും വരും.
1: പിന്നെ
0: കാരണം ശരീരത്തിന്റെ ടെൻഡൻസി വീണ്ടും പഴയതാണ്. അപ്പൊ ടാബ്ലറ്റിന്റെ കൺട്രോൾ മാറി കഴിയുമ്പോൾ വീണ്ടും അത് പഴയ സ്ഥിതിയിലാവും.
1: ഓക്കെ ഓക്കെ മാം. ഇപ്പം നമുക്ക് ഒരു ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു, ഫുഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു, സ്ട്രെസ് മാനേജ്മെന്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു.
0: സ്ട്രെസ് മാനേജ്മെന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് സ്ട്രെസ്സാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫാക്ടർ ഫോർ പോളിസിസ്റ്റിക് ഓവറി. കുട്ടികളുടെ പഠിത്തത്തിനായാലും അവരുടെ ജോബിന് പോകുന്നതായാലും ഒക്കെ വളരെ സ്ട്രെസ്ഫുൾ ആണ് ഇപ്പോഴത്തെ കാലത്ത്.
1: അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്
0: സ്ട്രെസ്. സ്ലീപ്പ് ഹാബിറ്റ്സ് മാറുന്നതും പോളിസിസ്റ്റിക് ഓവറിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ലേറ്റ് നൈറ്റ് കിടക്കുക, രാവിലെ ഒരുപാട് ലേറ്റായിട്ട് എഴുന്നേക്കുക, അതുപോലെ വളരെ കുറച്ചുറങ്ങുക, അതെല്ലാം പോളിസിസ്റ്റിക് ഓവറിയെ ബാധിക്കും.
1: ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ഒക്കെ സ്ലീപ്പ് ഹൈജീനും എല്ലാം ഇതിനകത്ത്
0: ഇൻക്ലൂഡഡ് ആണ്.
1: ഓക്കെ,
0: ടോട്ടലി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട്.
1: ഈ PCOD അനുബന്ധിച്ച് മൂഡ് സ്വിങ്സ് വരാം ഉണ്ടാകാറുണ്ടോ?
0: മൂഡ് സ്വിങ്സ് വരാറുണ്ട്. കാരണം ഈ എല്ലാം എൻഡോക്രൈൻ പ്രശ്നങ്ങളല്ലേ, ഈ ഹോർമോൺസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഈ സെറോട്ടോണിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് സെക്രീഷൻസ് കുറയും, മൂഡ് സ്വിങ്സ് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ കുട്ടികൾക്ക് ഹെയർ ഗ്രോത്ത് കുറയുക, പിന്നെ പിമ്പിൾസ് വരിക, പിന്നെ അഗ്നി വരിക, ഇതെല്ലാം കുട്ടികളെ മാനസികമായും വിഷമിപ്പിക്കും. അതും ഒരു മൂഡ് സ്വിങ്സിനൊരു കാരണമാണ്.
1: മാം, PCOD ഉള്ളവർക്ക് എന്തായാലും type 2 ഡയബറ്റിക്സ് ഭാവിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലേ?
0: അതിനുള്ള സാധ്യത
1: കൂടുതലാണ്. അപ്പം ഈ ഹൃദ്രോഗങ്ങളും ഒക്കെ വരാൻ ഇതിനോടനുബന്ധിച്ച്
0: ഹൈപ്പർ ടെൻഷൻ, ഹൃദ്രോഗം, ഹൈപ്പർ കൊളസ്ട്രോളിനീമിയ, ഇതെല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: അപ്പം തുടക്കത്തിലേ കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത്. അപ്പം ഈ തൈറോയിഡ് പ്രശ്നം, നമ്മൾ ഒരു ലാബ് ടെസ്റ്റിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തൈറോയിഡ് ടെസ്റ്റുകളായിരിക്കുമല്ലോ കോമൺ ആയിട്ട് എടുക്കുന്നത്, അപ്പൊ ഇത് തൈറോയിഡുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തൈറോയിഡ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥ, ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കൂട്ടുവാനും ഇപ്പോൾ പോളിസിസ്റ്റിക് നേച്ചർ വരുത്താനുമുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും ഏകദേശം ഒരേപോലെ പോകുന്ന ഡിസീസുകളാണ്.
1: ഓക്കെ, അപ്പം തൈറോയിഡുമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ മാം. ഓക്കെ, അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ശ്രോതാക്കൾ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കൊല്ലം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയ ഡോക്ടർ ദേവി മാം ആണ്. മാം, ഇപ്പം തൈറോയിഡും ഇതുമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ മൂഡ് സ്വിങ്സ്, മറ്റ് പ്രശ്നങ്ങൾ, അതായത് നമുക്ക് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന തരത്തിലേക്ക്, അതായത് മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കാറുണ്ടോ ഇത്?
0: അതുപോലുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടികളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ ബാധിക്കുന്നത് കൊണ്ട് അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. പിന്നെ അല്ലാതെ എൻഡോക്രൈനോളജിക്കൽ പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ പറഞ്ഞല്ലോ സെറോട്ടോണിനൊക്കെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടും അവർക്ക് ഡിപ്രഷന് ആൻസൈറ്റി ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒബിസിറ്റി ഒക്കെ ടീനേജേഴ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്.
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്, കോളിലേക്ക് കൂടി പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ.
2: എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം എന്റെ ഒരു അവസ്ഥയാണ് ചോദിക്കാനുള്ളത്. ഇപ്പം ഞാൻ ഇപ്പം എഞ്ചിനീയറിംഗ് ഫോർത്ത് ഇയർ ആണ്. എനിക്ക് 21 years ഉണ്ട്. അപ്പൊ ഈ 21 years ആയിട്ടുള്ള പീരീഡ്സ് എനിക്ക് ഇതുവരെ പീരീഡ്സ് മുടങ്ങിയിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് ഈ കഴിഞ്ഞ 2 May ഫുള്ളായിട്ട് എനിക്ക് പീരീഡ്സ് വന്നിട്ടില്ല. പിന്നെ ഫോർ ജൂൺ വരെ വെയിറ്റ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇതേപോലെ ഹെയർ തിന്നിങ് ഉണ്ടായിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഹെയർ ഫോൾ വന്നു, പിന്നെ പിമ്പിൾസ് ഒക്കെ നിറഞ്ഞ് ഫേസ് വന്നു, ബോഡി ഫുള്ള് വന്നു. അപ്പൊ ഒരു പി സി ഒയുടെ സിംപ്റ്റം ഇനിയും വെയിറ്റ് ചെയ്യണോ? ഡോക്ടറെ കാണണ വേണ്ടോ?
0: തീർച്ചയായിട്ടും ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്, നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പും വെച്ച്. പക്ഷേ ഫസ്റ്റ് ഒരു എപ്പിസോഡ് വെച്ചിട്ട് അങ്ങനെ പാനിക് ആവേണ്ട കാര്യമില്ല. ഒരു പക്ഷേ എക്സാമോ മറ്റെന്തെങ്കിലും ടെൻഷൻസോ ഒക്കെ വന്നാലും
2: പീരീഡ്സ് കാര്യങ്ങളെല്ലാം ഫുഡൊന്നും കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റില്ല.
0: അപ്പൊ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് കുറച്ച് ഇറഗുലാരിറ്റി ഒക്കെ വരാം. ഒരു എപ്പിസോഡേ വന്നിട്ടുള്ളല്ലോ. അപ്പം ഇത് പി സി ഒ ഡിയുടെ തന്നെ പ്രശ്നം ആവണമെന്നില്ല. പക്ഷേ ഇത് റെക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുകയും നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള എക്സസൈസും ഡയറ്റും ടാബ്ലറ്റും ഒക്കെ എടുക്കേണ്ടി വരും.
2: 11 ഡേയ്സ്
0: അതല്ലേ ഉള്ളൂ, നമുക്ക് 10 ഡേയ്സ് കഴിയുമ്പോൾ വേണമെങ്കിൽ പീരീഡ്സ് വരുത്താം. എന്തായാലും ഡോക്ടറെ കണ്ടു നോക്കൂ. ഈ ഒറ്റ എപ്പിസോഡ് വെച്ചിട്ട് നമുക്കത് ഒരു പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസിന്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റില്ല.
2: മെയ് ഫുൾ വന്നിട്ടില്ല, ജൂൺ ഇത്രയായി, അറിയാൻ വയ്യ എന്താ.
0: അപ്പോ നമുക്കൊരു ഡോക്ടറെ കാണിച്ച് ഈ പീരീഡ്സ് അങ്ങ് വരുത്തു. വീണ്ടും വീണ്ടും ഇത് റിക്കർ ചെയ്യുന്നുണ്ട്, അടുത്തുള്ള മാസങ്ങളിൽ ഇങ്ങനെ തന്നെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും.
1: ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വേണ്ടത് വിളിക്കുന്നത്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടരുന്നതാണ്.
3: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: മറ്റെന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇവരിൽ വളരെ കോമൺ ആയിട്ട് ഇത് കാണപ്പെടുന്നത്?
1: കൗമാരപ്പാൻ മെയിനായിട്ടും ജീവിതശൈലി രോഗം തന്നെയാണ്. പിന്നെ ജനറ്റിക് പ്രീഡിസ്പോസിഷനും ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കൗമാരക്കാരെന്ന് പറഞ്ഞാൽ തീരെ എക്സസൈസ് ഇല്ലാത്ത, കൂടുതലും സ്ക്രീൻ മൊബൈലിൽ നോക്കി വളരെ സെഡൻറി ആയിട്ടിരിക്കുന്നതാണ്. പിന്നെ എക്സസൈസിനുള്ള സമയവും അവർക്കില്ല. അവരുടെ പഠിത്തം, ട്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിട്ട് എക്സസൈസോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പണികൾ ചെയ്യാനോ ഒന്നുമുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. പിന്നെ അവർക്ക് സ്ട്രെസ്, പഠിത്തത്തിൻ്റെ സ്ട്രെസ് ഒരുപാട് കൂടുതലാണ്. മാർക്ക് വാങ്ങിക്കണമെന്നുള്ളതും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന അത്തരം സ്ട്രെസ്സുകൾ കൂടുതലാണ്. പിന്നെ ഉറക്കക്കുറവ്, തീരെ ഉറങ്ങാനുള്ള സമയം പലർക്കും കിട്ടുന്നില്ല. അത് ഒന്നുകിൽ അവരുടെ മറ്റു കാര്യങ്ങൾ, മൊബൈലും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ലേറ്റ് നൈറ്റായിട്ട് ഇരിക്കുന്നതും ഉണ്ടായിരിക്കാം ഇത്തരം ഉറക്കക്കുറവുകൾ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൗമാരക്കാർക്ക് മറ്റ് അഡൾട്ട്സിനെക്കാട്ടിലും കൂടുതലാണ്.
0: നമ്മളിപ്പോൾ ഒരു കറക്റ്റ് ഒരു സ്ലീപ്പ് ഹൈജീൻ കൊണ്ടുവരണമെങ്കിൽ അവർ എന്തൊക്കെയായിരിക്കും പാലിക്കേണ്ടത്?
1: അവർ മെയിനായിട്ടും ഒരു 7 to 9 hours സ്ലീപ്പാണ് കുട്ടികൾക്ക് വേണ്ടുന്നത്.
0: അത് കറക്റ്റ് ടൈം ആയിരിക്കും അല്ലേ? ഇപ്പോഴത്തെ പിള്ളേർ എപ്പോഴെങ്കിലും കിടന്നുറങ്ങുക, എപ്പോഴെങ്കിലും.
1: അപ്പോൾ ഒരു കറക്റ്റ് ടൈമിന് കിടക്കാനും, അത് കണക്ക് ഈ കിടക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു 2 to 3 hours മുമ്പ് ഈ ഹൈ സ്ക്രീൻ നോക്കുന്നത്, ടി വി ആയാലും മൊബൈലായാലും നോക്കുന്നത് നിർത്തണം. അതിനൊക്കെ കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എക്സസൈസ് ചെയ്യാതിരിക്കുക. പിന്നെ സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള കാപ്പി പോലെ ഡ്രിങ്ക്സ് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ രാവിലെ അതാണൊക്കെ കുറച്ച് കൃത്യസമയത്ത് തന്നെ എഴുന്നേൽക്കുക. എഴുന്നേറ്റതിന് ശേഷം എക്സസൈസും മറ്റു കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ ഒരു റെഗുലറൈസ് ചെയ്തൊരു സ്ലീപ്പ്, പിന്നെ ഒരു ഡിസ്റ്റർബൻസ്, ലൈറ്റൊന്നും ഇല്ലാത്ത റൂമിൽ കിടന്നുറങ്ങുക, ഇതൊക്കെ അവർ കുട്ടിക്കാലത്തെ അങ്ങ് ശീലിക്കുന്നതാണ് നല്ലത്.
0: ഓക്കെ, അപ്പം ഇനിയും അത് പാലിച്ചില്ലെങ്കിൽ ഇനി ഏത് പ്രായത്തിലായാലും ഈ ഒരു രോഗം വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും.
1: ഉറക്കക്കുറവ് ഒരുപാട് അസുഖങ്ങളുടെ മുന്നോടിയാണ്, അത് PCOS-നും വരാൻ ചാൻസ് കൂടും.
0: ഈ PCOS ഉള്ളവരിൽ കണ്ടുവരുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആകും, ഇടയ്ക്ക് പ്രഗ്നന്റ് ആകുമ്പോൾ അവരറിയാതെ പോകുന്നു എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാറുണ്ടല്ലോ, അതെന്തായിരിക്കും?
1: PCOS ആളുകൾക്ക് പീരീഡ്സ് ഇറഗുലർ ആണ്. ചിലർക്ക് 2-3 months അല്ലെങ്കിൽ 5 to 6 months കൂടുമ്പോഴേക്കേ പീരീഡ്സ് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഓരോ മാസവും വരാതിരിക്കുമ്പോൾ അവർക്ക് പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ കൺഫേം ചെയ്യുന്നില്ല. പീരീഡ്സ് സ്വമേധയാ തന്നെ വരാതിരിക്കുന്നത് കൊണ്ട് അവരതിനെക്കുറിച്ച് അവെയറായിരിക്കത്തില്ല. ഒരു 5 to 6 months ഒക്കെ കഴിയുമ്പോഴായിരിക്കും ചിലവർ ഹോസ്പിറ്റലിൽ പോയി പീരീഡ്സിന് മരുന്നെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോഴായിരിക്കും അവരൊരു പ്രഗ്നൻസി ആണെന്ന് കണ്ടുപിടിക്കുന്നത്. അത് ഇറഗുലർ സൈക്കിൾസ് വരുന്നത് കൊണ്ട് അറിയാതെ പോകുന്ന ഒരു പ്രശ്നമാണ്.
0: അപ്പം ഈ ഇറഗുലർ സൈക്കിൾ വരുന്നത് അപ്പം ആദ്യത്തെ പീരീഡ് ആകുമ്പോൾ തൊട്ടാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്? അതിനെന്തെല്ലാം കാര്യങ്ങളായിരിക്കും കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? പേരൻസ് ആയിരിക്കും
1: ആദ്യത്തെ പീരീഡ്സ് 16-17 വയസ്സ് വരെയൊക്കെ കുട്ടികൾക്ക് ഇച്ചിരി ഇറഗുലാരിറ്റി വരാം. അത് ഇമെച്ചുറിറ്റി ഓഫ് ദ സിസ്റ്റം ആയിരിക്കും. കുട്ടികൾ നല്ലോണം അങ്ങോട്ട് മെച്ചുർ ആവാത്തപ്പോഴൊക്കെ ഇച്ചിരി ഇറഗുലർ സൈക്കിൾസ് ആയിട്ട് പോകാം. എന്നാൽ ഒരു 17 ശേഷം മുതൽ വരുന്ന ഇറഗുലർ സൈക്കിൾസ്, അതിൻ്റെ കൂടെ ബാക്കി സിംറ്റംസും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പോളിസിസ്റ്റിക് നേച്ചറിലോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് സസ്പീഷ്യസ് ആയിട്ട് എടുക്കുകയും അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യണം.
0: കുട്ടികളുടെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലായിരിക്കും അവരുടെ അപ്പിയറൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്.
1: ഫ്രാങ്ക് PCOS ആയിട്ടുള്ളവർക്ക് ഈ ഹെയർ ഫോള്, പലപ്പോഴും കുട്ടികൾ ഈ പിമ്പിൾസ് കൂടുതലാണ് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് വന്നിട്ട് അവരുടെ അപ്പിയറൻസിന് ബുദ്ധിമുട്ടാവുമ്പോഴൊക്കെയാണ് ട്രീറ്റ്മെന്റ് വേണം എന്ന് പേരൻസ് ആയാലും കുട്ടികളായാലും കരുതുന്നത്. ഇറഗുലർ സൈക്കിൾസ് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് പലപ്പോഴും എടുക്കാറില്ല.
0: പേരൻസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അവരെന്തെല്ലാം കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്?
1: അവർ മെയിനായിട്ടും കുട്ടികളുടെ ഡയറ്റ് റിച്ച് ഫുഡ്, അതായത് ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കഴിയുന്നതും കുടുംബങ്ങൾ വീടുകളിൽ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടുന്നതാണ്. പിന്നെ നമ്മുടെ റൈസ് ഈറ്റിംഗ് ആളുകൾക്ക് ഡയബറ്റീസ് ഒക്കെ കൂടുതലായതുകൊണ്ട് പേരൻസ് തന്നെ കൂടുതലും അരിയും ഗോതമ്പും ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അരി മാറ്റി ഗോതമ്പാക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് ആളുകൾക്ക്, അതിലും വലിയ വ്യത്യാസം വരുന്നില്ല, കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ഇപ്പം പല സ്ഥലങ്ങളിൽ മില്ലറ്റ് പോലുള്ള മില്ലറ്റ്, ചോളം, റാഗി ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് അങ്ങനത്തെ ഡയറ്റുകളിലേക്കും പിന്നെ സാലഡുകളൊക്കെ ധാരാളം ഉപയോഗിക്കാനും പച്ചക്കറികൾ, മീൻ ഒക്കെ ഉപയോഗിക്കാൻ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യേണ്ടുന്നത് പേരൻസ് ആണ്.
0: കുട്ടിക്കാലം മുതൽ അവരുടെ ഡയറ്റിൽ ഒരു ഇമ്പോർട്ടൻസ് അവരെയും പറഞ്ഞു
1: മനസ്സിലാക്കിക്കാൻ
0: ഓക്കെ മാം, അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവർ അപ്പിയറൻസിൽ മൊത്തം മാറ്റങ്ങൾ വരും, മുടി കൊഴിയും, രോഗം.

0: രോമങ്ങൾ മുഖത്തും ഒക്കെ ഉണ്ടാകും, അതുപോലെ തന്നെ മുഖക്കുരു ഉണ്ടാകും. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ അവർക്കൊരു കോൺഫിഡൻസ് കുറയുമെന്ന് പറഞ്ഞല്ലോ. അപ്പം പി സി ഒ ഡി നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം കൺട്രോൾഡ് ആകുമോ?
1: ഒരു പരിധിവരെയുള്ള കൺട്രോൾ വരാം. അത് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ സ്ഥിതി അനുസരിച്ചാണ്. ചിലർക്ക് അത്ര ഘട്ടം അങ്ങോട്ട് കൺട്രോൾഡ് ആവാൻ പാടാണ്. അപ്പൊ അതിന് വേറെ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സിന് പോവുകയാണ് ചെയ്യാൻ നിവർത്തിയുള്ളൂ. ഡയറ്റ്, എക്സസൈസ് അല്ലെങ്കിൽ ഹോർമോണൽ ട്രീറ്റ്മെന്റിൽ മാത്രമായിട്ട് ചിലപ്പം ചിലർക്ക് ശരിയായി വരണമെന്നില്ല. അപ്പൊ പലതരത്തിലുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്.
0: നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഡയറ്റില് ഫൈബർ റിച്ച് ആയിട്ടുള്ളത്, കാർബോഹൈഡ്രേറ്റ് പോലുള്ളത് ഒഴിവാക്കി പ്രോട്ടീൻ ഒക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പോഴത്തെ ഒരു കൗമാരക്കാരില് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് തന്നെ അവർക്ക് താല്പര്യമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, സ്കൂളിലെ പഠിത്തം കാര്യങ്ങൾ കാരണമെല്ലാം അങ്ങനെ ഒരു റുട്ടീനിലായിരിക്കും പോകുന്നത്. അതിനെ കുറിച്ച് മാമിന് പറയാനുള്ളത് എന്താണ്?
1: അത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഉച്ചക്കലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതൊന്നും ശരിക്കും ഫിസിയോളജിക്കൽ അല്ല. ബ്രേക്ക്ഫാസ്റ്റ് പ്രോപ്പറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവരെ നിർബന്ധിക്കണം. അത് ഇപ്പം പഠിത്തത്തിൻ്റെ ഇതിലായാലും സ്കൂളുകളിലായാലും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം കൊടുക്കുക, അതാണ് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാന്ന് കുട്ടിക്കാലത്തെ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും വേണം.
0: നമ്മുടെ കേരളത്തിന്റെ തനത് ഭക്ഷണങ്ങൾ മാം പറഞ്ഞു, ഇപ്പൊ നമ്മുടെ തന്നെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ പുട്ടും പഴവും അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറേ രീതികളുണ്ട്. ഇത് ശരിക്കും റോങ് മെത്തേഡ് ഒരു ഈറ്റിംഗ് ആണ്, റോങ്
1: അത് ഒരു കാലഘട്ടത്തിന്റെയാണ്. പഴയ കാലഘട്ടത്തില് അതുപോലെ അധ്വാനിക്കേണ്ടുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടുന്ന ഒരു ഭക്ഷണ രീതിയായിരുന്നു അത്. ഇന്നിപ്പം കാലഘട്ടത്തില് ചേഞ്ചസ് വന്നു, പാടത്ത് പണിയെടുക്കുന്നവരോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെള്ളം കോരോ അതുപോലുള്ള ജോലികൾ ചെയ്യേണ്ടുന്ന ആവശ്യകത ആളുകൾക്ക് വരുന്നില്ല. അപ്പം ഡയറ്റും അതനുസരിച്ചിട്ട് മാറ്റേണ്ടതാണ്.
0: അപ്പൊ നമുക്ക് നോർമലി ഇപ്പൊ പുട്ടും കടലയും കഴിക്കുകയാണ്, അതിന്റെ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എത്തിലൂടെ ഹെൽത്തി ആക്കാൻ പറ്റും?
1: ശരിക്കും പുട്ടും കടലയും അല്ലെങ്കിൽ പുട്ടും പയറും തന്നെ മതി. പക്ഷെ പുട്ടിന്റെ എമൗണ്ട് കുറച്ച്, മറ്റത് കൂടുതല്. ഒരു ചേഞ്ച് ഇൻ എമൗണ്ട്, ക്വാണ്ടിറ്റിയുടെ ചേഞ്ച് മാറ്റിയാൽ മതി. പുട്ടും പയറും ആണെങ്കിൽ പയർ കൂടുതൽ കഴിച്ച് പുട്ട് കുറച്ച്. പുട്ടിന് വേണ്ടിയിട്ട് പയറെടുക്കുന്നല്ല, അതാണ് നമ്മൾ സാധാരണ പേഷ്യന് പറയുന്നത്. പയറിന് പകരം പുട്ടും, പുട്ടിന് പകരം പയറും ആക്കി
0: കഴിക്കാം.
1: അതിന്റെ കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് എഗ്ഗ് ഇൻക്ലൂഡ് ചെയ്യാം.
0: പാലിനെ കുറിച്ച് ഒരു കാലഘട്ടം വരെ
1: ഓട്സ് ഒക്കെ ഉപയോഗിക്കാം, ഫൈബർ ഉള്ളതുകൊണ്ട്.
0: നമ്മുടെ അരിക്ക്
1: പകരം ഓട്സ് ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ രീതി ആകെ മൊത്തം ചേഞ്ച് ചെയ്ത് പുതിയൊരു സിസ്റ്റത്തിലോട്ട് പോകുന്നതായിരിക്കും ഇനിയുള്ള കാലത്തെ നല്ലത്.
0: ഓക്കെ, അപ്പൊ വീട്ടിലെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിന്
1: എല്ലാവർക്കും
0: ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴങ്ങൾ കഴിക്കുക. ഫൈബർ റിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാലഘട്ടത്തിലെല്ലാം പഴങ്ങളായിരുന്നു വേണ്ടത് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോഴും ആ പഴങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള പേഷ്യൻസിന്?
1: പിന്നെ പഴങ്ങൾ കഴിക്കാൻ, പ്രത്യേകിച്ചിട്ട് ഫൈബർ ഉള്ള ഗോവ പോലുള്ള പഴങ്ങളൊക്കെ നല്ലതാണ്. ഗോവ പിന്നെ എല്ലാ ഫ്രൂട്ട്സും
0: ായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോട്ടീൻ വേണം എന്ന് പറഞ്ഞു, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഇവർ ഒഴിവാക്കേണ്ടതായിട്ടും പിന്നെ ഇൻക്ലൂഡ് ചെയ്യാനുള്ളതായിട്ടുണ്ടോ?
1: അവര് ഡയറ്റിൽ ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നത് റിച്ച് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ച് ഈ ഒരു ടെൻഡൻസി ഉള്ള ആളുകൾക്ക്.
0: ഓക്കെ ഓക്കെ ഓക്കെ മാം. അപ്പം നമുക്ക് ഇവർക്കൊരു ജീവിത ശൈലിയിൽ തന്നെ മാറ്റം,
1: ചോക്ലേറ്റ്സ്,
0: ചോക്ലേറ്റ്,
1: ജങ്ക് ഫുഡ്സ്, ഇതെല്ലാം ഒരു അട്രാക്ഷൻ തോന്നുന്ന ഏജ് ആണ്, അതെല്ലാം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക.
0: ഓക്കെ ഓക്കെ മാം. ഈ കുട്ടികൾ തന്നെ ഒരു ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു കുട്ടികളുണ്ട് മധുരം കഴിക്കുന്നത് നല്ലതാണ്, പീരീഡ്സിന്റെ ടൈമിലുള്ള വേദന മാറ്റാനായിട്ട് എന്നൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ.
1: ചില ആളുകൾക്ക് ആ ഒരു സമയത്ത് ഒരു ക്രേവിംഗ്, മധുരത്തിനൊരു ക്രേവിംഗ് വരുന്നത്.
0: ഓക്കെ,
1: അത് നമുക്ക് പറഞ്ഞ് കൺട്രോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതേ.
0: അതിനകത്തൊന്നും
1: അതൊക്കെ അവരുടെ ഒരു തോന്നലാണ്. മധുരത്തിനോട് ഒരു ക്രേവിംഗ് വരും, അത് പറഞ്ഞ് അത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനേ.
0: മാം അതുപോലെ തന്നെ ഫാസ്റ്റിംഗ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ല പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് ഡയറ്റ് പ്ലാനുകളൊക്കെ കുട്ടികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കി ട്രൈ ചെയ്യാറുണ്ട്, അത് എത്രത്തോളം ഗുണം ചെയ്യും?
1: ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇപ്പൊ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഫാസ്റ്റിംഗ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമെങ്കിലും അത് അത്രക്കണ്ട് എത്ര കണ്ട് ഫിസിയോളജിക്കലാന്നുള്ളത് അത് ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു സ്ട്രെയിൻ കൊടുക്കുകയാണ്. പ്രോപ്പർ ഡയറ്റ് ആൻഡ് എക്സസൈസിൽ പോകുമ്പോൾ തന്നെ ഇതെല്ലാം കൺട്രോൾഡായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഭയങ്കര ഒബിസിറ്റി ഒക്കെ ഉള്ളതിന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ ഇത്തരം ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അത് ഒരു റുട്ടീനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരിക്കലും ശരീരത്തിന് കൊള്ളത്തില്ല.
0: ഓക്കെ മാം. അപ്പം മാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇതെല്ലാം ഒരുപാട് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്നതും എല്ലാം ഒരു
1: നടത്താം.
0: എന്തൊക്കെ തരത്തിലുള്ള അതെല്ലാം
1: എക്സസൈസുകളുണ്ടോ അതെല്ലാം ചെയ്യാം. സ്പെസിഫിക്കലി ഹിറ്റ് അതായത് ഹൈ ഇൻറ്റൻസ് എൻ്റെ കൂടെ മിനിമൽ എക്സസൈസ് അത് അതിൻ്റെ ഒരു സൈക്ലിക്കൽ റൊട്ടേഷനായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
0: നമ്മൾ കൗമാരക്കാരൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് കൂടുതലുള്ള പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് വളരെയധികം വലുതല്ലേ?
1: തീർച്ചയായും.
0: അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്?
1: ഇത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് വളരെ പ്രിവലൻ്റ് ആണ്. ഒരു 4-5 ഗേൾസ് ഔട്ട് ഓഫ് 10 ഇപ്പം പോളിസിസ്റ്റിക് ഓവറി ഉണ്ട്. അപ്പം അത്രയും വ്യാപ്തമായ അസുഖം ആയതുകൊണ്ട് തന്നെ ആൺകുട്ടികളും എല്ലാവരും ഇതിനെക്കുറിച്ച് അവെയറായിരിക്കണം. അവർക്ക് അങ്ങനെ എന്തെങ്കിലും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ നേരത്തെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കുക, പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക, അവരെ സ്ട്രെസ് റിലീവ്ഡ് ആയിട്ട് അവരെ ഇരുത്തുക. ഇതെല്ലാം പാർട്ണറിൻ്റെ ഒരു ജോലിയാണ്. കാരണം സ്ട്രെസ്സും ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും, പിന്നെ മെൻ്റൽ സ്ട്രെയിൻ അല്ലാതെ തന്നെ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു ഫാക്ടറാവും. അപ്പം അതുകൊണ്ട് അതൊരു കുഴപ്പമായിട്ട് കാണാതെ അതിന് ട്രീറ്റ്മെന്റിന് കൊണ്ടുവരണം.
0: മാക്സിമം ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത്
1: മെന്റൽ സപ്പോർട്ട് നല്ല
0: സപ്പോർട്ട് ഭർത്താവും ഭർത്താവിന്റെ
1: വീട്ടുകാരും നല്ല മെന്റൽ സപ്പോർട്ട്
0: സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ മാം. അപ്പം നമുക്ക് നമ്മുടെ സമയം അനുവദിച്ചത് ഇങ്ങനെ പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ് നോക്കാം. ഇനി ഒരു കോളർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് വിളിക്കുക കേട്ടോ. കേൾക്കുന്നില്ല. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0474293111. മറ്റൊരു കോളർ കൂടി. ഓക്കെ, എന്തോ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു കോള് കണക്റ്റായി വരുന്നതിൽ. അപ്പം മാം, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇങ്ങനെ പൂർണ്ണമായി കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകാനുള്ള എന്തെങ്കിലും മെസ്സേജ്? ജീവിതശൈലി മാറ്റങ്ങൾ പറഞ്ഞു, നമുക്ക് ആരോഗ്യത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, മറ്റെന്തെങ്കിലും കാര്യം നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പങ്ക് വെക്കുന്നതിന് മുൻപായി നമുക്കൊരു കോളിലേക്ക് കൂടി പോകാം. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, എൻ്റെ പേര് പ്രിയ.
0: ചോദിച്ചോളൂ ഡോക്ടറിൻ്റെ അടുത്ത്.
2: പിന്നെ 3 മാസം കൊണ്ട് എനിക്ക് ആവുന്നില്ല.
1: ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവാറുണ്ടോ? വരാതിരിക്കാറുണ്ടോ?
2: ഇതേ റെഗുലർ ആയിരുന്നു. 45 വയസ്സായി. അപ്പൊ മുമ്പേ ഡോക്ടർ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു അസുഖം വന്ന ക്യാൻസർ പോലുള്ള ഇത് കിട്ടും. അപ്പൊ ഒരു ടെൻഷൻ അടിക്കും.
1: 3 മാസം ആവാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കണം. നമ്മൾക്ക് ഒരു 45 വയസ്സെന്ന് പറയുമ്പോ ഒരു പെരിമെനോപോസൽ സമയമാണ്. അപ്പൊ ചിലപ്പോ ഇച്ചിരി ഇറഗുലാരിറ്റീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ പീരീഡ്സ് വരാതെ അങ്ങ് ഇരുന്ന് കഴിയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്
2: യൂട്രസിനൊരു തടുപ്പ് പോലെയും കാണിക്കുന്നു. ടെൻഷൻ കാരണം ഉറങ്ങാനും ഇപ്പൊ മറിഞ്ഞു വീണ് കാലുടിഞ്ഞ് കിടക്കും. അപ്പൊ 3 മാസം ഡോക്ടറെ കാണാൻ പറ്റത്തുള്ളൂ.
1: റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ഗെയിൻ ഒക്കെ കൂടി കാണും. അങ്ങനെയുള്ള സമയത്ത് പീരീഡ്സ് ഇറഗുലർ ആവാനുള്ള സാധ്യതയുണ്ട്, വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പം ഡോക്ടറിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഡോക്ടറെ അറിയുന്ന ഡോക്ടറെ പോയി കണ്ട് കാര്യം പറഞ്ഞിട്ട് പീരീഡ്സ് വരുത്താൻ നോക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാടങ്ങ് വരാതിരിക്കുന്നത് കൊള്ളൂല, പ്രത്യേകിച്ച് ഈ ഏജ് ഗ്രൂപ്പില്. ടെൻഷനൊന്നിനും ഒരു പരിഹാരമല്ല. ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞാൽ മതി. അവിടെ വരെ പോകാൻ പറ്റുമെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്.
2: താങ്ക് യു മാഡം.
1: ഓക്കെ,
0: ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വീണ്ടും ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ചോദിച്ചോളൂ. എന്തോ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്, ക്ലിയർ ആവുന്നില്ല ചോദ്യം. കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പം വീണ്ടും ഒരു ശ്രോതാവുടെ ലൈൻ ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, എന്തോ ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു കോള് കണക്റ്റായി വരുന്നതിനകത്ത്. ഓക്കെ മാം, അപ്പം നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. എന്തെങ്കിലും മെസ്സേജ് കൂടി നമുക്ക് നൽകാനുണ്ടെങ്കിൽ അതിനൊരു സമയമാണ് തരാം.
1: നമ്മൾ മെയിനായിട്ട് എനിക്ക് മൂന്ന് മെസ്സേജസാണ് പറയേണ്ടത്. ഒന്നെന്ന് വെച്ചാൽ കൗമാരപ്രായക്കാർ അലസത ഒഴിവാക്കണം, അതിന് അവർ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത് ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, ചോക്ലേറ്റ് അതുപോലുള്ള ജങ്ക് ഫുഡ്സ്. ഇപ്പോൾ ധാരാളം കൗമാരപ്രായക്കാർ പ്രോപ്പറായിട്ട് കഴിക്കുകയില്ല, കഴിക്കുന്ന ജങ്ക് ഫ്രൂട്ട്സുമായിരിക്കും, അത് അവോയ്ഡ് ചെയ്യണം. മൂന്നാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ എക്സസൈസ്, യോഗ, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എക്സസൈസ് യോഗയും അതൊരു ജീവിതചര്യയാക്കുകയും വേണം. ഇത് കൗമാരക്കാർ വേണം അവരുടെ മുതിർന്നവരിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ, അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടുന്ന ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഫുഡിനെ കുറിച്ചുള്ള അവബോധം മുതിർന്നവർക്ക് കൗമാരക്കാർ പകർന്നു കൊടുക്കണം.
0: ഓക്കെ, താങ്ക് യു മാം. മാമിൻ്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് കൊല്ലം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ദേവി ഗായത്രിയാണ്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ലളിത സദാശിവൻ ആലപിക്കുന്ന കവിത കേൾക്കാം.
2: ഇന്ന് പരിസ്ഥിതി ദിനമാണല്ലോ. മനുഷ്യർ നിഷ്കരണം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ്. മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് പ്രത്യാഘാതം ലഭിച്ചുകൊണ്ടിരുന്നിട്ടും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതെല്ലാം അവഗണിക്കുന്നു. കവി ONV കുറിപ്പ് പറഞ്ഞതുപോലെ,

ആ കവിത എല്ലാവരും ഒന്ന് വായിച്ച് നോക്കേണ്ടതാണ്. എന്തെല്ലാം അറിയാമായിരുന്നിട്ടും അവയെ അവഗണിച്ചുകൊണ്ട് ഈ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യൻ അല്പനേരമെങ്കിലും അല്ലെങ്കിൽ ഇന്നെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എഴുതിയ ഒരു കവിത ഇതാ. എന്തെന്തു കാണുന്നു ഈ കലികാലത്തിലെന്തു ഞാൻ കാണുന്നു, ഉമ്മറത്തിണ്ണയിൽ മുത്തശ്ശിയോതുന്നു, നൽ തറവാട്ടിൻ വിളക്കായ മുത്തശ്ശി.

മണ്ണിനെ വിറ്റങ്ങു വിണ്ണിൽ നടക്കുന്നു, മധ്യത്തിൽ വീണു മതിച്ചു നടക്കുന്നു, മാനാഭിമാനവും വിറ്റു നടക്കുന്നു. തന്റെ പിതാക്കൾ തൻ സ്വേദ കണങ്ങൾ പിതച്ച്

കൊത്തി പറക്കുന്നു, കത്തും വയറിൻ വിഷപ്പടക്കിടുവാൻ. ഉത്സവ പന്തലിൽ കോടികൾ കത്തുന്നു, ഒരു രോഗപീഡയാൽ ഉരുകിടുമ്പോൾ ചിലർ

പോലും ഖലജനം വെട്ടി നുറുക്കുന്നു സ്വാർത്ഥലാഭത്തിനായി. തീരാത്ത കാമത്തിനഗ്നിയിൽ വെന്തിത നീറി മരിക്കുന്നു പിഞ്ചുകിടാങ്ങളും. ജാതിതൻ കോമരം തുള്ളിന്നിതിപ്പോഴും ഉടവാള് വീശി അരിഞ്ഞു വീഴ്ത്തിയിടുന്നു. മർത്യന്റെ ഹീനമാം ചേഷ്ടകൾ കാണുകവേ പൊട്ടിച്ചിരിക്കുന്നിതീശ്വരൻ സൗമ്യനായി. മർത്യന്റെ ഹീനമാം ചേഷ്ടകൾ കാണുകവേ പൊട്ടിച്ചിരിക്കുന്നിതീശ്വരൻ സൗമ്യനായി.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: ഇന്ത്യ കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി പോയാ പോയി.
1: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: അമ്മോനെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുവിൽ പോയാലോ?
3: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
4: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ്, ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
5: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെഞ്ചകർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കുണ്ടറ AGD ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഫിസിക്സ്, ബോട്ടണി, സുവോളജി, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ അപേക്ഷ ക്ഷണിച്ചു. 10-ാം തീയതി വൈകിട്ട് 4-ന് സ്കൂൾ ഓഫീസിൽ അപേക്ഷ നൽകണം. പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HSS വിഭാഗം ഇംഗ്ലീഷ് ജൂനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 12-ാം തീയതി രാവിലെ 10:30 നടക്കും. വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ജൂനിയർ സുവോളജി തസ്തികയിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 8-ാം തീയതി ഉച്ചയ്ക്ക് 2-ന് ഓഫീസിൽ നടക്കും. പള്ളിമൺ ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങൾക്ക് ജൂനിയർ ഗസ്റ്റ് അധ്യാപകരെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 10-ന് ഉച്ചയ്ക്ക് 2-ന് സ്കൂളിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ചവറ MSN കോളേജിൽ MBA പ്രവേശനത്തിനുള്ള അഭിമുഖം 6-ാം തീയതി രാവിലെ 10:30 നടക്കും. 50% മാർക്കോടെ ഡിഗ്രി പാസ്സായവർക്കും പരീക്ഷ എഴുതിയവർക്കും പങ്കെടുക്കാം. SSC ST OBC വിദ്യാർത്ഥികൾക്ക് മാർക്കിൽ ഇളവുണ്ട്. ഈ മാസം 10 മുതൽ ജൂലൈ 31 വരെ കടലിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. ഇക്കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകും. ഗുണഭോക്താക്കൾക്കും തൊഴിലുടമകൾക്കുമായി പരാതി പരിഹാര മേള 10-ാം തീയതി ഉച്ചയ്ക്ക് 2:30 ESI കോർപ്പറേഷന്റെ സബ് റീജിയണൽ ഓഫീസിൽ നടക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കുകയോ വാട്സ്ആപ്പ് സന്ദേശം അയക്കുകയോ ചെയ്യണമെന്നും അറിയിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 1912, മറ്റൊരു നമ്പർ 9496-0301-0301. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: നമ്മളിപ്പോ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് എലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: മഴയിങ്ങി എത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
3: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
4: ഗെയ്നർ. ഗെയ്നർ.
3: Gainer is spelled as G A I N E R.
4: This is a noun. It's a person or thing that benefits, profits, or increases in value from a specific situation. ഈ വാക്കിന്റെ പ്രധാന മലയാള അർത്ഥങ്ങൾ: സന്ദർഭത്തിനനുസരിച്ച് നേടിയെടുക്കുന്നയാൾ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്നയാൾ എന്നിവയാണ്.
3: താങ്ക് യു.
0: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: വീണു. അപകട സമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ, വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായമുണ്ടായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി. ജില്ലയിൽ ഇന്ന് പരക്കെ മഴ അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: രാവിലെ 7:30 ജില്ലയിൽ കനത്ത മഴ ആരംഭിച്ചത്. 1 മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. ജില്ലയിൽ പരക്കെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മലയോരങ്ങളിലും മഴ ശക്തമാണ്. നാളെ ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴശ്ശി ഡാമിന്റെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ഇന്നലെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. June 9 അർദ്ധരാത്രി മുതൽ July 31 ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ വിപണിയിലെ മത്സ്യക്ഷാമം പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പും മത്സ്യകർഷകരും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ്ജ വേലികൾ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലികളും 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ June 16 പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നും ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സമീപ പ്രദേശത്ത് ഇവർക്ക് ആവശ്യമായ സ്ഥലം നൽകാമെന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ച കുടുംബം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 28 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ H1N1 സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പനി, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ചികിത്സ തേടി വിശ്രമിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുകയും വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ഗർഭിണികൾ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ, 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എന്നിവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ജപ്പാനിൽ നടന്ന Under-18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. Under-18 ഏഷ്യാകപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ഭൂമിക്കായി കൈകോർക്കാം നാളെയുടെ നിലനിൽപ്പിനായി. തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ. അവതരണം DPU SL. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും പറഞ്ഞു. കാറ്റിലുലയുന്ന പച്ചപ്പും ഒഴുകുന്ന അരുവികളും നമുക്ക് ശ്വസിക്കാൻ ജീവവായുവും നൽകുന്ന ഈ ഭൂമി നമ്മുടേത് മാത്രമാണോ? അല്ല, വരും തലമുറകൾക്ക് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു വലിയ നിധിയാണത്. ഇന്ന് നാം ഒരു പരിസ്ഥിതി ദിനം കൂടി ആഘോഷിക്കുമ്പോൾ വെറുമൊരു ഔദ്യോഗിക ചടങ്ങിനപ്പുറം പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ചും ഗൌരവമായി ചിന്തിക്കേണ്ട നിമിഷമാണിത്. മനുഷ്യൻ പ്രകൃതിയുടെ യജമാനനല്ല, മറിച്ച് അതിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഓരോ പരിസ്ഥിതി ദിനവും കടന്നുവരുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള അടിയന്തര നടപടികൾക്കും പ്രകൃതിദത്തമായ പരിഹാരങ്ങൾക്കുമാണ് ഈ വർഷം മുൻഗണന നൽകുന്നത്. പ്രകൃതിയെ കേവലം ഒരു വിഭവമായി മാത്രം കാണാതെ പ്രപഞ്ചത്തിലെ ജീവന്റെ ഉറവിടമായി കാണുക. കടൽത്തീരങ്ങളെ സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകളും കാർബൺ ആഗിരണം ചെയ്യുന്ന വനങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ആഗോള താപനില അതിവേഗം ഉയരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം തടയാൻ ഉടനടി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുന്നു. വരും തലമുറകൾക്കായി ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആഗോള വേദി അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവാണ്. പരമ്പരാഗതമായി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം എങ്ങനെ ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്നു എന്ന് അസർബൈജാൻ ഈ വേദിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ആദ്യമായി പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് 1974 June 5 മുതലാണ്. കടുത്ത വേനലും മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും വറ്റിവരളുന്ന ജലാശയങ്ങളും ഇന്ന് നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നത് വെറുമൊരു ദിവസ ആചരണത്തിനപ്പുറം നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറിയിരിക്കുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യവസായങ്ങളും അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ പുരോഗതിയുടെ മറുവശം പരിശോധിച്ചാൽ നാം നൽകേണ്ടി വന്ന വില വളരെ വലുതാണെന്ന് കാണാം. വായുവും മണ്ണും ജലവും മലിനമാക്കിക്കൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടാണ് മനുഷ്യൻ തന്റെ അധിനിവേശം നടത്തിയത്. ഓരോ വർഷവും കടന്നുവരുന്ന ലോക പരിസ്ഥിതി ദിനം വെറുമൊരു കലണ്ടർ തീയതിയോ മരം നടീൽ ചടങ്ങോ മാത്രമല്ല, മറിച്ച് ഭൂമിയുടെ നിലവിളി തിരിച്ചറിയാനും മനുഷ്യന്റെ അതിജീവനത്തിനായി പുനർചിന്തനം നടത്താനുമുള്ള അന്ത്യശാസനമാണ്. വ്യാവസായിക പുരോഗതിയുടെയും ആധുനികവൽക്കരണത്തിന്റെയും പേരിൽ നമ്മൾ പ്രകൃതിക്ക് മേലെ ഏൽപ്പിച്ച ആഘാതങ്ങൾ ചെറുതല്ല. ആഗോള താപനം മൂലം ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയരുകയാണ്. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗം നമ്മുടെ മണ്ണും ജലാശയങ്ങളും കടലുകളും വരെ ശ്വാസം മുട്ടിക്കുന്നു. കാടുകൾ വെട്ടിത്തെളിക്കുന്നതിലൂടെ അനേകം ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് ഇല്ലാതാകുന്നത്. ഇതിന്റെ എല്ലാം അനന്തര ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളും കടുത്ത ഉഷ്ണതരംഗങ്ങളും. ഇന്ന് പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ ഏതെങ്കിലും ഒരു രാജ്യത്തോ പ്രദേശത്തോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അവ ആഗോളതലത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നവയാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗം മൂലം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയർത്തുന്നു. ഇതിന്റെ ഫലമായി ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകയും സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, കടുത്ത വരൾച്ച, മുൻപില്ലാത്ത വിധം ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റുകൾ എന്നിവയെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങളാണ്. ആധുനിക മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയ പ്ലാസ്റ്റിക് ഇന്ന് ഭൂമിയുടെ ഏറ്റവും വലിയ ശാപമാണ്. നൂറ്റാണ്ടുകളോളം മണ്ണിൽ ലയിക്കാതെ കിടക്കുന്ന പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നു. അതിലും ഭയാനകമാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. നമ്മുടെ കുടിവെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും ഇവ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. സമുദ്രജീവികൾ പ്ലാസ്റ്റിക് കഴിച്ച് ചത്തൊടുങ്ങുന്ന കാഴ്ചകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എത്രത്തോളം തകർന്നു എന്നതിന് തെളിവാണ്. കൃഷിക്കും വ്യവസായങ്ങൾക്കും പാർപ്പിടങ്ങൾക്കുമായി കോടിക്കണക്കിന് ഹെക്ടർ വനങ്ങളാണ് ഓരോ വർഷവും വെട്ടിത്തെളിക്കുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങളായ വനങ്ങൾ ഇല്ലാതാകുമ്പോൾ വന്യജീവികൾക്ക് അവയുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നു. ഇത് മനുഷ്യ മൃഗസംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നു. ലക്ഷക്കണക്കിന് സസ്യജന്തുജാലങ്ങളാണ് ഇതിനകം ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചു പോയത്. വികസനം പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നത് പ്രായോഗികമല്ല. എന്നാൽ പ്രകൃതിയെ തകർത്തുകൊണ്ടുള്ള വികസന രീതികൾക്ക് മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയാണ് സുസ്ഥിര വികസനം എന്ന ആശയം പ്രസക്തമാകുന്നത്. ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന മാതൃകകൾ നാം സ്വീകരിക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പ്രകൃതിയെ തന്നെ മാതൃകയാക്കുക എന്നതാണ് ശാശ്വതമായ പരിഹാരം. വനവൽക്കരണം, പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ വ്യാപനം എന്നിവയിലൂടെ മാത്രമേ കാർബൺ ഉദ്വമനം കുറയ്ക്കാൻ നമുക്ക് സാധിക്കൂ. പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി വെല്ലുവിളികളെ നേരിടുന്നതിനായി കൂട്ടായ പ്രവർത്തനത്തിനും ജനപങ്കാളിത്തത്തിനുമുള്ള കേന്ദ്രമന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവിന്റെ ആഹ്വാനം ഉയർത്തിക്കാട്ടുന്ന ഒരു ലേഖനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് പങ്കുവച്ചു. സുസ്ഥിരവും ചെലവ് കുറഞ്ഞതും ദീർഘകാല പാരിസ്ഥിതിക നേട്ടങ്ങൾ നൽകാൻ ശേഷിയുള്ളതുമായ പ്രകൃതിദത്ത പരിഹാരങ്ങളിലൂടെ ഈ വെല്ലുവിളികളെ നേരിടണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വികസനവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ഉത്തരവാദിത്വവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയുടെ പ്രതീകമായിരിക്കും കൂടുതൽ ഹരിതാഭമായ ഒരു ഡൽഹിയെന്ന് കേന്ദ്രമന്ത്രി ഊന്നിപ്പറഞ്ഞതായി ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഏക് പേട് മാ കെ നാം പോലുള്ള പദ്ധതികൾ ഓരോ വർഷവും ഏകദേശം 1.1 ലക്ഷം ഹെക്ടർ വനപ്രദേശം കൂട്ടിച്ചേർക്കുന്നതിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി മിഷൻ ലൈഫിന്റെ ആത്മാവിലൂടെ കൂടുതൽ വൃത്തിയുള്ളതും ഹരിതാഭമായതും കൂടുതൽ സുസ്ഥിരവുമായ ഒരു ഗ്രഹത്തിനായി ഇന്ത്യ തുടർന്നും പ്രവർത്തിക്കുമെന്ന് ശ്രീ മോദി ഉറപ്പിച്ചു പറഞ്ഞു. ഈ ആഴത്തിലുള്ള സാംസ്കാരിക, ധാർമ്മികത, പരമ്പരാഗത ഇന്ത്യൻ ജ്ഞാനത്തിൽ മനോഹരമായി പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി പരിസ്ഥിതി പരിപാലനത്തിന്റെ സന്ദേശത്തെ കൂടുതൽ ശക്തമാക്കുന്നതിനായി ഒരു പവിത്രമായ സംസ്കൃത സുഭാഷിതം പങ്കുവയ്ക്കുകയും ചെയ്തു. എക്സിലെ തുടർച്ചയായ പോസ്റ്റുകളിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പങ്കുവച്ചു: എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ. പരിസ്ഥിതി സംരക്ഷണത്തിൽ അതീവ താൽപര്യമുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള നമ്മുടെ പ്രതിജ്ഞാബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു ദിനമാണിത്. കഴിഞ്ഞ ഒരു ദശകത്തിൽ നമ്മുടെ ഗവൺമെന്റ് നടത്തിയ അനേകം ശ്രമങ്ങൾ ഈ ദിശയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ എടുത്തു കാണിക്കുന്നതായി പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചു. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഭരണകൂടങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ വ്യക്തിക്കും ഇതിൽ വലിയ പങ്കുവഹിക്കാനുണ്ട്. നമ്മുടെ വീട്ടുപറമ്പിൽ സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുക. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കി തുണിസഞ്ചികളും പരിസ്ഥിതി സൌഹൃദ ഉൽപ്പന്നങ്ങളും ശീലമാക്കുക. മഴവെള്ള സംഭരണവും ജലാശയങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കുക. അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും ഇട്ടുവെക്കാതിരിക്കുക. പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓരോ വ്യക്തിയുടെയും ചെറിയ മാറ്റങ്ങൾ വലിയ വിപ്ലവങ്ങൾക്ക് കാരണമാകും. പ്രകൃതി മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്കവണ്ണം സമ്പന്നമാണ്. എന്നാൽ അവന്റെ അത്യാഗ്രഹങ്ങൾ തീർക്കാൻ അതിനാവില്ല എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ഇനിയൊരു മൺസൂൺ കാലം വരുമ്പോൾ, ഇനിയൊരു പരിസ്ഥിതി ദിനം കടന്നു വരുമ്പോൾ വെറുമൊരു ചടങ്ങിൽ ഒതുക്കാതെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും കാണിക്കുന്ന നീതിയായിരിക്കണം നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനം. വരും തലമുറയ്ക്ക് ജീവിക്കാൻ യോഗ്യമായ പച്ചപ്പും ശുദ്ധവായുവുമുള്ള ഒരു ഭൂമിയെ കാത്തുസൂക്ഷിക്കണമെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യാം. പ്ലാസ്റ്റിക് മലിനീകരണമില്ലാത്ത, പച്ചപ്പ് നിറഞ്ഞ, ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന ഒരു സുന്ദരമായ ഭൂമിയെ നമുക്ക് വീണ്ടെടുക്കാൻ ഒന്നിച്ച് പ്രയത്നിക്കാം. കാരണം ഭൂമി ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ മനുഷ്യനും നിലനിൽപ്പുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ഭൂമിക്കായി കൈകോർക്കാം നാളെയുടെ നിലനിൽപ്പിനായി. തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ.

0: അമ്മൂനെ സ്കൂളിലാക്കിയിട്ട് നമുക്ക് ലുലുലു പോയാലോ?
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരുകയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
5: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 103-ാം ഭാഗം. സഹാറ മരുഭൂമിയിൽ വിസ്തരിച്ച് വിശാലമായി പരന്നുകിടക്കുന്ന ഏറ്റവും വലിയ ചരൽ സമതലം അറിയപ്പെടുന്നത് ഗ്രാൻഡ് ഏർഗ് ഡി ബിൽമ എന്നാണ്. ആ ചരൽ സമതലത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ച് അവിടുത്തെ വിസ്മയ കാഴ്ചകളെ പറ്റി കേൾക്കാം. വിശാലമായ കടൽ പോലെ പരന്നുകിടക്കുന്ന മണ്ണ്, കാറ്റിന്റെ ശക്തി കൊണ്ട് ചിത്രപ്പണികൾ ചെയ്തിട്ടിരിക്കുന്ന മണ്ണിന്റെ അലകളായി പരന്നുകിടക്കുന്നു. സഹാറ മരുഭൂമി ആശ്വാസം കിട്ടാത്ത ഒരു മണൽ കടലല്ല. ശരിക്കും സഹാറയുടെ അഞ്ചിലൊരു ഭാഗം മാത്രമാണ് മണ്ണുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത്. സഹാറയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഏഗ് എന്നറിയപ്പെടുന്ന ചരൽ സമതലങ്ങളും കല്ല് നിറഞ്ഞ ഉയർന്ന പീഠഭൂമിയും ഒറ്റപ്പെട്ട ദ്വീപ് പോലെ കിടക്കുന്ന പാറക്കൂട്ടങ്ങളും മലകളും നിറഞ്ഞതാണ്. മരുഭൂമിയിൽ വിസ്തരിച്ച് വിശാലമായി പരന്നുകിടക്കുന്ന ഏറ്റവും വലിയ ചരൽ സമതലം അറിയപ്പെടുന്നത് ഗ്രാൻഡ് ഏഗ് ഡി ബിൽമ എന്നാണ്. അതായത് ഗ്രേറ്റ് ഏഗ് ഓഫ് ബിൽമ സഹാറയുടെ തെക്കും മധ്യഭാഗത്തുമായി ചാഡും നൈജറും സ്ഥിതി ചെയ്യുന്നു. ഈ മരുഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ടിബെസ്തി എന്നറിയപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറായി കിടക്കുന്ന വലിയ ചരൽ സമതലത്തിന് 1200 കിലോമീറ്റർ നീളമുണ്ട്. അത് 450,000 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിൽ കിടക്കുന്നു. ഈ വിശാലമായ മണൽ കുന്നുകൾക്കിടയിൽ അവിടെയും ഇവിടെയുമായി ജലസ്രോതസ്സുകളും മരുപ്പച്ചകളും മുകളിലേക്ക് തള്ളി നിൽക്കുന്ന പാറകളും മാത്രം കാണുന്നുള്ളൂ. ഈ മണൽ കുന്നുകളിലെ മണ്ണ് പ്രധാനമായും ടിബെസ്തി പർവ്വതത്തിൽ നിന്നുമാണ് എത്തിയത്. വളരെ 1000 വർഷങ്ങളുടെ കാറ്റിന്റെയും വെള്ളത്തിന്റെയും പ്രവർത്തന ഫലമായി. ഹാമറ്റൻ എന്നറിയപ്പെടുന്ന കാറ്റ് വടക്ക് കിഴക്ക് നിന്നും വർഷത്തിൽ 8 മാസവും ആഞ്ഞടിക്കുന്നത് കൊണ്ട് മണൽ തരികളെ ഗ്രാൻഡ് ഏഗ് ഡി ബിൽമയിൽ ഉടനീളം വിതറി നിരത്തുകയും അവ മൺകുന്നകളായി തീരുകയും ചെയ്യുന്നു. വിവിധ തരത്തിലുള്ള മൺകുന്നകളുണ്ട്. ഗ്രാൻഡ് ഏഗിന്റെ മധ്യഭാഗത്ത് വളരെ ഉയരത്തിൽ നിൽക്കുന്ന മൺകുനകൾ കാണാം. കിഴക്കൻ അതിർത്തിക്കടുത്തുള്ള വളരെ പെട്ടെന്ന് സഞ്ചരിക്കുന്ന തരത്തിലുള്ള മൺകുനകളും അറ്റം താഴേക്ക് പോയിന്റ് ചെയ്ത് ചന്ദ്രക്കലയുടെ രൂപത്തിലുള്ള മൺകുനകളും ഒക്കെ കാണാം. കൂടാതെ പിരമിഡിന്റെ രൂപത്തിലുള്ള മൺകുനകളും നക്ഷത്ര രൂപത്തിൽ നാലുപാടും പ്രകാശം പരത്തുന്ന തരത്തിലുള്ള മൺകുനകളും കാണാൻ സാധിക്കും. തെക്ക് ഭാഗത്ത് കാണുന്ന മൺകുനകൾ സമാന്തരമായി നീണ്ടുകിടക്കുകയും അതിന്റെ കൂടെ മൺതിട്ടയും ഉണ്ടാവും. ചില മൺതിട്ടകൾ വളരെ വലുതാണ്. 200 കിലോമീറ്റർ നീളവും 1000 മീറ്റർ അതായത് 1 കിലോമീറ്റർ വീതിയും കാണാം. ചിലപ്പോൾ ചരിഞ്ഞ് കുറുകെ കിടക്കുന്ന മണൽത്തിട്ടകളും കാണാൻ സാധിക്കും. ഈ മണൽ കുനകളുടെ പുറമെ ഉള്ള മണ്ണിന്റെ ആകൃതി സാധാരണ കാറ്റുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും. ഏഗിന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന നൈജറിൽ ഈ മണൽക്കുനകളുടെ ആകൃതി അവിടെ വളരുന്ന ചെടികളാൽ വ്യതിയാനം ഇല്ലാതായിരിക്കുന്നു. സാവധാനത്തിൽ ചരിഞ്ഞുകിടക്കുന്ന മണൽക്കുനകളിൽ അവിടുത്തെ ആൾക്കാർ കൃഷി ചെയ്യുന്നതുകൊണ്ട് മൺകുനകളിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ഇതിലെ ചെടികൾ മഴയുടെ കുറവ് കൊണ്ടോ കന്നുകാലികൾ സംരക്ഷിക്കുന്നത് കൊണ്ടോ നഷ്ടമായാൽ കാറ്റ് വളരെ ശക്തിയായി അടിക്കുകയും ഈ മൺകുനകളെ പൊട്ടിച്ച് പരത്തി വിതറി പുതിയ രൂപത്തിലുള്ള മൺകുനകളാക്കുകയും അങ്ങനെ ഈ മൺകുനകൾക്ക് സ്ഥാനചലനം ഉണ്ടാകുകയും ചെയ്യും. അടുത്ത ദിവസം നമുക്ക് ആഫ്രിക്കയിലെ ചാഡ്, കാമറൂൺ, നൈജീരിയ, നൈജർ എന്നീ രാഷ്ട്രങ്ങളുടെ നടുവിൽ കിടക്കുന്ന ഒരു അസാധാരണ തടാകമായ ചാഡ് തടാകത്തെ പറ്റി കേൾക്കാം.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ.

0: മഴയിങ്ങെത്തി ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
3: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഒരു ഭക്ഷണ പദാർത്ഥത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യം, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഭക്ഷണ പദാർത്ഥം, പലപ്പോഴും പലർക്കും കൺഫ്യൂസിംഗ് ആവുന്ന ഒരു ചോദ്യം തന്നെയാണിത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റിന്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ പേര് മൊണാക്കോ എന്നാണ്. ഇതേ പേരിൽ ഒരു ഭക്ഷണ പദാർത്ഥം കൂടി മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത് മൊണാക്കോ എന്ന് പറഞ്ഞ ഈ ഒരു പ്രദേശത്തെ കുറിച്ചാണ്. ഔദ്യോഗികമായി മൊണാക്കോ പ്രിൻസിപ്പാലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു പരമാധികാര നഗര സംസ്ഥാനവും മൈക്രോ സ്റ്റേറ്റുമാണ് ഈ ഒരു പ്രദേശം. ഫ്രഞ്ച് റിവിയേരയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഫ്രാൻസുമായി അതിർത്തി പങ്കിടുന്ന ഒരു അർദ്ധ എൻക്ലേവ് കൂടിയാണ്. അപ്പൊ എന്താണ് ഈ ഫ്രഞ്ച് റിവേര എന്നൊക്കെ ഞാൻ പുറകിൽ പറഞ്ഞു വരുന്നുണ്ട്. തെക്ക് മെഡിറ്ററേനിയൻ കടലും ഇറ്റാലിയൻ പ്രദേശമായ ലിഗൂറിയ ഏകദേശം 15 കിലോമീറ്റർ കിഴക്കുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വത്തിക്കാൻ സിറ്റി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ പരമാധികാര രാഷ്ട്രം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മൊണാക്കോയാണ്. ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ദേശീയ തീരപ്രദേശമുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഇത് തന്നെയാണ്. മൊണാക്കോയുടെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച് ആണ് എങ്കിലും ഇറ്റാലിയൻ ഭാഷയും ഔദ്യോഗികമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാപകമായി സംസാരിക്കുന്ന ഒരു ഭാഷ കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഫ്രഞ്ച് ആണ്. സാധാരണമായി ഇറ്റാലിയൻ, മൊണെഗാസ്ക്, ലിഗൂറിയൻ എന്നീ ഭാഷകളും ഉപയോഗിച്ചു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് മൊണാക്കോയില് നിരവധി വംശീയ ഗ്രൂപ്പുകളെ കാണാൻ സാധിക്കും. മോണോഗാസ്കസ്, ഫ്രഞ്ച്, ഇറ്റലിക്കാർ, ഓക്സിറ്റൻസ് എന്നിവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം പ്രധാനപ്പെട്ട മതം ക്രിസ്തു മതമാണ്. അതിൽ തന്നെ കത്തോലിക്ക മതവും മറ്റ് ക്രിസ്ത്യാനികളെയും മതമില്ലാത്തവരെയും ജൂത മതത്തിൽപ്പെട്ടവരെയും ഇസ്ലാം മതത്തിൽപ്പെട്ടവരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാണയം എന്ന് പറയുന്നത് യൂറോ ആണ്. ഇനി മൊണാക്കോയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അർദ്ധ ഭരണഘടന രാജവാഴ്ചയുടെ കീഴിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇത്. രാഷ്ട്രത്തലവനായ ആൽബർട്ട് രണ്ടാമൻ രാജകുമാരൻ

ഗണ്യമായ രാഷ്ട്രീയ അധികാരങ്ങൾ വഹിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇത്. ഗവൺമെന്റിന്റെ തലവനായ പ്രധാനമന്ത്രിക്ക് മോണഗാസ്ക് അല്ലെങ്കിൽ ഫ്രഞ്ച് പൗരനാകാം എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. 1993 മൊണാക്കോ ഐക്യരാഷ്ട്രസഭയുടെ പൂർണ്ണ വോട്ടിംഗ് അംഗമായി മാറുകയും മൊണാക്കോയുടെ സ്വാതന്ത്ര്യവും പ്രത്യേക വിദേശ നയവും ഉണ്ടായിരുന്നിട്ടും ഒരു രണ്ട് ചെറിയ സൈനിക യൂണിറ്റുകൾ ഉണ്ടായിരുന്നിട്ടും അതിന്റെ പ്രതിരോധം ഫ്രാൻസിന്റെ ഉത്തരവാദിത്വമായി നടക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ചെലവേറിയതുമായ സ്ഥലങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെടുന്ന പ്രദേശം കൂടിയാണ് മൊണാക്കോ. യൂറോപ്യൻ കൗൺസിൽ രൂപീകരിക്കുന്ന 46 അംഗരാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മൊണാക്കോ. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല എങ്കിലും കസ്റ്റംസ്, അതിർത്തി നിയന്ത്രണങ്ങൾ എന്നിവയുൾപ്പെടെ ചില യൂറോപ്യൻ യൂണിയൻ നയങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് മൊണാക്കോ. അതിനോടൊപ്പം ലോകത്തിലെ തന്നെ ആദ്യത്തെ സംരക്ഷിത സമുദ്ര ആവാസ വ്യവസ്ഥകളിലൊന്നായ ഒരു സമുദ്ര ശാസ്ത്ര മ്യൂസിയവും ഐക്യരാഷ്ട്രസഭയിലെ ഏക സമുദ്ര പരീക്ഷണശാലയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി മറൈൻ എൻവയോൺമെന്റ് ലബോറട്ടറികളും സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് മൊണാക്കോ. സമുദ്ര സംരക്ഷണത്തിന്റെയും ഗവേഷണങ്ങളുടെയും കേന്ദ്രം കൂടിയാണ് ഈ രാഷ്ട്രമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ കേട്ടായിരുന്നു ഫ്രഞ്ച് റിവേറ. മൊണാക്കോയെ കുറിച്ച് പറഞ്ഞപ്പോൾ കേട്ടൊരു പേരാണ് ഫ്രഞ്ച് റിവേറ. എന്താണ് ഈ ഫ്രഞ്ച് റിവേറ? ഫ്രഞ്ച് ഭാഷയിൽ കോട്ട് ഡി അസൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം. ഫ്രാൻസിന്റെ തെക്ക് കിഴക്കൻ മൂലയിലുള്ള മെഡിറ്ററേനിയൻ ആൽപ്സ് മാരിടൈം ഡിപ്പാർട്ട്മെന്റിന്റെ തീരപ്രദേശമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഫ്രഞ്ച് റിവേറയുടെ മറ്റ് വിശേഷങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫ്രഞ്ച് റിവേറയിൽ 163 രാജ്യങ്ങളിൽ നിന്നുള്ളവർ താമസിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ ഒരു പദം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് റിവിയേര എന്ന പദം ഇറ്റാലിയൻ റിവിയേര എന്ന പദവുമായി സാമ്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രഞ്ച് റിവിയേരയുടെ കിഴക്ക് 19th century തുടക്കത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തെ റിവിയേര അഥവാ ഫ്രഞ്ച് റിവിയേര എന്ന് വിളിച്ചു വന്നിരുന്നു എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം 1887 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച ലാ കോട്ട് ഡി അസൂർ എന്ന പുസ്തകത്തിൽ എഴുത്തുകാരനായ സ്റ്റെഫൻ ലീഗിയാർഡ് തീരത്തിന് കോട്ട് ഡി അസൂർ എന്ന പേര് നൽകുകയുണ്ടായി. ഫ്രഞ്ച് ഡിപ്പാർട്ട്മെന്റായ കോട്ട് ഡി ഓറൽ ഡിജോണലാണ് ഈ ലീഗിയാർഡ് എന്ന വ്യക്തി ജനിക്കുന്നത്. അദ്ദേഹമാണ് ഈ പേര് ആദ്യമായി സജസ്റ്റ് ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കോട്ട് ഡി അസൂറിനും ഫ്രഞ്ച് റിവിയേരയ്ക്കും ഔദ്യോഗിക അതിർത്തികളൊന്നുമില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അടുത്തതായിട്ട് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് മോണ്ടി കാർലോ എന്ന പ്രദേശത്തെ കുറിച്ചാണ്. മോണ്ടി കാർലോ എന്ന് പറയുന്നത് മൊണാക്കോയിലെ ഒരു ഔദ്യോഗിക ഭരണ പ്രദേശമാണ്. മോണ്ടി കാർലോ കാസിനോ സ്ഥിതി ചെയ്യുന്ന വാർഡ് കൂടിയാണ് ഇത്. ഫ്രഞ്ച് റിവിയേരയോട് ചേർന്നുള്ള മാരിടൈം ആൽപ്സിന്റെ അടിത്തട്ടിലുള്ള ഒരു പ്രമുഖ എക്സ്കാർപ്മെന്റിലാണ് മോണ്ടി കാർലോ സ്ഥിതി ചെയ്യുന്നത്. ക്വാർട്ടറിന്റെ പടിഞ്ഞാറ് അറ്റത്തിനടുത്തായി ലോക പ്രശസ്തമായ പ്ലേസ് ടു കസീനോ ചൂതാട്ട കേന്ദ്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രഞ്ച് റിവിയേരയോട് ചേർന്നുള്ള മാരിടൈം ആൽപ്സിന്റെ അടുത്തട്ടിലുള്ള ഒരു പ്രമുഖ എസ്കാർപ്മെന്റിലാണ് ഈ പ്രദേശം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി എന്താണ് മാരിടൈം ആൽപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാരിടൈംസ് ആൽപ്സിന്റെ വിശേഷങ്ങളും കൂടി കേട്ടിട്ട് വരാം. ഈ ആൽപ്സ് പർവ്വതനിരയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു പർവ്വതനിരയാണ് മാരിടൈം ആൽപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രഞ്ച് മേഖലയായ പ്രൊവൻസ് ആൽപ്സ് കോട്ട് ഡി അസൂറിനും ഇറ്റാലിയൻ പ്രദേശങ്ങളായ പീഡ്മോണ്ട്, ലിഗൂറിയ എന്നിവയ്ക്കും ഇടയിലുള്ള അതിർത്തി കൂടിയാണ് ഈ പ്രദേശം. ആൽപ്സിന്റെ തെക്കേ അറ്റത്താണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ അടുത്തായിട്ട് വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ്, ഇറ്റലി, മൊണാക്കോ ഇവയൊക്കെയാണ് ഈ ഒരു മാരിടൈം ആൽപ്സുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭൂമിശാസ്ത്രപരമായിട്ട് ഈ മാരിടൈം ആൽപ്സിന്റെ അതിർത്തികൾ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലും വാർ താഴ്വരയുമാണ്. അതിനോടൊപ്പം തന്നെ നിരവധി പ്രദേശങ്ങളും ഈ ഒരു പ്രദേശവുമായി അതിർത്തി പങ്കിടുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് കേൾക്കേണ്ട മറ്റൊരു പേര് കൂടിയാണ് ആൽപ്സ് പർവ്വതം എന്ന് പറയുന്നത്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയതും വ്യാപിച്ചതുമായ പർവ്വതനിരകളിൽ ഒന്നാണ് ആൽപ്സ് എന്ന് പറയുന്നത്. മൊണാക്കോ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ലിച്ചൻസ്റ്റൈൻ, ജർമ്മനി, ഓസ്ട്രിയ, സ്ലൊവേനിയ എന്നീ നിരവധി ആൽപൈൻ രാജ്യങ്ങളിലായി ഏകദേശം 1200 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു പർവ്വതനിരയാണ് ആൽപ്സ് എന്ന് പറയുന്നത്. ഇനി കൊടുമുടി എന്ന് പറയുന്നത് മോണ്ട് ബ്ലാങ്ക് ആണ്. ഉയരം 4,808.73 meters ആണ്. അതിനോടൊപ്പം തന്നെ നീളം 1200 km, വീതി 280 km വീതിയുണ്ട്. അതിനോടൊപ്പം തന്നെ ആൽപൈൻ കമാനം പടിഞ്ഞാറൻ മെഡിറ്ററേനിയയിലെ നൈസ് മുതൽ അഡ്രിയാറ്റിക് കടലിലെ ട്രിസ്റ്റെ വരെയും പന്നോണിയൻ തടത്തിന്റെ തുടക്കത്തിൽ വിയന്ന വരെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശം യൂറോപ്പിലെ കാലാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഴയുടെ അളവ് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത മേഖലകളായി തരംതിരിച്ച ഒരു പ്രദേശം കൂടിയാണ് ഇത്.
അതോടൊപ്പം തന്നെ BC 13 മുതൽ 6 വരെ ആൽപ്സിന്റെ ഭൂരിഭാഗവും ജർമ്മനിക് ജനത, ലോംബോർഡുകൾ അലമാനി, ബവേറിയ, ഫ്രാങ്ക്സ് എന്നിവർ അധിവസിച്ചു എന്നാണ് ചരിത്രം ചൂണ്ടിക്കാട്ടുന്നത്. അതിനോടൊപ്പം കെൽറ്റ് ഗോത്രങ്ങൾ BC 1500 1000 ഇടയിൽ ആധുനിക സ്വിറ്റ്സർലൻഡിൽ സ്ഥിരമാക്കി എന്നും അല്ലെങ്കിൽ സ്ഥിര താമസമാക്കി എന്നും പറയപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം BC 430 400 ഇടയിൽ ആൽപ്സിലെ നീണ്ടുനിന്ന യുദ്ധങ്ങൾ കാർഷിക ഭൂമിയെയും മനുഷ്യവാസ കേന്ദ്രങ്ങളെയും നശിപ്പിക്കുന്നതിലേക്ക് നയിക്കുകയും ഒടുവിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കാൻ തുടങ്ങി എന്നുള്ള ചരിത്രവും ആൽപ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. BC 218 രണ്ടാം പ്യൂണിക് യുദ്ധകാലത്ത് കാർത്തേജ് ജനറൽ ഹാനിബാൽ പുരാതന യുദ്ധത്തിലെ ഏതൊരു സൈനിക ശക്തിയുടെയും ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന നേട്ടങ്ങളിലൊന്നിന് തുടക്കം കുറിച്ചതും ചരിത്രം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ നന്ദി, നമസ്കാരം.

0: വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരേ സമയം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ये जो वैश्विक संकट चल रहा है ये दिखाता है कि एनर्जी के मामले में आत्मनिर्भरता कितनी जरूरी है. और बीते 12 वर्षों में देश ने जो कैपेसिटी तैयार की है उसका कितना बड़ा महत्व है. 12 वर्ष पहले भारत में सौर ऊर्जा का उत्पादन नाम मात्र का था. आज हम दुनिया के टॉप 5 देशों में से एक हैं.
0: ദാമനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകളും കടന്നുകയറ്റങ്ങളും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047-ഓടെ വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യം വികസനം കൈവരിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ ലങ്കാമുറ ബോർഡർ ഔട്ട്പോസ്റ്റിൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ചാഹേ ത്രിപുര ഹോ, ചാഹേ പശ്ചിമ ബംഗാൾ ഹോ, ചാഹേ ബിഹാർ ഹോ, ജനസംഖ്യകീ കാ പരിവർത്തൻ ഹം സീമാ കേ ഛിദ്രോ കേ മാധ്യമ സേ നഹീ ഹോനേ ദേംഗേ യേ ഹമാരാ അടൽ വിശ്വാസ് ഹൈ ഓർ അടൽ സങ്കൽപ് ഭീ ഹൈ. യേ ജനസംഖ്യകീ കേ പരിവർത്തൻ കോ റോക്നേ കേ ലിയേ ബാഡ് ലഗായി ഗയി ഹൈ.
0: ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കഴിഞ്ഞ മാസം ഏകദേശം 4.4 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അണ്ടമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള ശ്രീവിജയപുരത്ത് പ്രകൃതിവാതകം കണ്ടെത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈ ഭാഗത്ത് നടന്നുവരുന്ന പര്യവേഷണത്തിന്റെ മറ്റൊരു വിജയമാണിതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞു. സമുദ്ര മന്ധൻ മിഷന് കീഴിൽ രാജ്യത്തിന്റെ ഹൈഡ്രോ കാർബൺ നിക്ഷേപം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി വൻതോതിൽ ആഴക്കടൽ പര്യവേഷണ കിണറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ശ്രീ പുരി പറഞ്ഞു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4-ാം പാദത്തിൽ ജി ഡി പി വളർച്ച 7.8% ഉയർന്നു. ജി ഡി പി വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തിനെയും പരിഷ്കാരങ്ങളുടെ വിജയത്തെയും 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തമാണെന്നും അത് വർഷങ്ങളായി തുടരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു.
4: 1 June to 4 June के दौरान जो कि कल तक अमेरिका की तरफ से एक टीम यहां आई थी उनके नेगोशिएशन के लिए, और ये जैसा कि आपने देखा होगा प्रेस विज्ञप्ति जो कॉमर्स मंत्रालय की तरफ से जो जारी किया गया कि ये बातचीत जो दोनों पक्षों के बीच में हुई ये काफी पॉजिटिव सकारात्मक रही.
0: ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നുവെന്നും ജയ്സ്വാൾ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് റിസൾട്ട് സേവന പോർട്ടലിനെതിരെ നടന്ന ഏകോപിത സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഡൽഹി പോലീസിന് പരാതി നൽകി CBSE. ഫലപ്രഖ്യാപനത്തിനുശേഷം സേവന പോർട്ടലിൽ നടന്ന നിരവധി സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് യൂണിറ്റിനാണ് ഔപചാരികമായ പരാതി നൽകിയത്. ബോർഡിന്റെ 12th ക്ലാസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളുടെ പരിശോധന, പുനർമൂല്യനിർണയം തുടങ്ങിയ സേവനങ്ങൾ സുഗമമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ കഴിഞ്ഞ 3 ദിവസമായി ആവർത്തിച്ചുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായതായി CBSE അറിയിച്ചു. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9th റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. വിജയത്തോടെ മത്സരത്തിൽ തുടരുന്ന പ്രജ്ഞാനന്ദ 15 പോയിന്റിലേക്ക് ഉയർന്നു. കിരീടത്തിനായി ഇനി ശേഷിക്കുന്നത് 1 റൌണ്ട് മാത്രമാണ്. വനിതാ വിഭാഗത്തിൽ 16.5 പോയിന്റ് നേടിയ കസാഖിസ്ഥാന്റെ ബിബിസാര അസോബയേവ കിരീടം നേടി. ലെബനൻ പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനനിലെ ആക്രമണങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടായതായും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: കണ്ണൂർ ജെറിയുടെ ബെൻസിവറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിലി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും മുത്തശ്ശിക്കഥകളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗ്രീക്ക് പുരാണ കഥയാണ്. ഗ്രീക്ക് പുരാണ കഥകൾ എന്ന ജോർജ് ഇമ്മട്ടിയുടെ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഗ്രീക്ക് പുരാണ കഥയാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കും. സ്വിസ് വലിയ താടിമീശക്കാരനാണ്. കയ്യിൽ ഇടുത്തിയുണ്ട്, അതാണ് പുള്ളിക്കാരൻ്റെ ആയുധം. എപ്പോഴും ഒരു ആട്ടൻതോൽ ധരിച്ചിരിക്കും. ഗ്രീക്കുകാരുടെ ദേവനാണ് സ്വിസ്. ഭൂമിയും സ്വർഗവും സ്വിസ് ദേവന്റെ നിയന്ത്രണത്തിലാണ്. സ്വിസിന്റെ ഉത്ഭവം എങ്ങനെയാണെന്നോ, യുറാനസ് എന്ന ആകാശവും ഗിയ എന്ന ഭൂമിയും തമ്മിൽ വിവാഹം കഴിച്ചു. പക്ഷെ അവർക്കുണ്ടായ മക്കളെയെല്ലാം യുറാനസ് ഒരു ഗുഹയിൽ അടച്ചിട്ടു. എന്നാൽ ക്രോണോസ് എന്ന മകൻ മാത്രം അച്ഛന് പിടികൊടുത്തില്ല. മിടുക്കനായ ക്രോണോസ് വളർന്ന് വലുതായി അച്ഛനെ കീഴടക്കി. അനന്തരം അവൻ ലോകം ഭരിച്ചു. ക്രോണോസിന്റെ ഭരണകാലത്ത് ഭൂമിയിൽ സമൃദ്ധിയും സമാധാനവും വിളയാടി. പക്ഷേ ക്രോണോസിന് മാത്രം സമാധാനമുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. കാരണം എന്താണ്? നിന്റെ ഒരു മകൻ നിന്നെ തോൽപ്പിച്ച് ലോകം ഭരിക്കും. ക്രോണോസിന് ഇങ്ങനൊരു വെളിപാട് ലഭിച്ചു. ഇത്തരമൊരു പ്രവചനം കേട്ടിട്ട് ആരാണ് സമാധാനത്തോടെ ജീവിക്കുക? ക്രോണോസിന് അത് തന്നെ സംഭവിച്ചു. ഒരു സമാധാനവും ഇല്ല. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഏത് മകനാണ് എന്നെ കൊല്ലാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചിന്തയായി. എങ്ങനെ ഇതിനെ നേരിടാം? ക്രോണോസ് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു സൂത്രം പ്രയോഗിച്ചു. അതെന്താണ്? തനിക്കുണ്ടായ മക്കളെയെല്ലാം ജനിച്ച ഉടൻ തന്നെ അയാൾ തൻ്റെ വലിയ വായിലേക്ക് എടുത്തിട്ട് വിഴുങ്ങി. ക്രോണോസ് തൻ്റെ മക്കളെയെല്ലാം വയറ്റിലോട്ട് വിഴുങ്ങി. അങ്ങനെ മൂന്ന് മക്കളെ ക്രോണോസ് അകത്താക്കി. നാലാമതും പ്രസവിച്ചു. പക്ഷെ ആ കുഞ്ഞിനെ ക്രോണോസിനെ വിഴുങ്ങാൻ കിട്ടിയില്ല. ഭാര്യ പൈതലിനെ രക്ഷിച്ചു. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? ഭാര്യ എന്താണ് ചെയ്തത്? ഒരു കല്ല് തുണിയിൽ പൊതിഞ്ഞ് ഭർത്താവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഭർത്താവാകട്ടെ പൊതി തുറന്നു നോക്കാതെ കിട്ടിയ പാടെ ഭാര്യ പ്രസവിച്ച കുഞ്ഞാണെന്ന് കരുതി അത് വിഴുങ്ങി. ഭാര്യ കുഞ്ഞിനെ ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ചു വളർത്തി. കുഞ്ഞിന് അവൾ സ്വിസ് എന്ന് പേരിട്ടു. അവൻ വളർന്ന് കരുത്തനായ ഒരു യുവാവായി മാറി. ശക്തനായി തീർന്നപ്പോൾ സ്വിസ് അച്ഛനെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്തു. മകന്റെ ആജ്ഞ അനുസരിച്ച് അച്ഛൻ താൻ വിഴുങ്ങിയ മൂന്ന് മക്കളെയും ഛർദ്ദിച്ചു. അവർക്ക് അച്ഛൻ്റെ ഉദരത്തിൽ കിടന്നിട്ടും ഒരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ല. ക്രോണോസ് ഛർദ്ദിച്ച കൂട്ടത്തിൽ നാലാമത് അയാൾ വിഴുങ്ങിയ കല്ലും ഉണ്ടായിരുന്നു. ആ കല്ല് കണ്ടപ്പോഴാണ് ഭാര്യ തന്നെ ചതിച്ച വിവരം ക്രോണോസിന് മനസ്സിലായത്. തൻ്റെ അച്ഛൻ ഛർദ്ദിച്ച ആ വലിയ കല്ല് കണ്ട് സ്വിസ് ശരിക്കും ചിരിച്ചുപോയി. നൂറ് കൈകളുള്ള അതിഭീകരനായ ഒരു രാക്ഷസനാണ് ബ്രയോറിയോസ്. സ്വിസ് സർവാധിയായപ്പോൾ ബ്രയോറിയോസ് സ്വിസിന്റെ സേവകനായി മാറി. ഒറ്റക്കണ്ണന്മാരായ രാക്ഷസന്മാരാണ് സൈക്ലോപ്പുകൾ. സൈക്ലോപ്പുകളുടെ സംഘവും സ്വിസിന്റെ സഹായത്തിന് എപ്പോഴും കൂടെ നിന്നിരുന്നു. പക്ഷെ സ്വിസിന് ചില ശത്രുക്കളും ഉണ്ടാകാതിരുന്നില്ല. യുറാനസ് ഗുഹയിൽ അടച്ചിരുന്നവരെ സ്വിസ് മോചിപ്പിച്ചു. ടൈറ്റന്മാർ എന്നാണ് അവരെ വിളിക്കുക. നന്ദി കെട്ടവരായ അവർ സ്വിസിനോട് എതിരിട്ടു. ടൈറ്റന്മാർ സ്വിസിന്റെ ആസ്ഥാനമായ സ്വർഗം ആക്രമിച്ച് കീഴടക്കാൻ ഒരുങ്ങി. സ്വർഗം വളരെ മുകളിലാണ്, അതിനാൽ അവർക്ക് അവിടെ എത്താൻ പ്രയാസമായി. എങ്കിലും ടൈറ്റന്മാർ മലകളെ പറിച്ചെടുത്ത് ഒന്നിനു മീതെ ഒന്നായി കയറ്റിവെച്ച് സ്വർഗത്തിലേക്ക് കയറാൻ ആരംഭിച്ചു. അവർ കുറെ ഉയരം കയറി. അപ്പോൾ സ്വിസ് തൻ്റെ ആയുധമായ ഇടിമിന്നലിനെ അവർക്ക് നേരെ പ്രയോഗിച്ചു. ഇടിവെട്ടേറ്റ് ടൈറ്റന്മാർ കീഴോട്ട് വീണു. ക്രോണോസിന്റെ സഹോദരപുത്രനായ അറ്റ്ലസ് ടൈറ്റന്മാരുടെ പക്ഷത്ത് നിന്ന് പൊരുതി. പക്ഷേ ശക്തനായ അയാളെ സ്വിസ് പിടികൂടി. അയാൾക്ക് സ്വിസ് ഒരു ശിക്ഷ കൊടുത്തു. അതിഭയങ്കരമായ ഒരു ശിക്ഷ. ശിക്ഷ എന്താണെന്നും ആകാശത്തെ എന്നെന്നും ചുമലിൽ വഹിച്ചു നിൽക്കണം. അതായത് ആകാശത്തെ ചുമലിൽ ചുമക്കണം എല്ലാ ദിവസവും. അങ്ങനെ അറ്റ്ലസ് ഇന്നും ആകാശത്തെ ചുമന്ന് നിൽക്കുകയാണ്. സ്വിസ് തൻ്റെ സഹോദരന്മാരിൽ പോസഡോണിനെ സമുദ്രത്തിൻ്റെയും പ്ലൂട്ടോവിനെ പാതാളത്തിൻ്റെയും അധിപതികളാക്കി വാഴിച്ചു. ക്രമേണ എല്ലാ ദേവന്മാരും ദേവേന്ദ്രനായ സ്വീസിന്റെ ശക്തിക്ക് വഴങ്ങുന്നവരായി മാറി. ഇത്രയുമാണ് കഥ. അപ്പോൾ ഗ്രീക്ക് പുരാണമാണ് നമ്മൾ കേട്ടത്. ഗ്രീക്ക് പുരാണം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മഹാഭാരതവും രാമായണവും പോലെ ഗ്രീസിലെ രണ്ട് പുരാണങ്ങളാണ്. ഇലിയഡും ഒഡീസി. രാമായണം വാൽമീകിയാണ് എഴുതിയത്, മഹാഭാരതം ആകട്ടെ വ്യാസനം. അപ്പോൾ അതുപോലെയാണ് ഗ്രീക്കുകാർക്ക് ഹോമർ. അപ്പൊ ഈ പുരാണങ്ങളും ഇന്ത്യൻ പുരാണങ്ങളും തമ്മിൽ ഒട്ടേറെ സാമ്യങ്ങളുണ്ട്. ഇന്ദ്രന്റെ തുല്യനായ ദേവനാണ് ഗ്രീക്കുകാരുടെ സെയ്യൂസ് എന്ന് പറയുന്നത്. ഇന്ദ്രനെ പോലെ സെയ്യൂസും ഇടിമിന്നലിനെ ആയുധമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇന്ദ്രനെ പോലെ സെയ്യൂസിനും ഇടിമിന്നലാണ് ആയുധം. അപ്പോൾ ഞാൻ ഒരു ആമുഖം എന്ന വേണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയൊന്ന് പറഞ്ഞതാണ്. ഇവിടെ സ്വന്തം കുട്ടികളെ ഒരു പിതാവ് വിഴുങ്ങുകയാണ്. ഈ കഥയിൽ നമ്മൾ തുടക്കത്തിൽ കേൾക്കുന്ന കാര്യമാണ്. ഇങ്ങനെ വിഴുങ്ങുന്ന മാതാപിതാക്കൾ ഇക്കാലത്തുമുണ്ട്. ഇപ്പോൾ നടന്ന സംഭവം നിങ്ങൾ കേട്ടുകയാണ്. ഒരു പിഞ്ച് ബാലനെ രണ്ടാനച്ഛനും അമ്മയും ചേർന്ന് എന്തുമാത്രം ക്രൂര പീഡനങ്ങൾക്ക് വിധേയമാക്കിയാണ് കൊന്നത്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്, അന്യമല്ല. അത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഭയത്തോടെയാണ് നമ്മളത് വീക്ഷിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു? ഒരു കൊച്ചുകുട്ടിയോടൊക്കെ എങ്ങനെ ഇത്ര ക്രൂര കൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നെല്ലാം നമ്മൾ ചിന്തിച്ചു പോകും. മനസാക്ഷി ഉള്ളവർ ആരും ചിന്തിച്ചു പോകും. അപ്പോൾ പുരാണങ്ങളിൽ മാത്രമല്ല ഇത്ര ഭയാനകമായ ക്രൂര കൃത്യങ്ങൾ ഉള്ളത്, ഇന്നത്തെ ഈ കാലത്തുമുണ്ട്, പരിഷ്കൃത സമൂഹത്തിലുണ്ട്, ആധുനിക സമൂഹത്തിലും ഇങ്ങനെ ഉള്ള ക്രൂര കൃത്യങ്ങൾ നടക്കുന്നുണ്ട്. എവിടെയോ അത് മനുഷ്യ മനസാക്ഷിയുടെ മുന്നിൽ ചോദിച്ചിഹ്നം പോലെ നിൽക്കുകയാണ്. ഇവ സ്നേഹം എന്താണെന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മൾ സ്നേഹമെന്ന് പറയുന്നത് സ്നേഹമല്ല, സ്നേഹം എന്ന വേഷം കെട്ടി വരുന്നത് മനുഷ്യൻ്റെ തീവ്രമായ ആഗ്രഹങ്ങളാണ്, അഭിലാഷങ്ങളാണ്. യഥാർത്ഥത്തിൽ സ്നേഹത്തിന് അങ്ങനെ ഇന്ന പോലെ ആയിരിക്കണമെന്ന് നിയമങ്ങളില്ല. സ്നേഹത്തിൽ ആവശ്യങ്ങളില്ല, കണ്ടീഷൻസ് ഇല്ല അല്ലേ? കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നിബന്ധനകൾ ഇല്ല. നിബന്ധനകളും ആവശ്യങ്ങളും മുൻനിർത്തിയുള്ള സ്നേഹമാവുമ്പോൾ അത് ഭിക്ഷയെടുക്ക് നടക്കാം. സ്നേഹത്തിന് വേണ്ടി പരസ്പരം ഭിക്ഷയെടുക്ക് നടക്കാം, പരസ്പരം ഭിക്ഷ യാചിക്കുക. നീ ഇത് ചെയ്താൽ ഞാൻ നിന്നെ സ്നേഹിക്കാം. മറ്റയാൾ പറയുന്നു, എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അൺകണ്ടീഷണൽ, ഒരു നിബന്ധനകളും ഇല്ലാത്തതല്ല, എല്ലാത്തിനും നിബന്ധനകളാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്നേഹിക്കാം. ഞാൻ പറയുന്ന കണക്ക് നടന്നാൽ, ഞാൻ പറയുന്ന കണക്ക് അനുസരിച്ചാൽ, ഞാൻ പറയുന്നത് ആവശ്യപ്പെടുന്നത് വാങ്ങിച്ചു തന്നാൽ ഞാൻ സ്നേഹിക്കാം. അത് ഭിക്ഷയാചിക്കലാണ്. രണ്ട്, ഭിക്ഷക്കാർ ഒരുമിച്ചാലോ യാചിക്കൽ വർദ്ധിക്കുകയാണ്. അതികഠിനമായ യാചിക്കലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. സ്നേഹം ഒരു നിബന്ധനയും ഇല്ലാതെ കൊടുക്കലാണ്. ഇങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ, അങ്ങനെയൊക്കെ പറയുന്ന അടുത്ത് സ്നേഹം അവസാനിക്കുകയാണ്. അത് വേറെ എന്തൊക്കെയാണ്? ഞാനീ പറഞ്ഞൊക്കെ സ്നേഹത്തെക്കുറിച്ച് പലരും വർണ്ണിച്ച ചില കാര്യങ്ങളാണ്. മനസ്സിലോട്ട് കടന്നു വന്നത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാം ഭിക്ഷക്കാരാണ്, സ്നേഹത്തിൻ്റെ ഭിക്ഷക്കാരാണ്. ഇന്നത്തെ സ്നേഹത്തിൻ്റെ കണക്കിൽ എന്താണ് ലാഭമെന്ന് ചോദിച്ചാൽ, നമ്മൾ കൂടുതൽ സ്നേഹം കൊടുക്കുന്തോറും നമ്മൾ കൂടുതൽ സമ്പന്നരായി മാറുകയാണ്. ഞാനീ പറയുന്ന സ്നേഹം പണം കൊടുത്തും അല്ലെങ്കിൽ ഒരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി നേടുന്ന സ്നേഹമല്ല. വെറുതെ ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒരു നിബന്ധനയും ഇല്ലാതെ, ഒരു നിയമങ്ങളും ഇല്ലാതെ വെറുതെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്നേഹം ഭയമാകരുത്, അത് വെറുപ്പുമാകരുത്. സ്നേഹത്തിൽ ഭയവും ഭീതിയും ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ചുരുങ്ങുകയാണ്. മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ ചുരുങ്ങി വളരെ ദുർബലരാകുകയാണ്. ഭീതിപ്പെടുത്തി അല്ലെങ്കിൽ ഭയപ്പെടുത്തി സ്നേഹം കവരാൻ ശ്രമിക്കരുത്. വെറുപ്പ് സ്നേഹമല്ല. സ്നേഹമുള്ളപ്പോൾ നിങ്ങൾ വികസിക്കുക, അല്ലെ, വിശാലമാവുകയാണ് മനസ്സും എല്ലാം, ചിന്തയും ചിന്താമണ്ഡലവും എല്ലാം വളരെ വിശാലമാവുകയാണ്. ഇവിടെ ചുരുക്കമില്ല. ആ അവസ്ഥയിലാണ് നാം നമ്മെ തന്നെ മനസ്സിലാക്കുന്നത്, നമ്മളെന്താണെന്ന് മുഴുവൻ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കഥ കേട്ടുകഴിഞ്ഞു, കഥയോടൊപ്പം പറയാനുള്ള കാര്യങ്ങളും കേട്ടുകഴിഞ്ഞു, രണ്ടും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം വിടവാങ്ങട്ടെ, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.
0: റേഡിയോ മിനിസികൾ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജി.
2: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുവിൽ പോയാലോ?
3: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരെയും ചെയ്യാം.
4: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
5: കനത്ത ഓഫർ, തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: കിട്ടി പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: മഴ ഇങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
3: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.

0: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ.
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരെയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: മഴയിങ്ങെത്തി ഇനി ഇപ്പൊ മനസ്സുള്ളിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.

0: അമ്മൂന്റെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ.
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരെയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നിറച്ചൊലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:30 വാട്സ്ആപ്പ് മെലഡി, 11:15 പോരാടുന്നവനെ കരുത്തു നേടൂ, ഒന്നും സൗജന്യമല്ല, അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, 4:30 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 5:00 ഇന്റർവ്യൂ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പോരാടുന്നവനെ കരുത്തു നേടൂ, ഒന്നും സൗജന്യമല്ല, അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ, 7:15 വിരൽത്തുമ്പിലെ വിസ്മയം, 7:25 ദേശീയ വാർത്തകൾ, 9:00 നിർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ഇങ്ങെത്തി. ഇനി ഇപ്പൊ മനസ്സുള്ളിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റൂ?
1: വേണ്ടല്ലോ. ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
3: പണ്ട് ബാല്യത്തിൽ ആദ്യമായി കടൽ കാണാൻ പോയ സംഭവം ഓർമ്മ വരുന്നു. അന്ന് ഞങ്ങൾ കുട്ടികൾ കടൽ തീരത്ത് ഓടിക്കളിച്ചു. തീരത്തെ മണലിൽ കടലമ്മ കള്ളി എന്നെഴുതിയതും തിരകൾ വന്ന് എഴുതിയ അക്ഷരങ്ങൾ വാശിയോടെ മായിച്ചതും ഓർക്കുന്നു. അങ്ങനെ കടൽ തിരമാലകൾ വരുന്നതും പോകുന്നതും കൗതുകത്തോട് നോക്കി നിൽക്കവേ അങ്ങ് ദൂരെ ചക്രവാളത്തിൻ്റെ ചുവട്ടിൽ ഒരു കപ്പൽ പുകയും തൂപ്പി തുഴഞ്ഞു പോകുന്നത് കാണാമായിരുന്നു. നേരം പോകുന്നതറിയാതെ കടൽ തിരമാലകളുമായി കളിക്കവേ കപ്പൽ ചെറുതായിക്കൊണ്ടിരുന്നു. പിന്നെ അതൊരു പൊട്ടു മാത്രമായി. പിന്നീട് അപ്രത്യക്ഷമായി. കപ്പലിന് എന്തു പറ്റി? കുട്ടിക്കാലത്തെ സ്വാഭാവികമായ ചോദ്യത്തിന് പിന്നീടാണ് ഉത്തരം കിട്ടിയത്. കപ്പലിന് ഒന്നും പറ്റിയിട്ടില്ല. അത് പിന്നെയും കടൽപ്പരപ്പിലൂടെ യാത്ര ചെയ്യുകയാണ്. അവിടെ നമ്മുടെ കാഴ്ചയെത്തുന്നില്ല എന്ന് മാത്രം. ഭൂമിയുടെ ഉരുണ്ട ആകാരവും പിന്നെ നമ്മുടെ കാഴ്ചയുടെ പരിമിതിയും കപ്പലിനെ അദൃശ്യമാക്കുന്നു. ജീവിതത്തിൻ്റെ ചക്രവാളമാണ് മരണം. മരണത്തിൽ ജീവിതം അവസാനിക്കുന്നു എന്നത് ചക്രവാളം പോലെ ഒരു മിഥ്യയാണ്. മരണത്തിനപ്പുറം നമ്മുടെ കാഴ്ച എത്തുന്നില്ല എന്ന് മാത്രം. സൂര്യൻ്റെ അസ്തമയവും സന്ധ്യയുടെ മിഥ്യയാണ്. സൂര്യൻ വാസ്തവത്തിൽ ഇല്ലാതാവുന്നില്ലല്ലോ. അത് മറ്റൊരു ദിക്കൽ തുടർന്നും ഉദിച്ചു നിൽക്കുകയല്ലേ. മനുഷ്യൻ്റെ ശബ്ദവും ചിന്തയും കണ്ണുനീരും വിയർപ്പും പ്രകൃതി ഏറ്റുവാങ്ങി സൂക്ഷിക്കുന്നു. ശരീരത്തിൻ്റെ ഘടകങ്ങൾ പദാർത്ഥങ്ങളായി വേർപിരിഞ്ഞ് പരിണാമങ്ങളിലൂടെ സംസ്കരിക്കപ്പെടുന്നു. അവ പുതിയ ഊർജ രൂപങ്ങളിൽ പ്രകൃതിയിൽ നിറയുന്നു. എങ്കിലും മരണം ഭയാനകമാണ്. മരണത്തിൻ്റെ കാലൊച്ച മനുഷ്യനെ നടുക്കുന്നു. അസ്തമയവും പകലിൻ്റെ മരണമാണ്. വെളിച്ചം നഷ്ടമാവുകയും രാത്രി വരികയും ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷയും അതോടൊപ്പമുണ്ട്. അതായത് രാത്രിക്കപ്പുറം പുതിയൊരു പ്രഭാതം ഉദിക്കുമെന്നുള്ള പ്രതീക്ഷ. അതുപോലെ ജീവിതത്തെക്കുറിച്ചും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം. മരണത്തിനപ്പുറം പുതിയൊരു ജീവനുണ്ട് എന്ന പ്രതീക്ഷ. വേർപിരിഞ്ഞവയെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് രൂപാന്തരം പ്രാപിച്ച് പിന്നീട് സമ്മേളിക്കും. അത് ജീവന്റെ ഉത്സവമാണ്. ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരാണ് മരണം ദുഃഖങ്ങൾക്കും വേദനകൾക്കും പരിഹാരമായി കാണുന്നത്. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ദുരന്തത്തിലേക്കാണ് അവർ പോകുന്നത്. ജീവിതത്തിലുടനീളം പ്രത്യാശ നിലനിർത്തുന്നവർ മരണത്തെ ഒരു ദുരന്തമായി കണ്ട് ഭയക്കാറില്ല. മറിച്ച് ജീവിതം സഫലമാകുന്ന നിമിഷമായി അതിനെ കാണുന്നു. ജീവന്റെ വസന്തത്തിലേക്കാണ് അവർ മടങ്ങുന്നത്.
2: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: അമ്മൂന്റെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുവിൽ പോയാലോ?
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിഡിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: മഴയിങ്ങെത്തി ഇനി ഇപ്പൊ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റൂ?
1: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കുട്ടിയം.

0: അമ്മൂന്റെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുവിൽ പോയാലോ?
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിഡിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: മഴയിങ്ങെത്തി ഇനി ഇപ്പൊ മനസ്സുള്ളിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.

0: അമ്മൂന്റെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരുകയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: മഴയിങ്ങെത്തി, ഇനി ഇപ്പൊ മനസ്സുള്ളിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.